2.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 25 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201, ഇടവം 24, 2026 ജൂൺ 7 ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി, ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ, വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എഡ്രിക്കോട്, കോട്ടയ്ക്കൽ, വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. വായ്നാറ്റത്തിന്റെ കാരണങ്ങൾ മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി, നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസിലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം, മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. സന്ധിവാദങ്ങൾ സിദ്ധചികിത്സയിൽ മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പുനലൂർ ബാലൻ എഴുതിയ മൃതസഞ്ജീവനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ആര്യ ശശിധരൻ. 7:50 സൈമൺ സായി ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 രസമുകളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത്, നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണ.

നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖം. 10:30 കുട്ടി റോക്സ്, 11:30 ബാലലോകം. കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഈശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. സമയം 6:00 കഴിഞ്ഞ് 4:34 ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.

0: that prey on the anxiety of students and their families. The agency asserted that the integrity of the examination process remains fully intact and that all necessary safeguards are in place to ensure a fair and secure examination for candidates. West Bengal Chief Minister Suvendu Adhikari has said that BJP government will undertake major development initiatives to upgrade facilities at key religious sites across the state, such as Dakshineshwar and Kalighat temples. Speaking at a program in Kolkata, Mr. Adhikari said grand arrangements will be made for the upcoming Shravani Mela at Tarkeshwar. Hitting out at the previous Trinamool Congress administration, the chief minister alleged that West Bengal suffered from acute lack of employment opportunities and systemic corruption over the past 15 years. In the one-off test against Afghanistan, India will resume play at 368 for 3 in their first innings on day 2 in New Chandigarh today. Centuries from KL Rahul and captain Shubman Gill, who remains unbeaten on 103, have put the men in blue in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test century, while Rishabh Pant remained unbeaten with a brisk half century. In hockey, Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing host Japan 4-1 in the final in the Kakamigahara yesterday. In SAF Women's Championship 2026 final, India defeated the defending champions Bangladesh 3-1 to win the title for a record sixth time, played in Madgaon, Goa yesterday. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ നജാത്തുള്ള.
3: എന്തെന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് ഓരോരുത്തർക്കുമുള്ളത്? ആരോടും ചോദിച്ചു നോക്കൂ. അതെല്ലാം നേടിയ ഒരാളെയും കാണില്ല. അസാധ്യമായതുകൊണ്ടാണോ ലക്ഷ്യത്തിലെത്താനാവാത്തത്? അങ്ങനെയുമല്ല. ആരെങ്കിലും വന്ന് തടസ്സപ്പെടുത്തിയോ? അതുമില്ല. തടസ്സം നമുക്കകത്ത് തന്നെയാണ്. വല്ലാതെയൊന്നും വളരാനും എത്തിപ്പിടിക്കാനും ആർക്കുമാവില്ല. ഓരോരുത്തരുടെയും ആലോചനകൾക്കും പരിധിയുണ്ട്, പ്രകൃതവുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർക്കും കടക്കാനാവില്ല. നിങ്ങളുടെ പരിമിതി എന്താണെന്നോ, പല സ്വപ്നങ്ങളും പദ്ധതികളുമായി പല വഴിയെ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് നിർണിത ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ശീലങ്ങളോ സ്വഭാവമോ പെരുമാറ്റ രീതികളോ ഉണ്ടാവില്ല. അനേകം കാര്യങ്ങൾ അത്തരക്കാർ തുടങ്ങിവെക്കുന്നു. എന്നാൽ ഏതെങ്കിലും പൂർത്തിയാക്കുമോ? പൂർത്തിയാക്കില്ലെന്നു മാത്രമല്ല, പൂർത്തിയാക്കണമെന്ന നിർബന്ധവും അവർക്കില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കളിക്കും, പിന്നെ മറ്റൊന്നിലേക്ക്. അപ്പോഴേക്കും ആദ്യം ഉപേക്ഷിച്ചത് വീണ്ടും പൊടിതട്ടിയെടുക്കും. തീർത്തും പുതിയതൊന്ന് മനസ്സിൽ തെളിയും. അവിടെയും ഒന്ന് പരീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നായി പിന്നെ ചിന്ത. അറ്റമില്ലാത്ത സ്വപ്നാടനത്തിനപ്പുറം ഈ തരാതരം മാറ്റത്തിന് യുക്തിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ തളർന്നുപോയ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഗുരുവിനോട് അയാൾ പോയി സങ്കടം പറഞ്ഞു. ഗുരു, എനിക്കൊരു കാര്യവും പൂർത്തിയാക്കാനാവുന്നില്ല. ഒന്നും മുഴുമിപ്പിക്കാതെ അടുത്തതിലേക്ക് കടക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? ഗുരു അയാളെയും കൂട്ടി ഒരു തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിനരികിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്നും ചാലുകീറി തന്റെ കൃഷിയിടം നനയ്ക്കുന്ന കർഷകനുണ്ടവിടെ. ഗുരു ശിഷ്യനോട് പറഞ്ഞു, വെള്ളത്തിന് കൃത്യമായി വഴി കിട്ടിയതുകൊണ്ടാണ് അത് കൃഷിയിടത്തെ ഫലസമൃദ്ധമാക്കിയത്. പരന്നൊഴുകിയിരുന്നെങ്കിൽ വെള്ളം മറ്റെവിടെയോ എത്തും, കെട്ടിക്കിടന്നെന്നും ഇരിക്കും. കളകളെയാണത് പുഷ്ടിപ്പെടുത്തുക. നീ നിന്റെ ചിന്തയെ ശരിയായ ദിശയിലാക്കണം. ഇപ്പോൾ അത് ചിതറിത്തെറിച്ച് കിടക്കുകയാണ്. ചിന്തകളെല്ലാം ഒരേ ദിശയിലായാൽ, ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായി തിരിച്ചുവിട്ടാൽ, നിന്റെ വാക്കും പ്രവൃത്തിയും ശീലങ്ങളും പെരുമാറ്റവും സ്വഭാവവുമെല്ലാം അതിനനുസൃതമാവും. കാര്യങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കാനുമാവും. കർഷകനെപ്പോലെ നിന്റെ പദ്ധതികളെയും വെള്ളം തേവി നനയ്ക്കണം. വിജയസോപാനങ്ങളിൽ എത്തിച്ചേർന്ന് ആഹ്ലാദിക്കുന്നവരെ നോക്കൂ. ഏറ്റവും നന്നായി തങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണവർ. സ്വന്തം ചിന്തയായാൽ പോലും പിടിയിലൊതുക്കാൻ നല്ല കരുത്തു വേണം. അവയെ നിയന്ത്രിക്കുന്നതിലൂടെയും ഓരോരുത്തർക്കും വേണ്ട ദിശയിലൂടെ നയിക്കുന്നതിലൂടെയും മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്താനാവൂ. ആ യാത്രയിൽ കെട്ടിയ ചിറകൾ പൊട്ടാതെ നോക്കണം, കവിഞ്ഞൊഴുകാതിരിക്കാൻ തടകെട്ടണം. മനസ്സ് എപ്പോഴും ചിന്തകൾക്ക് പിന്നാലെ പായും. പ്രണയിയുടെ ചിന്ത എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ അയാളുടെ മനോവ്യാപാരങ്ങളും വൈകാരികാനുഭൂതിയും പ്രണയത്തെക്കുറിച്ച് മാത്രം ബന്ധപ്പെട്ടായിരിക്കും. പ്രപഞ്ചത്തിലെ ചെറുതോ വലുതോ ആയ ഏത് പ്രതിഭാസത്തെയും അതുമായി ബന്ധിപ്പിക്കുന്നു. ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുന്നയാളിന്റെ മുഖഭാവം പോലും ദുഃഖപൂർണമായിരിക്കും. അപകർഷബോധം നിറഞ്ഞ ചിന്തയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ ആത്മവിശ്വാസം

0: കുറവുണ്ടാകും. മനസ്സിൽ അഹംഭാവമുണ്ടെങ്കിൽ മനോഭാവത്തിൽ അവ പ്രകടമാവും, പ്രവർത്തനങ്ങളിൽ നിഴലിക്കും. ചിന്തകളിൽ നിന്ന് ഭയത്തെയും സന്ദേഹത്തെയും പുറത്തു നിർത്തി പരീക്ഷിച്ചു നോക്കൂ. സന്തോഷവും സംതൃപ്തിയും പ്രവൃത്തികളിൽ നിറയുന്നത് കാണാനാവും. കാര്യങ്ങളിൽ ചിലത് ചിന്തിച്ചു മാത്രമേ ചെയ്യാനാകൂ. ചിന്തിക്കാൻ പോലും നേരം കിട്ടി എന്നു വരില്ല ചില കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയും ചിലതിനെക്കുറിച്ചാവട്ടെ, ചിന്തിച്ചു കൂട്ടുന്നതിൽ ഒരർത്ഥവുമില്ല. ആലോചിച്ചു ചെയ്യേണ്ടവ ആലോചനയൊന്നുമില്ലാതെ ചെയ്യുന്നതും ആലോചിക്കരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതാലോചന നടത്തുകയും ചെയ്താലോ? ജീവിതത്തിൽ അബദ്ധങ്ങളുടെ ഘോഷയാത്രയ്ക്ക് കാർമ്മികത്വം വഹിക്കാം. അപ്പോൾ ശരിയായി ചിന്തിക്കാൻ ശീലിക്കുക, അനാവശ്യമായി ചിന്തിക്കാതിരിക്കാനും ശീലിക്കുക. എങ്കിൽ എല്ലാം ശരിയാകും.
1: കെ നജാത്തുള്ള തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9946815337. നമ്പർ ആവർത്തിക്കാം, 9946815337. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM. പ്രഭാതഗീതം.
2: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതഗീതത്തിൽ അവസാനമായി വാണി ജയറാം പാടിയ ഗാനം.

0: சமையல்.
1: திருவூரில் 126.01 சென்னை மங்களாபுரம் மெயில் 6:28 165.27 யஷ்வந்த்பூர் கண்ணூர் எக்ஸ்பிரஸ், 6:48 163.08 கண்ணூர் ஆலப்புழ எக்ஸ்பிரஸ், 7:33 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: ട്രെയിൻ സമയം.

ഇന്നത്തെ വിശേഷം. ഇന്ന് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം.

0: ചരിത്രത്തിന്റെ നാൾ വഴികളിലൂടെ.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1893 ദക്ഷിണാഫ്രിക്കയിലെ തീവണ്ടി യാത്രക്കിടയിൽ മഹാത്മാഗാന്ധിയോട് വർണ്ണവെറി ബാധിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും വെള്ളനിറക്കാരനായ ഇംഗ്ലീഷുകാരനല്ലാത്തതുകൊണ്ട് ഒന്നാം ക്ലാസ് തീവണ്ടി മുറിയിൽ സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിലപാട്. താൻ ഇറങ്ങിപ്പോകില്ലെന്നും വിവേചനത്തിനെതിരെ പരസ്യ നിലപാടെടുക്കുമെന്നും ഗാന്ധിജി തിരിച്ചടിച്ചു. അനീതിക്കെതിരെയുള്ള നിസ്സഹകരണത്തിന്റെ ആദ്യ സംഭവമായിരുന്നു ഇത്. സത്യഗ്രഹ

0: അദ്ദേഹത്തിൻ്റെ ആദ്യ പരീക്ഷണങ്ങളിൽ തുടങ്ങിയത് ഇങ്ങനെയാണ്.
1: ചരിത്രപഥം.

ഇന്ന് 7-10 ആരോഗ്യജാലകം. വായ്നാറ്റത്തിന്റെ കാരണങ്ങൾ മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്റ്റോഡോന്റിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു 7-10 ആരോഗ്യജാലകത്തിൽ. ഏഴ് 40 ആയുരാരോഗ്യം. സന്ധിവാദങ്ങൾ സിദ്ധചികിത്സയിൽ മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E.M. മനു സംസാരിക്കുന്നു. ഏഴ് 45 കാവ്യധാര. പുനലൂർ ബാലൻ എഴുതിയ മൃതസഞ്ജീവനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് ആര്യ ശശിധരൻ.

0: 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 30:50.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
2: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
0: കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കണം. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകളായ കരമടച്ച രസീതി, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയും ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം.

0: 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, celkau@gmail.com, ഫോൺ നമ്പർ 8547837256. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ, അതായത് അയനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അല്ലെങ്കിൽ അയനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9995155346. നമ്പർ ആവർത്തിക്കാം, 9995155346. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744555024.
3: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മറ്റന്നാളും കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രായോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
4: അൽ റെഹാൻ ഉള്ളപ്പോ തീമരുൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ? നോ ടെൻഷൻ.
5: 20 വർഷത്തെ സേവന പാരമ്പര്യവും നൂതന സാങ്കേതിക വിദ്യയുമായി അൽ റെഹാൻ കണ്ണാശുപത്രി, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി. ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
0: ഫോൺ 0483271439.
6: ദൃഷ്ടി.
7: പ്രിയമുള്ളവരെ, സ്വാഗതം ദൃഷ്ടിയിലേക്ക്. 3 പതിറ്റാണ്ടോളം മലയാള വെള്ളിത്തിരയിൽ നിലയ്ക്കാത്ത ചിരിയുടെയും വൈകാരിക അഭിനയ മുഹൂർത്തങ്ങളുടെയും വിസ്മയമൊരുക്കിയ നടൻ സലീം കുമാർ ഇനി ഓർമ്മ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആദ്യ പ്രതിഷേധ പരിപാടിയിൽ അണിനിരന്നത് 100 കണക്കിന് യുവാക്കൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം. 15-കാരൻ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ. ഇന്ത്യൻ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, മറികടന്നത് സച്ചിൻ്റെ റെക്കോർഡ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇഡിയുടെ അനുബന്ധ കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചു. IAS ഉദ്യോഗസ്ഥരായ എൻ പ്രശാന്തും ബി അശോകും തിരികെ സർവീസിൽ. പോക്സോ കേസ്, പ്രായം നിർണയിക്കാൻ SSLC ബുക്കും സ്കൂൾ രജിസ്റ്ററും മതിയെന്ന് ഹൈക്കോടതി. മലപ്പുറം സ്വദേശിയുടെ 10 വർഷത്തെ തടവ് ശിക്ഷ ശരിവച്ചു. 50 ബഡ്സ് സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കുമെന്ന് മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. 9 മുതൽ 52 ദിവസം തീരമേഖലയിൽ കർശന നിയന്ത്രണം. കുവൈത്തിലും ബഹ്റൈനിലും വീണ്ടും ഇറാൻ ആക്രമണം. ഹോർമൂസിൽ US ആക്രമണം. ലെബനണിൽ വെടിനിർത്താതെ ഇസ്രയേൽ. ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം നിർവീര്യമാക്കി. നോർവേ ചെസ് ടൂർണമെന്റിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി R പ്രജ്ഞാനന്ദ. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ്

0: ഇടം സ്വന്തമാക്കി റഷ്യയുടെ കൗമാരതാരം മിറ ആൻഡ്രീവ. സാഫ് വനിതാ ഫുട്ബോൾ, ഇന്ത്യയ്ക്ക് കിരീടം.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
6: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 2200 രൂപയും തങ്കത്തിന് 1200 രൂപയും വെള്ളിക്ക് 10200 രൂപയും കുറഞ്ഞു. സ്വർണം പവന് 112,000 രൂപ, തങ്കം 10 ഗ്രാമിന് 147,400 രൂപ, വെള്ളി കിലോയ്ക്ക് 254,500 രൂപ. റബ്ബർ കോട്ടയത്തെ വില RSS 4 26,500, RSS 5 26,200. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,100, വടകര 23,670. നാളികേരം 1000 പാലക്കാട് 21,500, പൊന്നാനി 14,500. കുരുമുളക് കിൻഡൽ

0: 10,200 രൂപയും കുറഞ്ഞു. സ്വർണം പവന് 112,000 രൂപ, തങ്കം 10 ഗ്രാമിന് 147,400 രൂപ, വെള്ളി കിലോയ്ക്ക് 254,500 രൂപ. റബ്ബർ കോട്ടയത്തെ വില RSS 4 26,500, RSS 5 26,200. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 24,100, വടകര 23,670. നാളികേരം 1,000 പാലക്കാട് 21,500, പൊന്നാനി 14,500. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 650, വിറ്റില 100 തിരൂർ 40 രൂപ. നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,500 രൂപ, മഞ്ചേരി 2,200 രൂപ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മഞ്ഞുകാലവും കഴിഞ്ഞ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം ജോൺസൺ.

0: അപ്പൊ അതവിടെ സ്വീറ്റ്സ്
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരുരാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പഠനം, സത്യമേവ ജയതേ, ഈ പറക്കും ദളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ.

അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും.
അന്താരാഷ്ട്ര അതിർത്തികളിലെ

0: സാമ്പത്തിക സ്വത്ത് ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലിം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റ്. വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ FM ശുഭദിന പരിപാടികൾ ആരംഭിക്കുകയായി.

0: ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഡിഫാം പാർട്ട് 1 സപ്ലിമെന്ററി പരീക്ഷ സംസ്ഥാനത്തെ വിവിധ ഫാർമസി കോളേജുകളിൽ സെപ്റ്റംബർ 23 മുതൽ നടത്തും. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ട അപേക്ഷകർ നിശ്ചിത തുകയ്ക്കുള്ള ഫീസ് അടച്ച് പൂരിപ്പിച്ച അപേക്ഷകൾ അടുത്ത മാസം 25 മുൻപ് ബന്ധപ്പെട്ട കോളേജുകളിൽ സമർപ്പിക്കണം. പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്ലസ് വൺ പഠനത്തോടൊപ്പം തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങളിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനം നടത്തുന്നതിനുള്ള ധനസഹായത്തിന് പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04712314232. ആവർത്തിക്കാം, 04712314232.

സിബിഎസ്ഇ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ പുനർമൂല്യനിർണയത്തിന് ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. സമയം ഇന്നലെ തീരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സമയം നീട്ടി നൽകിയത്.

0: കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിൽ പ്രിലിംസ് കം മെയിൻ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി യോഗ്യതയുള്ളവർക്കും പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. ജൂലൈ 5 ക്ലാസുകൾ ആരംഭിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്കും വർക്കിംഗ് പ്രൊഫഷണലുകൾക്കും വേണ്ടിയുള്ള വീക്കെൻഡ് ബാച്ചിലേക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ്, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നിവയിലേക്കും പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. www.kscsa.org മുഖേന അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8281098870. നമ്പർ ഒരിക്കൽ കൂടി 8281098870.
1: സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510 7333.

ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

സമയം 7 മണി. ഇന്നത്തെ ചിന്താവിഷയം: മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ. ഇത് വില്യം ബ്ലേക്കിന്റെ വാക്കുകൾ.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, എന്താണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ? ആവർത്തിക്കാം, എന്താണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം FM ശുഭദിന പരിപാടിയുടെ അവസാന സമയത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: കാലം കണ്ണീർ ചിത്രങ്ങൾ എഴുതും, കളിയരങ്ങല്ലയോ ജന്മം. കാവാലം ശ്രീകുമാർ ആലപിച്ച ഗാനത്തിന്റെ രചന ഹരിലാൽ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഹരിലാലിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി കാവാലം ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
3: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
4: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
2: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
1: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
2: അതെങ്ങനെ?
1: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
2: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
3: കൊഴിഞ്ഞാമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2023 മാർച്ച് 31 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റണം. ഈ മാസം 15 മുൻപ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെ തുക തിരികെ വാങ്ങാവുന്നതാണ്. വിദ്യാർത്ഥികൾ തിരിച്ചറിയൽ രേഖകളുമായി കോളേജ് ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്.

ന്യൂനപക്ഷക്ഷേമ വകുപ്പിന്റെ കീഴിൽ പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ ആറുമാസം ദൈർഘ്യമുള്ള സൌജന്യ പി എസ് സി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. റെഗുലർ ഹോളിഡേ വിഭാഗങ്ങളായാണ് പരിശീലനം. 18-നും 43-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 22.

ഇന്നത്തെ ഈ പരിപാടി. സ്വരലയം FM റേഡിയോ സംഗമം ഇന്ന് രാവിലെ 9 മണിക്ക് പൂളമണ്ണ ഗ്രാമിക ഗ്രന്ഥാലയത്തിൽ നടക്കും. ആകാശവാണി മഞ്ചേരി FM പ്രോഗ്രാം ഓഫീസർ മുനീർ ആമയൂർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് PT, ഏറനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ മെമ്പർ റഫീഖ് EK, ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് അംഗം സുരേഷ് മോൻ എന്നിവർ പങ്കെടുക്കും. ഭിന്നശേഷി സുഹൃത്തുക്കൾക്കും വീട്ടിൽ തനിച്ച് താമസിക്കുന്നവർക്കുമായി ഗ്രാമികയുടെ റേഡിയോ വിതരണവും പരിപാടിയിൽ നടക്കും.

ട്രെയിൻ സമയം തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 226-10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ.
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
3: പ്രായോജകർ
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493326262.
6: ആരോഗ്യ സംരക്ഷണത്തിന് അവധിയില്ല.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഞായറാഴ്ചകളിലും.
6: ENT പീഡിയാട്രിക്സ് ദന്തരോഗ ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ ചികിത്സകൾ, കുട്ടികളുടെ ദന്തരോഗ ചികിത്സകൾ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ഇനി ഞായറാഴ്ചകളിലും.
1: വിളിക്കൂ 0493326262.
7: വായനാറ്റത്തിന്റെ കാരണങ്ങൾ. മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു.
8: പല കാരണങ്ങൾ കൊണ്ടും വായനാറ്റമുണ്ടാകാം. അതുപോലെ അതിൻ്റെ തീവ്രതയും വ്യത്യാസം കണ്ടേക്കാം. ഇതുണ്ടാക്കുന്ന ചില പ്രധാന കാരണങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. ദന്തക്ഷയം അഥവാ ഡെന്റൽ കേരീസ്, ആഴത്തിലുള്ള ദന്തക്ഷയം അഥവാ പോടുകൾ വലുതാവുമ്പോൾ ഭക്ഷണങ്ങൾ അതിൽ തങ്ങി നിൽക്കുന്നത് വായനാറ്റത്തിന് കാരണമാകുന്നു. പല്ലിനിടയിൽ ഭക്ഷണം തങ്ങുന്നത് പല കാരണങ്ങളുണ്ട്. നിരതെറ്റിയ പല്ലുകൾ, ഭക്ഷണ സാധനങ്ങൾ പല്ലിനിടയിൽ തങ്ങി നിന്നാൽ അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും രൂക്ഷഗന്ധം പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് വായുനാറ്റത്തിന് കാരണമാകുന്നു. ഭക്ഷണം പല്ലിനിടയിൽ തങ്ങി നിൽക്കുന്നത് മോണരോഗങ്ങൾക്കും ഒരു കാരണമാണ്. അടുത്തതായിട്ട് കൃത്രിമ പല്ലുകൾ. കൃത്രിമ പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഊരി വെക്കുന്ന തരം കൃത്രിമ പല്ലുകൾ ഉപയോഗിക്കുന്നവർ രാത്രികാലങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് അതെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുകയും അതിൽ നിന്ന് രൂക്ഷഗന്ധം ഉണ്ടാവുകയും അത് വായുനാറ്റത്തിന് കാരണമാകുകയും ചെയ്യുന്നു. വായിലെ അണുബാധ. വായിൽ ദന്തക്ഷയം മൂലമോ മോണരോഗങ്ങൾ മൂലമോ ഉണ്ടാകുന്ന അണുബാധ വായുനാറ്റം ഉണ്ടാക്കുന്നു. അതുപോലെ വായ്പുണ്യത്തിനൊരു കാരണമാണ്. ശരീരത്തിലെ വിറ്റാമിനുകളുടെ അളവ് കുറയുമ്പോഴും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴൊക്കെ വായ്പുണ്യ കാണാം. വരണ്ട വായ, ഡ്രൈ മൗത്ത്, ഉമിനീർ വായിലുണ്ടാകുന്ന പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു

0: പ്രധാന ഘടകമാണ്. ഇതിൻ്റെ അഭാവം പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ സിറോസ്റ്റോമിയ എന്ന് പറയുന്നു. ഇങ്ങനെ വായ് വരണ്ടിരിക്കുന്നത് വായു നാറ്റത്തിന് കാരണമാണോ? പുകവലി വായു നാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയപ്പെടുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ദുർഗന്ധം പരത്തുന്ന ചില പദാർത്ഥങ്ങൾ വായിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും സൾഫറിൻ്റെ പദാർത്ഥങ്ങൾ പുറത്തു വിടുകയും ചെയ്യുന്നു. ഇതും വായുനാറ്റത്തിന് ഒരു കാരണമാണ്. ചില മരുന്നുകളുടെ ഉപയോഗം വായുനാറ്റത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. മറ്റു ചില രോഗങ്ങളും വായുനാറ്റത്തിന് കാരണമായി കാണപ്പെടുന്നു. പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, ടോൺസിലൈറ്റിസ്, ഫീറ്റർ ഹെപ്പാറ്റിക്കസ് എന്നിവ. വൃത്തിയുള്ള നാവ് ഒരു പരിധിവരെ വായുനാറ്റത്തിനെ അകറ്റാൻ സാധിക്കും. ദിവസവും 2 നേരം ടൂത്ത് ബ്രഷോ ടങ് ക്ലീനറോ ഉപയോഗിച്ച് നാവിൻ്റെ ഉപരിതലം മെല്ലെ വൃത്തിയാക്കണം. വളരെ മൃദുവായി വേണം ഇത് ചെയ്യുവാൻ. ആൻറ്റി ബാക്ടീരിയൽ മൗത്ത് റിൻസോ ജെല്ലോ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കുവാൻ സാധിക്കും. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ശീലിക്കണം. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഡെന്റിസ്റ്റ് ശുപാർശ ചെയ്യുന്ന മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ് കുലുക്കൊഴിയുന്നത് ഒരു പരിധി വരെ മോണർ രോഗങ്ങളെ അകറ്റുവാനും സാധിക്കും. പല വിധത്തിലുള്ള മൗത്ത് വാഷുകൾ വിപണിയിൽ ലഭ്യമാണ്. മൗത്ത് വാഷുകളിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്ട്സ്, ആൻറ്റി ഓഡർ പദാർത്ഥങ്ങൾ വായിലെ ബാക്ടീരിയയെ നീക്കം ചെയ്യുവാൻ അകറ്റുവാനും സാധിക്കും. ഒരു ദന്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൗത്ത് വാഷ് തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം വായുനാറ്റം അകറ്റാൻ സാധിക്കും. സ്ട്രെപ്റ്റോകോക്കസ് സലൈവറീസ് അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ സൾഫറിൻ്റെ അളവ് കുറയ്ക്കുകയും വായുനാറ്റം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് വായ് പരിശോധിപ്പിക്കണം. സമയാസമയങ്ങളിൽ ദന്തപരിശോധന ചെയ്യണം. വർഷത്തിൽ ഒരിക്കൽ എങ്കിലും പല്ല് ക്ലീൻ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അതിലൂടെ വായുനാറ്റം ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ്.
1: വായുനാറ്റത്തിന്റെ കാരണങ്ങൾ ഇതുവരെ സംസാരിച്ചത് മണ്ണാർക്കാട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ വിജി കുര്യൻ ജോർജ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0499332622.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
12: FM ശുഭദിനത്തിൽ കേൾക്കാം ഇനി നോവൽ വായന.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
14: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
13: ഫോൺ 0483280500.
15: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
16: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
15: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടിന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
17: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
18: എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടി എന്ന് തോന്നിയാൽ എല്ലാവരും പറയാറ് അതാ പൗലോവിന്റെ മോന, പൗലോവിന്റെ ചെക്കനല്ലേ അത് എന്നൊക്കെയാണ്. പൗലോവിന്റെ കുരുത്തം കെട്ട വികൃതി ചെക്കൻ എന്നും പറയും. ഒരിക്കൽ അവർ ഭയങ്കരമായ ഒരു തമാശ പോലും ഉണ്ടാക്കി. ബംഗു ഫുട്ബോൾ ക്ലബിനെ ആന്തറായി അടിച്ചു വീഴ്ത്തിയപ്പോൾ ആൾക്കാർ തമാശിച്ചു, ആ പൗലോവിന്റെ ചെക്കന് കിട്ടുന്നതിനേക്കാളും കീറ് കിട്ടി ബംഗുവിന് എന്ന്. ചിലപ്പോൾ ആ നശിച്ച കാറ് മൂലക്കൽ പാർക്ക് ചെയ്തത് കാണും. അപ്പോൾ ആ പോർച്ചുഗീസുകാരനെ കാണാതിരിക്കാൻ ഞാൻ പിൻവലിഞ്ഞ് പതുങ്ങും. അയാളെ ഞാൻ എന്തായാലും കൊല്ലും, ഒന്ന് വലുതായി കിട്ടട്ടെ. ബംഗുവിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാറിന്റെ ഉടമയായി സ്വന്തം വാഹനത്തിൽ ഞെളിഞ്ഞിരിക്കുകയായിരിക്കും അയാൾ. പിന്നെ കുറേ ദിവസം അയാൾ അപ്രത്യക്ഷനായി. എന്തൊരാശ്വാസം! അയാൾ ടൗണിന് പുറത്തുപോയി കാണും, അല്ലെങ്കിൽ ഒഴിവുകാലമായിരിക്കും.

0: വീണ്ടും ശാന്തമായ ഹൃദയത്തോടെ സമാധാനമായി നടന്നു പോകാറായി സ്കൂളിലേക്ക്. ഇനിയിപ്പോ അയാളെ കൊല്ലേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കാൻ പോലും തുടങ്ങി. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അത്രയും പ്രധാനമല്ലാത്ത മറ്റു കാറുകളിൽ ഉപ്പുംചാക്ക് കളിക്കുമ്പോൾ എനിക്ക് പഴയ അത്യുത്സാഹവും ആനന്ദവും ഒന്നും തോന്നിയില്ല. എന്റെ ചെവി കഠിനമായി വേദനിക്കും പോലെ തോന്നുകയും ചെയ്തു. തെരുവ് ജീവിതം അതേപോലെ തുടർന്നു. പട്ടങ്ങളുടെ കാലം വന്നു. ഞങ്ങൾ വീടിന്റെ പുറത്തു തന്നെ എന്നേരവും. പകലൊക്കെ നീലാകാശം ഏറ്റവും മനോഹരവും വർണ്ണാഭവുമായ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു. കാറ്റുകാലം വന്നപ്പോൾ ഞാൻ അധികം പുറത്തിറങ്ങിയില്ല. പിങ്കിയുടെടുത്ത് പോകുന്നത് നല്ല ഒരു തല്ലുകിട്ടി പുറത്തു പോവരുത് എന്ന് വിലക്കപ്പെട്ടാൽ മാത്രം. ആ ഊരി വിലക്ക് വന്നാൽ പിന്നെ ഞാൻ ഒളിച്ചു പോവാൻ മെനക്കെടാറില്ല. കാരണം അടുപ്പിച്ച് രണ്ടു വട്ടം തല്ലുകിട്ടി പുറം പൊളിഞ്ഞാൽ അത് താങ്ങാനാവില്ല. വലിയ വേദനയാണത്. അതിനു പകരം ലൂയിസ് രാജാവുമൊത്ത് ഞാനെന്റെ അലങ്കാരമുത്തിനെ, ആ വാക്കിനോട് എനിക്ക് സ്നേഹമാണ്, എന്റെ ഓറഞ്ച് മരം കാണാൻ പോകും. പിങ്കി കുറെ വലുതായിരിക്കുന്നു. വലിയ താമസമില്ലാതെ എനിക്ക് പൂക്കളും കായയും തരും. മറ്റു നാരകങ്ങൾ കുറേ സമയമെടുത്തു വലുതാവാൻ. പക്ഷെ എന്റെ പഞ്ചാര ഓറഞ്ചു മരം ഒരു ബാലപ്രതിഭയാണ്. എഡ്മുണ്ടോ മാമൻ എന്നെപ്പറ്റി പറഞ്ഞതുപോലെ. പിന്നെ അതിന്റെ അർത്ഥവും പറഞ്ഞു തന്നു. മറ്റെല്ലാറ്റിനേക്കാളും ഒരുപാട് സമയം മുൻപ് തയ്യാറായവൻ. മാമന് അത് ശരിയായ വിധത്തിൽ വർണ്ണിക്കാനൊന്നും പറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഏറ്റവും ആദ്യം വരുന്നത് എന്നായിരിക്കാം അർത്ഥം. ഞാൻ കുറെ കയറിൻ കഷ്ണങ്ങളും നൂലിന്റെ പൊട്ടുകളും എടുക്കും. കുപ്പിയുടെ അടപ്പുകളിൽ ഓട്ടയിട്ട് അത് തൂക്കിക്കൊണ്ട് പിങ്കിയെ അലങ്കരിക്കും, അലങ്കാരമുത്താക്കും. എന്ത് രസാണെന്നോ അപ്പോ അവനെ കാണാൻ. ഒന്ന് കണ്ടു നോക്കൂ. കാറ്റടിക്കുമ്പോൾ കുപ്പിയുടെ അടപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ക്ലിങ് ക്ലാങ് ശബ്ദമുണ്ടാക്കും. സിൽവർ കിങ്ങിനെ ഓടിക്കുമ്പോൾ ഫ്രെഡ് തോംസൺ ഇട്ടിരുന്ന കുതിമുള്ളുകളാണ് പിങ്കി അണിഞ്ഞിരിക്കുന്നത് എന്നേ തോന്നൂ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം
6: ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
14: മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒഴിവുള്ള PET അധ്യാപക തസ്തികയിലേക്ക് നാളെ രാവിലെ 11:00 ഇന്റർവ്യൂ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. ഫോൺ നമ്പർ 0483273798. നമ്പർ ആവർത്തിക്കാം, 0483273798. പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ് ജൂനിയർ വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446996650. നമ്പർ ആവർത്തിക്കാം, 9446996650.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
1: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീംകുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീംകുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യനടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീംകുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീംകുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സലീംകുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീംകുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു.

0: അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ U18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തുപറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്.

0: പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
4: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
4: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
3: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-298300.
5: ഇന്നത്തെ ഗാനം.

മൂന്ന് പതിറ്റാണ്ടോളം മലയാള വെള്ളിത്തിരയിൽ നിലയ്ക്കാത്ത ചിരിയുടെയും വൈകാരിക അഭിനയ മുഹൂർത്തങ്ങളുടെയും വിസ്മയമൊരുക്കിയ നടൻ സലീം കുമാർ ഇനി ഓർമ്മ. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 57 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മരണം രാത്രി 10:30 സ്ഥിരീകരിച്ചത്. 1969 ഒക്ടോബർ 9 എറണാകുളം വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനിച്ച സലീം കുമാർ മിമിക്രിയിലൂടെയാണ് കലാരംഗത്ത് എത്തിയത്. കൊച്ചിൻ കലാഭവനിലാണ് മിമിക്രി ജീവിതം ആരംഭിച്ചത്. പിന്നീട് കൊച്ചിൻ സാഗറിൽ ചേർന്ന് നാടക സംഘങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു. കോമിക്കോള ടെലിവിഷൻ പരിപാടിയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലീം കുമാറിന്റെ അഭിനയശേഷി വിളിച്ചോതുന്നതായിരുന്നു. 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് ഇതിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. 2012 മികച്ച ഹാസ്യ നടനും 2016 മികച്ച കഥയ്ക്കുമുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ്, സത്യൻ അവാർഡ്, പ്രേംനസീർ അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. സലീം കുമാറിന് ആദരമർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ.

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
1: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
0: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: സന്ധിവാതങ്ങൾ സിദ്ധ ചികിത്സയിൽ ഇന്ന് സംസാരിക്കുന്നത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു.
3: ഈ അസുഖം വാദദോഷത്തെ അധികരിച്ചു കൂടി വരുന്നതിനാൽ ഹൃദയത്തെയും ബാധിച്ച് തമരകനോയ് എന്ന അസുഖം ഉണ്ടാകും. അതായത് ഈ അസുഖം ആധുനിക വൈദ്യത്തിലെ റുമാറ്റിക് ഫീവർ എന്ന അസുഖത്തിനോട് സാദൃശ്യമുണ്ട്. പിത്ത കീഴ്വായു, അഴൽ കീഴ്വായു എന്നും പറയും. ഈ അസുഖം വാദദോഷം തന്നളവിൽ നിൽക്കുമ്പോൾ പിത്തദോഷത്തെ അധികരിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതും പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് മൂലവും ഈ അസുഖം ഉണ്ടാവുന്നു. ഈ അസുഖത്തിൽ മുട്ടിൻ്റെ വീക്കം, വേദന തുടങ്ങിയവ നാൾക്കുനാൾ കൂടിയ പിത്തദോഷത്തിനാൽ മുട്ടിൻ്റെ സന്ധികൾക്കുള്ളിലുള്ള പശിമയാർന്ന ദ്രവങ്ങൾ കുറഞ്ഞ് വരണ്ടു മുട്ടുകൾ മടക്കി നിവർത്തുമ്പോൾ ഒരു കരകര ശബ്ദം തോന്നി പിന്നീട് ആ ഭാഗത്തു വേദന മടക്കാനും നിവർത്താനും കഴിയാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ അസുഖത്തിനു ചിലപ്പോൾ പനിയും ഉണ്ടാകും. ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന ആധുനിക വൈദ്യത്തിലെ അസുഖവുമായി സാദൃശ്യമുണ്ട്. കഫ കീഴ്വായു അഥവാ അയ്യക്കീഴ്വായു, ശീതാവസ്ഥയിലുള്ള കഫത്തെ കൂടിയ ഈ അസുഖത്തിൽ ശരീരം മെലിഞ്ഞ് കാൽമുട്ടുകൾ വീങ്ങി അത് പെട്ടെന്ന് മാറാതെ പഴുപ്പ് പോലെ തോന്നുന്ന രീതിയിലുള്ള വീക്കവും ഉണ്ടായി. അത് പുലിയുടെ തല പോലെ തോന്നുന്ന രീതിയിൽ കാൽമുട്ടുകൾ വീങ്ങി മറ്റു വാദരോഗങ്ങളുടെ ലക്ഷണങ്ങളോടുകൂടിയും ഇത് കാണാം. എന്നാലും ഇടവിടാതെ പനിയും ചുമ, ഛർദി, ശരീരത്തിൽ വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഈ അസുഖം മരണത്തിലേക്ക് നയിക്കുമെന്നു തേരൻ സിദ്ധരുടെ മരുത്വ ഭാരതം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഈ അസുഖം മുതുകിയെല്ല്, ഇടുപ്പ്, മുഴങ്കാൽ എന്നീ സന്ധികളിലാണ് ബാധിക്കുന്നത്. ഈ അസുഖം ക്ഷയരോഗത്തിൻ്റെ തുടർച്ചയായും വരാമെന്നും ഗ്രന്ഥത്തിൽ പറയുന്നു. 4. വാദപിത്ത കീഴ്വായു. ഈ അസുഖം വാദത്തെയും പിത്തത്തെയും പെരുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് വഴിയും പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയും ഉണ്ടാകുന്നു. ആദ്യമാദ്യം നാം കഴിച്ച ഭക്ഷണം ശരിയായി ദഹിക്കാതെ പുളിച്ചു തികട്ടി വയറു വീർക്കുന്നത് പോലെ ഉണ്ടായി, ശോധനക്കുറവ്, ശരീരം വീങ്ങിയതുപോലെ ഉണ്ടായി, കൈപ്പത്തി, മണിബന്ധം, വിരലുകൾ, കണങ്കാൽ തുടങ്ങിയ സന്ധികളിൽ ചുവന്ന് വീങ്ങി വേദനയുണ്ടായി ഈ അസുഖം ഉണ്ടാവും. ഈ അസുഖം നേരത്തെ ചികിത്സിച്ചാൽ കുറേയേറെ ഭേദമാക്കാനാവും. എന്നാലും വീണ്ടും വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്കിടെ പനി, ചെറിയ സന്ധികളിലെ വീക്കം അധികരിച്ച് സന്ധികൾ ഒരു വശത്തേക്ക് കൂടിപ്പോവുക തുടങ്ങിയവ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അസുഖം ആധുനിക വൈദ്യത്തിലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന അസുഖവുമായി സാദൃശ്യമുണ്ട്. 5. വാദകഫ കീഴ്വായു. ഈ അസുഖത്തിൽ തന്നളവിൽ കൂടിയ വാദദോഷം സന്ധികളിൽ തങ്ങി അവിടെ പ്രകൃത്യാലുള്ള കഫത്തെ കൂട്ടി നീര് വർദ്ധിപ്പിച്ച് വീക്കം കൂട്ടും. വീങ്ങിയ സന്ധികളിൽ സഹിക്കാൻ പറ്റാത്ത വേദന

0: കണ്ണുമൂടിക്കിടത്തൽ, കടച്ചൽ എന്നിവ ഉണ്ടാവും. ഉറക്കക്കുറവ്, കൈകാലുകൾ നീട്ടാനും അടക്കാനും കഴിയാതെ വരിക, നാൾക്കുനാൾ ശരീരം ക്ഷീണിക്കുക, തുടയിടുക്കുകളിൽ കഴലവീക്കം അനുഭവപ്പെടുക, വീക്കം, കണ്ടക്കൈ, കാൽ തുടങ്ങിയവ ശോഷിച്ചു പോവുക തുടങ്ങിയവ ഇതിന്റെ ലക്ഷണങ്ങളാണ്.
1: സന്ധിവാതങ്ങൾ സിദ്ധ ചികിത്സയിൽ. ഇതുവരെ സംസാരിച്ചത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു. ഡോക്ടർ മനുവിന്റെ ഫോൺ നമ്പർ 9846178448. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846178448.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946682000.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
2: തിങ്കൾ രാവിലെ 8:20.
5: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
6: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
2: ഫോൺ 7025131199.
9: കാവ്യധാര. പുനലൂർ ബാലൻ എഴുതിയ മൃതസഞ്ജീവനി എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത് ആര്യ ശശിധരൻ.

0: എന്ന കവിതയാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ആര്യ ശശിധരൻ.
1: കാവ്യധാര.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
7: ടീച്ചറെ, നമുക്ക് എപ്പോഴാ വയസ്സായി തുടങ്ങി എന്നുള്ള ചിന്ത വരുന്നതെന്നറിയോ?
8: ഇല്ല.
7: നമ്മുടെ കാഴ്ച മങ്ങി തുടങ്ങുമ്പോ.
8: അപ്പൊ പിന്നെ ഞാൻ പേടിക്കേണ്ടതില്ല മാഷേ.
7: അതെന്താ?
8: ഞാൻ കഴിഞ്ഞ കുറെ നാളായി സൈമൺസ് കണ്ണാശുപത്രിയെ വിശ്വസിക്കുന്നു. അതിനാൽ എനിക്ക് കാഴ്ച കുറയുന്നുള്ള ഭയമില്ല. അത്രയ്ക്ക് മികച്ചത് അവരുടെ സേവനം.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം.
9: ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വലിയ ചെലവ് വരുന്ന ചികിത്സ വേണ്ടി വന്നാൽ എന്തു ചെയ്യും എന്ന ആശങ്കയല്ലേ ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള കാരണം? എന്നാൽ ഇൻഷുറൻസ് ഉണ്ടായിട്ടും അടിയന്തര ഘട്ടത്തിൽ ചികിത്സയ്ക്ക് വേണ്ട ക്ലെയിം തുക നൽകാൻ ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനി തയ്യാറാകാതിരുന്നാൽ എന്തു ചെയ്യും? കരഞ്ഞ് വീട്ടിലിരിക്കുമോ? അതോ അർഹതപ്പെട്ട തുക നേടിയെടുക്കാൻ നിയമവഴി തേടുമോ? ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചാൽ എന്തു സംഭവിക്കും? മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധിയിലൂടെ നഷ്ടപരിഹാരം നേടിയെടുത്ത സംഭവമാണ് ഇന്ന് ജാഗ്രതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. താനാളൂർ സ്വദേശിയായ പരാതിക്കാരന് 2 ഇൻഷുറൻസ് പോളിസികളാണ് ഉണ്ടായിരുന്നത്. ആലുവ രാജഗിരി ആശുപത്രിയിൽ കരൾ സംബന്ധമായ ചികിത്സ നടത്തിയതിന് 15 ലക്ഷം രൂപ ചെലവായെന്നും ആയത് അനുവദിച്ചു തരണമെന്നും പരാതിക്കാരൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ രോഗകാരണം അമിതമായ മദ്യപാനമാണെന്നും വ്യവസ്ഥ പ്രകാരം ഇൻഷുറൻസിന് അർഹതയില്ലെന്നും കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. രേഖകൾ പരിശോധിച്ച കമ്മീഷൻ രോഗകാരണം മദ്യപാനമല്ലെന്ന് ചികിത്സിച്ച ഡോക്ടർ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തിയതിനാൽ ഇൻഷുറൻസ് നിഷേധിച്ചത് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇൻഷുറൻസ് തുക 5 ലക്ഷവും സേവനത്തിലെ വീഴ്ചയ്ക്ക് 25,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിനായി 10,000 രൂപയും ചേർത്ത് 5,35,000 രൂപ 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ 9% പലിശ നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റായ കമ്മീഷൻ ഉത്തരവിട്ടു. ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിൽ മാത്രമല്ല കാര്യം, അർഹതപ്പെട്ട തുക നിഷേധിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കുന്നതിൽ കൂടിയാണ് കാര്യം. വീഴ്ച വരുത്തുന്ന ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള താക്കീത് നൽകുന്നതും ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ വിധി.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
3: പ്രിയമുള്ളവരെ, FM ശുഭദിന പരിപാടികൾ തുടരുകയാണ്. ഇനി പാട്ടുപൊലിമയിലേക്ക്.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
4: ആകെ പേടിയാവുന്നു ഡോക്ടർ.
3: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
5: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇപ്പോൾ ചെണ്ടമേളം കേൾക്കാം. വിവിധ തരം ചെണ്ടകൾ ചേർത്ത് അവതരിപ്പിക്കുന്ന മേളമാണ് ചെണ്ടമേളം. ചെണ്ടയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പാണ്ടിമേളം, പഞ്ചാരിമേളം മുതലായ വകഭേദങ്ങളും ചെണ്ടമേളത്തിനുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പരിപാടിയാണിത്. കൊമ്പ്, കുഴൽ, ഇലത്താളം മുതലായവ ചെണ്ടയുടെ അകമ്പടിയായി ഉണ്ടാകും. കേരളത്തിൽ മറ്റു പ്രധാന പരിപാടികളുടെ അനുബന്ധമായും ചെണ്ടമേളം അവതരിപ്പിച്ചു കാണാറുണ്ട്. ഇന്ന് ചെണ്ടമേളം അവതരിപ്പിക്കുന്നത് CK ശിവദാസനും സംഘവും.

0: സി കെ ശിവദാസനും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളമാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്.

0: കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈയെഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: FM പ്രധാന വാർത്തകൾ.
5: നമസ്കാരം. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്ത് ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി K. മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. അഹമ്മദ്കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാസമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. സുപ്രീംകോടതി അഭിഭാഷകൻ ജസ്റ്റിസ് R. ബസന്ത് വിശിഷ്ടാതിഥിയായി.
4: FM പ്രധാന വാർത്തകൾ.
6: എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തൂലിക തിങ്കളാഴ്ച രാവിലെ 7:50.
7: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
5: ഇന്ന് FM ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. വിളിക്കുന്ന നമ്പറുകൾ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ചിത്രമഞ്ചരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി FM ശുഭദിനത്തിന് ശേഷം.
9: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
10: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
12: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
14: തീവണ്ടി സമയം. പ്രായോജകർ
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
14: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
13: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
13: ഫോൺ 8129110087.
14: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
13: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 226 10 കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 106:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 106:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 106:05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 206:31 മംഗലാപുരം തിരുവനന്തപുരം വന്ദേഭാരത് എക്സ്പ്രസ് 9:22 എത്തിച്ചേരുമെന്ന് കരുതുന്നു. അങ്ങാടിപ്പുറത്ത് 563:23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
0: ഇന്ന് 10:15 പാദമുദ്ര ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തുന്ന അഭിമുഖം
2: കേൾക്കൂ. വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
2: പൊരുളും. പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ മഞ്ചേരി.
7: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
6: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
7: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
6: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
7: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിശദീകരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: ഇന്ന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ഏരിയകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവായിട്ടുള്ള അറിവ്, അവയവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അവരുടെ ധർമ്മങ്ങൾ, അതുപോലെ ജീവകങ്ങൾ, ജീവകങ്ങളുടെ അപരാധത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, വൈറസ്, ബാക്ടീരിയ രോഗങ്ങൾ തുടങ്ങി ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള, ലോകത്ത് പിടിപെട്ടിട്ടുള്ള മാരകമായ രോഗങ്ങളടക്കമുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്സിനുകളും ഒക്കെ നിരന്തരം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക, അതിന്റെ കൂടെ മിനിമം 2 മാർക്കെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പൊതുജന ആരോഗ്യം. പൊതുജന ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അതിന് നൽകുന്ന ആനുകൂല്യങ്ങൾ, അതിന്റെ നടത്തിപ്പിന് ഉത്തരവാദിത്തമുള്ള ആൾ, ഏതൊക്കെ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതൊക്കെ പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇന്ത്യയിലും കേരളത്തിലും ഈ അടുത്ത് നടന്ന പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഓസോൺ പാളി അടക്കം കടന്നു വന്നേക്കാം, NBA നർമ്മദ ബച്ചാവോ ആന്തോളനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചോദ്യങ്ങൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കൾ അവരെഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അവരുടെ സമരങ്ങളൊക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്ത് കടന്നു വരും. രണ്ടാമത് ഫിസിക്സ്. ഫിസിക്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫിസിക്സിന്റെ SERT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് സിലബസുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിസിക്സിലെ അളവുകളും യൂണിറ്റുകളും, ചലന നിയമങ്ങൾ, ഉത്തോലകങ്ങൾ, പ്രകാശം, ISRUമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, X-ray, അൾട്രാവയലറ്റ് കിരണങ്ങൾ തുടങ്ങിയവ നിർബന്ധമായിട്ടും പഠിക്കുക. റീസെന്റ് ആയിട്ടുള്ള ഫിസിക്സുമായി ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം, കഴിഞ്ഞ കാലങ്ങളിലെ പരീക്ഷകൾക്കൊക്കെ 2-3 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് കഴിഞ്ഞ് 3 മാർക്കിന് രസതന്ത്രത്തിന്റെ ചോദ്യം ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിലെ പഠിച്ചു വരുന്ന ആറ്റം, തന്മാത്ര, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങൾ, അയിരുകൾ, അലോഹങ്ങൾ തുടങ്ങിയവ, അതുപോലെ തന്നെ രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ നിർബന്ധമായും പഠിച്ചേണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ ആസിഡും ആൽക്കലിയും തുടങ്ങിയ ഏരിയകൾ കൂടെ ഈ ഭാഗത്ത് നിർബന്ധമായി പഠിക്കുക. ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായ കണ്ടുപിടുത്തങ്ങൾ, സയന്റിസ്റ്റുകൾ, അവർക്ക് ലഭിച്ച അവാർഡുകളൊക്കെ ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. ഇതിന്റെ കൂടെ ഓർക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ SERT ഓറിയന്റഡ് ആയ ചോദ്യങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കോട് കൃത്യം

0: കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമായ സമയം മാത്രം കൊടുത്തിട്ട് ആ 10 മാർക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുക.
1: കേരള പി എസ് സി നടത്തുന്ന വിവിധ മത്സര പരീക്ഷകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
10: ഇന്ന് രാവിലെ 10:30 കുട്ടി റോക്സ് കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടിയുണ്ട്.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
11: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
11: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
10: കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുണ്ട്. ഇന്ന് 11:30 ബാലലോകത്തിൽ.
12: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
12: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
15: നീ എന്തിനാ വിമല അവൻ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
3: കുട്ടികൾ കളിക്കട്ടെ.
13: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
3: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
16: സൈബർ ജാലകം.
17: നിങ്ങൾക്ക് ഒരു വീട്ടുവിലാസം ഉള്ളതുപോലെ കമ്പ്യൂട്ടറിനുമുണ്ട് ഒരു വിലാസം. എന്താണത്?
18: ഒരാൾക്ക് എന്തിനാണ് വീട്ടുവിലാസം? അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയപ്പെടാൻ അല്ലേ? ഇതുപോലെ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യപ്പെട്ട ഓരോ കമ്പ്യൂട്ടറിനും ഒരു വിലാസമുണ്ട്. അതാണ് IP അഡ്രസ്. ഈ IP അഡ്രസ് ഉപയോഗിച്ച് ഓരോ കമ്പ്യൂട്ടറിനെയും കൃത്യമായി വേർതിരിച്ചറിയുവാൻ പറ്റും. ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് IP എന്നതിൻ്റെ പൂർണ്ണരൂപം. ഉദാഹരണത്തിന് 192.168.1.1, ഇത് ഒരു IP വിലാസമാണ്. ഇത് IPv4 അഥവാ വേർഷൻ 4ൽ പെട്ട ഒരു IP വിലാസത്തിന് ഉദാഹരണമാണ്. വേർഷൻ 4, വേർഷൻ 6 എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള IP വിലാസങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യം ഒന്നാണ്, ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടറുകളെ കൃത്യമായി തിരിച്ചറിയണം. ഈ IP വിലാസം ഉപയോഗിച്ചാണ് പലപ്പോഴും സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ കുറ്റവാളികളെ പോലീസ് കണ്ടെത്തുന്നത്.
16: സൈബർ ജാലകം.

0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി
4: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം
6: രസമുകുളം
7: പ്രിയപ്പെട്ടവരെ, ഉച്ചയൂണിന് തയ്യാറാക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് ചെമ്മീൻ മുളക് മസാല. ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് ആദ്യം പറയാം. ചെമ്മീൻ 1/2 kg, വെളിച്ചെണ്ണ 4 teaspoons, ഒരു തക്കാളി, സവാള 3, പച്ചമുളക് 3, വെളുത്തുള്ളി 8 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണ്ടിവരും. പിന്നെ 2.5 tablespoons മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, കുടംപുളി 2, ഉപ്പ്, കറിവേപ്പില എന്നിവ ആവശ്യത്തിന്. ഇനി നമുക്ക് ചെമ്മീൻ മുളക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് വഴറ്റണം. തക്കാളിയും വഴന്ന് പാകമായി വരുമ്പോൾ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതീയിൽ വഴറ്റി ഉപ്പും അല്പം വെള്ളവും ഒഴിച്ച് തിളപ്പിക്കണം. ശേഷം കുടംപുളിയും ചെമ്മീനും ചേർക്കാം. ചെമ്മീൻ വെന്താൽ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വെള്ളം നന്നായി വറ്റിച്ച് വാങ്ങിവെക്കാം. പുളി പാകത്തിനാകുമ്പോൾ കുടംപുളി കറിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കറിയിൽ പുളി കൂടിപ്പോയാലോ? ഈ ചെമ്മീൻ മുളക് മസാല ഉച്ചയൂണിന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അരിഞ്ഞ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴന്നു വരുമ്പോൾ ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് വഴറ്റണം. തക്കാളിയും വഴന്ന് പാകമായി വരുമ്പോൾ മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറുതീയിൽ വഴറ്റി ഉപ്പും അല്പം വെള്ളവും ഒഴിച്ച് തിളപ്പിക്കണം. ശേഷം കുടംപുളിയും ചെമ്മീനും ചേർക്കാം. ചെമ്മീൻ വെന്താൽ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വെള്ളം നന്നായി വറ്റിച്ച് വാങ്ങിവെക്കാം. ഇപ്പോൾ ഉച്ചയൂണിനുള്ള ചെമ്മീൻ മുളക് മസാല റെഡി.
6: രസമുകുളം
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
8: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
10: ദിവസവും കാലത്ത് 6:35.
11: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
12: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
13: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
12: സുപ്ന പാം.
14: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ ടീ?
15: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറി നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
14: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
15: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
14: തീർച്ചയായും, ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
15: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ

0: भक्ष्य सुरक्षा वकुप केरल सरकार
1: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
2: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യ ഉൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
1: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യ സുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
2: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായി ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
1: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: കളിക്കൂട്ടം.
1: ഓ, വിജയേട്ടനും സൗമ്യ ചേച്ചി എത്തിയോ?
2: ഞാൻ കുറച്ച് ടെൻഷനിലായി പോയി.
3: തലസ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു ബസ്സോ വണ്ടിയോ ഓടിയാല് ഈ വിജയൻ അതിൽ കയറുമെന്ന് ഉറപ്പാ. ദിനേശൻ സർ,
1: ഓ,
3: ഈ കയ്യിലേക്കൊന്ന് നോക്കിയേ. ഈ ഞരമ്പിൽ ഓടുന്നത് എന്താണെന്നറിയോ?
2: ചോരയല്ലേ? ബി പോസിറ്റീവ് ബ്ലഡ്.
3: അവിടെയാണ് സാറേ നിങ്ങൾക്ക് തെറ്റിയത്.
1: കല.
2: കലയോ?
1: ഓ, അങ്ങനെ.
3: കല രക്തത്തിലുള്ളത് കൊണ്ടാണ് ഇന്നലെ സാറ് വൈകിട്ട് 4 മണിക്ക് വിളിച്ചപ്പോ ടിക്കറ്റ് പോലും ഇല്ലാഞ്ഞിട്ടും ഞാനും സൗമി ജനറൽ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി പിടിച്ച് ഇങ്ങോട്ട് എത്തിയത്.
2: സൗമ്യ ചേച്ചി ഇപ്പോ ആരാ? ലോകം മുഴുവൻ അറിയുന്ന ആർട്ടിസ്റ്റ് അല്ലേ? വിജയേട്ടന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ.
4: ദിനേശൻ സാർ,
2: ഓ,
4: എല്ലാരും അറിയുന്നതുകൊണ്ട് 100-500 രൂപ കടം വാങ്ങാൻ പോലും പറ്റാണ്ടായി. പണ്ട് നാടകത്തിൽ അഭിനയിച്ചിരുന്നപ്പോ കൈവായ്പ വാങ്ങൽ ഒരു പ്രശ്നേ അല്ലായിരുന്നു.
3: അത് മാത്രമല്ല സർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദത്തിൽ സീരിയലിൽ ഡയലോഗ് പറയണമെന്ന് വലിയ ആഗ്രഹം. അത് സാറൊന്ന് മനസ് വെച്ചാ നടക്കും.
1: ഇതിപ്പോ ചെണ്ട പോയി മദ്ദളത്തിനോട് സങ്കടം പറഞ്ഞ പോലെ ആയല്ലോ.
3: അതെന്താ?
1: ഞാനൊരു പ്രശസ്ത കമ്പനിയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു എന്നറിയാലോ.
3: ഓ,
1: വർക്ക് കുറഞ്ഞപ്പോ സീരിയൽ രംഗത്തേക്ക് വന്നതാ.
4: ഞങ്ങളുടെ പോലെയല്ലല്ലോ സാറിന്റെ കാര്യം. നിങ്ങൾക്കൊക്കെ പറയുന്ന സമയത്ത് ശമ്പളം കിട്ടുമല്ലോ.
1: ഇതൊക്കെ ചേച്ചിയോട് ആരാ പറഞ്ഞേ? ഏറ്റവും കുറഞ്ഞ ചെലവില് സീരിയൽ ഉണ്ടാക്കണം എന്നല്ലേ പ്രൊഡ്യൂസർമാർ വിചാരിക്കുക? അപ്പോ അവര് ചെലവ് കുറക്കാൻ പലതും പയറ്റും.
3: ശബ്ദത്തിന്റെ കാര്യം കാക്കക്കുയിലാ എന്നെ എല്ലാരും വിളിക്കാറ്.
1: സീരിയലിന് ഡെയിലി റേറ്റ് അല്ലേ? പക്ഷേ ഡബിങ്ങിന് അതിന്റെ 60% തരാൻ പറ്റുന്ന പ്രൊഡ്യൂസറുടെ സ്റ്റാൻഡ്. ഇതിന്റെ ഇടയിൽപ്പെട്ട് വലയുന്നത് ഞങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും.
4: ഇവിടെ തലസ്ഥാനത്ത് താമസിക്കണ്ടേ സാർ? പിന്നെ ഭക്ഷണത്തിനൊക്കെ നല്ല വിലയല്ലേ?
1: ഡബിങ്ങിന് ഇവിടെ അടുത്തുള്ളവര് ഇതിലും കുറഞ്ഞ റേറ്റിന് വരാൻ തയ്യാറാ.
4: അല്ലേലും കലാകാരന്മാരാണല്ലോ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്.
1: പ്രൊഡ്യൂസർമാർ ഏറ്റവും കുറഞ്ഞ ചെലവില് സാധനം പെട്ടിയിലാക്കാനല്ലേ നോക്കൂ.
3: സർ, ഈ സീരിയൽ കാരണം എനിക്ക് വേറെ നഷ്ടമുണ്ടായി. ഇൻസ്പെക്ടർ രാജേഷിന് വേണ്ടി എന്റെ താടി എടുക്കേണ്ടി വന്നു. നാട്ടിൽ ഒരു പ്രൊഫഷണൽ നാടകത്തിന് വിളിച്ചപ്പോ മാവ് പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞ പോലെയായി സ്ഥിതി. താടിയുള്ള എഴുത്തുകാരൻ ചെയ്തവനെയാ അവർക്ക് വേണ്ടത്, അല്ലാതെ താടിയില്ലാത്ത വിജയനെ അല്ല.
1: താടിയല്ലേ പുഷ്ടിപ്പെടാൻ യൂറിയ ഇട്ടിട്ട് കാര്യമില്ലല്ലോ.
3: ഡയറക്ടർ കർത്താ സാറിനോട് പറഞ്ഞ് കുറച്ച് പൈസ അഡ്വാൻസ് വാങ്ങണം.
4: അത്യാവശ്യമുള്ളതുകൊണ്ടാ. അടുത്ത മാസം ഒരു കുറി കിട്ടാനുണ്ട്, അപ്പൊ തിരിച്ചു തരാം.
1: കർത്താ സാറിനെ കാണണമെങ്കിലേ നിങ്ങള് അമ്മായി അമ്മ എന്ന് പറയുന്ന സീരിയൽ ലൊക്കേഷനിലേക്ക് പോവേണ്ടി വരും.
3: അതെന്ത് പറ്റി?
1: ഡയറക്ടറും പ്രൊഡ്യൂസറും മാറി.
4: സാറ് തമാശ പറഞ്ഞാവൂലേ, നടീനടന്മാര് മാറുകന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മാറുകന്ന് വെച്ചാ?
1: ഈ ലോകത്തിൽ മാറാത്തതായി ഒന്നുമില്ല.
4: ഒന്നുണ്ട് സർ, ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ.
1: കൊള്ളാ കൊള്ളാ, സൗമ്യക്ക് നല്ല ഹ്യൂമർ സെൻസ് തന്നെയാ.
4: എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല.
1: അത്രയും സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത കൂടിയുണ്ട്.
3: ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചു എന്ന് പറയണ പോലെ ഇനിയിപ്പോ ഇതിലും മോശമായ മറ്റെന്ത് വാർത്ത വരാനാ? സാറ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
1: പുതിയ പ്രൊഡ്യൂസർക്കേ ഈ വൈകുന്നേരത്തെ 6:30 എന്ന ടൈം സ്ലോട്ടിനോട് അത്ര താല്പര്യമില്ല.
3: എന്ന് വെച്ചാ?
1: രാത്രി 10:30 സ്ലോട്ട് മതി എന്നാ മൂപ്പര് പറയുന്നേ.
3: അപ്പോ കാണുന്നവരുടെ എണ്ണം കുറയുന്നല്ലേ ഉള്ളൂ.
4: സാരല്ലേ സർ?
1: അതല്ല കാര്യം.
3: പറയൂ, ടെൻഷനാക്കാതെ.
1: റേറ്റിംഗ് കുറവായ സമയമാണ് രാത്രി 10:30.
3: അതെ,
1: ഇത് അതിലേക്ക് മാറ്റുമ്പോ

0: നിങ്ങളുടെ പേയ്മെന്റും
1: സാർ.
2: രചനാ നിർവഹണം സി കൃഷ്ണകുമാർ,
3: ശബ്ദ സാന്നിധ്യം വിനോദ് കീഴടത്ത്, സി കെ ഷാജി, ധന്യ സി എസ്.
1: കളിക്കൂട്ടം
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
9: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണുപരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
10: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: ശ്രീകാന്ത് നേത്രാലയ.
11: ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ? ഉത്തരം: മനുഷ്യ ശരീരത്തിലെ തൊലിക്കടിയിലുള്ള കൊഴുപ്പിൻ്റെ അളവും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ചർമ്മത്തിൻ്റെ മടക്കുകളും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. കൈ, അടിവയർ, തുട തുടങ്ങിയ ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളിലെ തൊലി ചെറുതായി മടക്കി പിടിച്ച് അതിനു മുകളിൽ കാലിപ്പർ വെച്ച് കനം അളക്കുന്നു.
9: ഇതുവരെ കേട്ടത്
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
10: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
11: പ്രിയമുള്ളവരെ, ഇന്നത്തെ എഫ് എം ശുഭദിന പരിപാടികൾ സമാപിക്കാൻ പോവുകയാണ്. ഓർക്കാം നമുക്ക് ചിന്താവിഷയം ഒരിക്കൽ കൂടി. മിത്രങ്ങളോട് ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രുക്കളോട് ക്ഷമിക്കാൻ. ഇത് വില്യം ബ്ലേക്കിന്റെ വാക്കുകൾ.

ഇന്നത്തെ എഫ് എം ശുഭദിനത്തിൽ നിങ്ങളുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, കൂടെ മഞ്ജു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

0: ഹൃദയതാളം.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ചിത്രമഞ്ചരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ചരി.

പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ചിത്രമഞ്ജരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പെരുമഴക്കാലമിങ്ങെത്തി. പുറത്ത് നല്ല മഴ തിമിർത്ത് പെയ്യുമ്പോൾ മരച്ചില്ലകളിൽ വീണ് തട്ടിത്തെറിക്കുന്ന ഓരോ മഴത്തുള്ളിക്കും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൻ്റെ മണമുള്ളതുപോലെ തോന്നും. ഓർമ്മകളുടെ പുസ്തകത്താൽ പിന്നിലേക്ക് മറിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ആ പഴയ സ്കൂൾ കാലത്തെ മഴയാണ്. കമ്പിയൊടിഞ്ഞ തയ്യൽ തുമ്പ് വിട്ടുപോയ ആ കറുത്ത കുടയ്ക്കുള്ളിൽ രണ്ടോ മൂന്നോ പേർ ചേർന്ന് നിന്നിട്ടും നനഞ്ഞുപോയ പുസ്തകസഞ്ചി. ക്ലാസ് റൂമിൻ്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ടീച്ചറെടുക്കുന്ന പാഠങ്ങളേക്കാൾ പുറത്തു പെയ്യുന്ന മഴയുടെ താളം ആസ്വദിച്ച ആ കുട്ടിക്കാലം. വഴിയരികിലെ ചെളിവെള്ളത്തിലേക്ക് മനഃപൂർവ്വം കാൽ ചവിട്ടി ചെളി തെറിപ്പിച്ചതിന് അമ്മയിൽ നിന്ന് കിട്ടിയ വഴക്കുകൾക്ക് പോലും ഇന്ന് ഈ മഴക്കാലത്ത് ഓർമ്മയുടെ ഒരു പ്രത്യേക മധുരമുണ്ട്. മുറ്റത്ത് പെയ്ത് നിറഞ്ഞ വെള്ളം ഒഴുകി ചാലുകളായി മാറി വഴിയരികിലെ തോട്ടിലേക്ക് പതിക്കുമ്പോൾ പഴയ നോട്ട് പുസ്തകത്തിൻ്റെ പേജുകൾ കീറിയെടുത്ത് ആത്മവിശ്വാസത്തോടെ നമ്മളുണ്ടാക്കിയ കടലാസ് തോണികൾ ഒന്നിനു പിറകെ ഒന്നായി ഒഴുക്കിവിടുമ്പോൾ അക്കരയെത്തും മുൻപേ മുങ്ങിപ്പോയ തോണികളെ നോക്കി സങ്കടപ്പെട്ടിരുന്ന ആ പ്രായം എത്ര മനോഹരമായിരുന്നു അല്ലേ? നനഞ്ഞു കുതിർന്ന് തണുത്ത് വിറച്ച് സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ തലതുവർത്താൻ തോർത്തുമായി കാത്തുനിന്നിരുന്ന അമ്മ. അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ചക്കയപ്പത്തിൻ്റെയും പരിപ്പുവടയുടെയും സുഖിയൻ്റെയുമൊക്കെ മനം മയക്കുന്ന മണം. കാലം ഒത്തിരി മുന്നോട്ട് പോയിട്ടും പെയ്തുകൊണ്ടിരിക്കുന്ന മഴ തോരും മുൻപേ നമ്മുടെയൊക്കെ മനസ്സ് ആ പഴയ വീടിൻ്റെ ഉമ്മറത്തേക്കെത്തുന്നു. പെയ്യുന്ന ഓരോ മഴയും ഗൃഹാതുരത നിറഞ്ഞ ഒട്ടേറെ ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുവാനില്ലേ? എങ്കിൽ ചിത്രമഞ്ജരിയിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പറുകൾ പറഞ്ഞു തരാം. 04 83 59 500. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04 83 29 500. ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഞാൻ പി മഞ്ജു. സ്റ്റുഡിയോ സഹായമൊരുക്കുന്നത് MV രവീന്ദ്രൻ. സാങ്കേതിക സഹായമൊരുക്കുന്നത് മുരുകേശൻ കോട്ടയ്ക്കൽ ഷംസേർ. അപ്പോൾ എല്ലാവർക്കും ചിത്രമഞ്ജരിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ചിത്രമഞ്ജരിയിൽ നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് ആരാണെന്ന് നോക്കാം.

0: Hello.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ. അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
3: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി, ഒന്നും പറയണ്ട. ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി. അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
0: പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ഒരു ഗാനം കേൾക്കാം. അതിനുശേഷം നമുക്ക് ആദ്യ ശ്രോതാവിനെ സ്വാഗതം ചെയ്യാം.
4: തന തന തന തന പവിഴമഴ

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് ആൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് ആൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
0: ഹലോ ഹലോ
3: ഹലോ,
0: ആ ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്? ശാരദ അമ്മ. എവിടുന്നാ?
3: മലപ്പുറം അരീക്കോട്.
0: ആ അരീക്കോടാണ്. ആ അപ്പൊ എന്തൊക്കെയാണ് വർത്തമാനം?
3: വളരെ കാലങ്ങളായി അത് വിളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇപ്പൊ എനിക്ക് വയസ്സ് എൺപത്തിനാലുണ്ട്. ആദ്യത്തെ അനുഭവമാണ്.
0: എത്ര വയസ്സായി?
3: 84.
0: 84 വയസ്സായി എന്നൊന്നും സംസാരത്തിൽ നമുക്ക് തോന്നില്ല കേട്ടോ. എന്താ ഒരു എനർജി. എന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ?
3: സുഖം തന്നെ.
0: ആദ്യമായിട്ട് വിളിക്കുകയാണോ?
3: ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഈ 84 വയസ്സിനോടകമായിട്ട് ആദ്യമായിട്ട് തെങ്കേരി കുഞ്ഞാണി പറഞ്ഞ അങ്ങനെ വിളിച്ചതാണ്.
0: മഞ്ജരി എഫ്എമ്മിന്റെ പരിപാടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ?
3: എന്റെ ഉത്തമ സുഹൃത്താണ്, റേഡിയോയാണ് സുഹൃത്ത്.
0: ആരൊക്കെയാണ് ഇപ്പൊ കൂടെ ഉള്ളത്?
3: എന്റെ ഇപ്പൊ ഞാൻ എന്റെ മകളുടെ അടുത്ത്.
0: മകളാണോ അരീക്കോടുള്ളത്? അപ്പൊ ചിത്രമഞ്ജരിയിൽ നിന്ന് ഇത് പാട്ട കേൾക്കണ്ടേന്ന് ആദ്യം പറഞ്ഞോളൂ. ആനന്ദ ഭൈരവി എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടല്ലേ ഇത്?
3: അത് കേട്ട് അമ്പലപ്പുഴ അമ്പലപ്പുഴ ബന്ധേശല്ലേ, അവര് കൊടിമരക്കോട്ട് നിന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ തന്നെ ആ മരണവും നടക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശം എന്ന് വെച്ചാൽ പ്രസിദ്ധനാണ്.
0: അവിടെ പോയിട്ടുണ്ടോ? അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ?
3: അമ്പലപ്പുഴയായിരുന്നു, അമ്പലപ്പുഴയായിരുന്നു.
0: അവിടെയാണോ സ്വന്തം നാട്?
3: സ്വന്തം നാട് കോട്ടയം പൂഞ്ഞാർ പണിക്കപ്പാറ.
0: അത് ശരി. അപ്പൊ ഇവിടെ മക്കളുടെ കൂടെ താമസിക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണോ ഇപ്പോ?
3: അല്ല, ഭർത്താവിന്റെ സ്റ്റുഡിയോ ആയിരുന്നു, സ്റ്റുഡിയോ അമ്പലപ്പുഴയായിരുന്നു.
0: അത് ശരി.
3: കല്യാണം കഴിഞ്ഞ 68 അമ്പലപ്പുഴയ്ക്ക് പോകുന്നതാണ്. ഇവിടെ വന്നതാണ്, അമ്പലപ്പുഴ വെച്ചാണ് രണ്ടു മക്കളുണ്ടായി. മലബാറിലേക്ക് പോകുന്നു.
0: 80
3: ഇപ്പൊ 80 മലബാറില്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് ആണ്.
0: ഇപ്പോ
3: ഏപ്രിൽ അധികം ഭർത്താവ് മരിച്ചു, മകനാണ് സ്റ്റുഡിയോ കൊണ്ടു നടക്കുന്നത്. സ്റ്റുഡിയോ ആയിരുന്നു.
0: അത് ശരി. ഇപ്പൊ എങ്ങനെയാണ് മലപ്പുറം ഇഷ്ടപ്പെട്ടോ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നപ്പോ?
3: മലപ്പുറത്ത് അപ്പൊ അമ്പലപ്പുഴയിൽ നിന്ന് വിറ്റ സ്റ്റുഡിയോ അരീക്കോട് ആക്കി. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളും കഴിഞ്ഞു കൂടി പോയി.
0: അങ്ങനെ കുറെ ജീവിത അനുഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലേ? മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷായിട്ടിരിക്കുന്നു. അരീക്കോട് മഴയൊക്കെ എങ്ങനെയുണ്ട്?
3: ഇപ്പം മഴ കുറവാണ്. നല്ല മഴ,
0: നല്ല ഉഷാറ് മഴയായിരുന്നു അല്ലേ ഇന്നലെയൊക്കെ? ആയിക്കോട്ടെ. അപ്പൊ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയൂ, നമുക്ക് പാട്ട് കേട്ടാലോ?
3: ശരി.
0: അപ്പൊ വിളിച്ചതിൽ സന്തോഷം.
3: വളരെ സന്തോഷം.
0: ഓക്കേ.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്ക.
2: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
3: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
1: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
3: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.

മലയാളത്തിന്റെ പ്രിയ ഹാസ്യ നടനും സംവിധായകനുമായ സലീം കുമാർ ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇന്നലെ രാത്രി എറണാകുളത്തായിരുന്നു അന്ത്യം. മലയാളിയെ കുടുകുടെ ചിരിപ്പിച്ച അഭിനയ വിസ്മയം. മിമിക്രി വേദിയിൽ നിന്ന് ചലച്ചിത്രാഭിനയ രംഗത്തെത്തി ചിരിയുടെ തമ്പുരാനായി മാറി. പിന്നീട് നമ്മളെ കരയിപ്പിക്കുകയും ഒടുവിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വരെ നേടി മലയാള സിനിമയുടെ നെറുകയിലെത്തി. വെറുമൊരു ഹാസ്യ നടൻ മാത്രമല്ല താനെന്ന് അദ്ദേഹം തെളിയിച്ചു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ അഭിനയം പ്രേക്ഷകരെ കരയിപ്പിച്ചു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും അദ്ദേഹം സ്വന്തമാക്കി. ഇന്നത്തെ ചിത്രമഞ്ജരിയിലൂടെ അദ്ദേഹത്തിന് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഹലോ ഹലോ
3: ഹലോ
2: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
3: അതെ, പറയൂ.
2: ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ മണ്ണാർക്കാട് നിന്ന് റഷീദ് ആണ്.
2: എന്തൊക്കെയാണ് റഷീദ്?
3: ഞാന് ഡ്രൈവറാണ്, വണ്ടിയിൽ പോവാണ്.
2: അത് ശരി. ഏത് വണ്ടിയിലാ?
3: ഞാന് പ്രൈവറ്റ് ഒരു കോളേജ് ഉണ്ട്, അതിന്റെ അയിരിലാണ് പോകുന്നത്. ഗൾഫിലായിരുന്നു, ഇപ്പൊ ഇതിലാണ്.
2: അത് ശരി. കോളേജ് വണ്ടിയിലെ ഡ്രൈവറാണല്ലേ?
3: അതെ.
2: അപ്പൊ ഇന്ന് അവധിയാണല്ലോ.

0: ആ മതിയാണ്.
1: ആ എന്തൊക്കെയാണ് ചിത്രമഞ്ജരിയിലൂടെ പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങളൊക്കെ?
0: മഞ്ജരി ഞാൻ എപ്പോഴും വിളിക്കണത് തന്നെയാണ്, ഇപ്പൊ ഒരു ഒന്നര വർഷമായിട്ടുണ്ടാവും വിളിച്ചിട്ട്.
1: അതെന്തു പറ്റി ഇത്രയും ഒരു നീണ്ട ഗ്യാപ്പ്?
0: അല്ല നമ്മള് വിളിക്കട്ടെ, ഓരോരുത്തർക്ക് പക്ഷേ ഒരുപാട് കിട്ടണ്ടല്ലോ. കാരണം
1: പക്ഷെ കേൾക്കാറുണ്ടല്ലോ അല്ലേ?
0: കേൾക്കാം, ഡെയിലി രാവിലെ ഉണരുമ്പോ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടാവും റേഡിയോ.
1: ആ അതെന്താണെന്നറിയോ, ഇപ്പോ നമ്മൾ ഇത്രയും ഒരു വർഷക്കാലൊക്കെ മാറി നിൽക്കുമ്പോഴേ നമ്മൾ ഒരുപാട് പുതിയ ആളുകളുടെ അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ.
0: രാവിലെ എന്നും എണീക്കുമ്പോ രാവിലെ റേഡിയോ ആയിരിക്കും ഓൺ
1: ആ
0: ആയിട്ടുണ്ടാവും.
1: ആ പുതിയ പുതിയ ആളുകളെ എത്ര സന്തോഷമല്ലേ അവർക്ക് കിട്ടുമ്പോ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് മാറി നിന്നാലും കുഴപ്പമില്ല.
0: എപ്പോഴും കിട്ടുന്നവര് കിട്ടട്ടെ എന്നുള്ള നമ്മള് കേക്കും, എന്നും പരിപാടി കേക്കും.
1: ആ അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്?
0: ഇന്നെന്താണിപ്പോ മഴ ഒന്ന് വിട്ട് നിന്നിട്ടുണ്ട് ഇപ്പൊ ഇന്ന് രാവിലെ ആയതുകൊണ്ട്. ഇത്ര ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു, ഇപ്പൊ ഒന്ന് മഴ മാറിയിട്ടുണ്ട്.
1: അങ്ങ് സിനിമയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളാണോ?
0: ആ അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ അല്ലാതെ. എന്നാലും സിനിമകളും പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്.
1: ഇന്ന് നമുക്കൊരു ദുഃഖ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് അല്ലേ?
0: കുമാറിന്റെ അത്.
1: അതെ അതെ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള നടൻ.
0: ഓ ഒരുപാട്.
1: അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ?
0: ഓ ഇഷ്ടം പോലെ.
1: പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ?
0: അത് പലതും ഉണ്ട്, പാണ്ടിപ്പട, അതേമാതിരി ഇപ്പൊ നമ്മളെ എന്താണ് അബു ആദം, അതു മക്കത്തേക്കുള്ള പോകേണ്ട ഒരു സിനിമയുടെ
1: ആദാമിന്റെ മകൻ അബു.
0: അതെ, അതേമാതിരി അച്ഛൻ ഉറങ്ങാത്ത വീട്,
1: അതെ അതെ,
0: അതൊക്കെ നല്ല നല്ല പടങ്ങളായിരുന്നു.
1: തിളക്കം, കല്യാണരാമൻ.
0: ഓ
1: നമ്മുടെ ഒരു തൊട്ട് മുന്നത്തെ തലമുറയ്ക്ക് മാത്രമല്ല പുതിയ കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ സീനുകളൊക്കെ വളരെ ഇഷ്ടമാണ് അല്ലേ? നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ കാണാം, ട്രോളിലൊക്കെ മിക്കതിലും അദ്ദേഹത്തിന്റെ സീനുകളായിരിക്കും അല്ലേ?
0: എന്ത് പരിപാടി അറിയുമ്പോ
1: അതെ, അതിങ്ങനെ മനസ്സിൽ കേൾക്കും അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ അല്ലേ? അപ്പൊ എന്തായാലും അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ ചിത്രമഞ്ജരിയിൽ?
0: സുനിൽ കുമാറിന് വേണ്ടിട്ട് ഏതായാലും നല്ലൊരു മൂവിയിൽ നല്ലൊരു പാട്ടായിക്കോട്ടെ.
1: ആയിക്കോട്ടെ, അപ്പൊ അദ്ദേഹം അഭിനയിച്ച അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ പാട്ട് തന്നെ കേട്ടാലോ നമുക്ക്?
0: പാട്ടായിക്കോട്ടെ.
1: അപ്പൊ വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
0: വീട്ടില് സുഖമായിട്ടിരിക്കുന്നു.
1: ആരൊക്കെയാ ഉള്ളത് എന്നൊന്നും പറഞ്ഞില്ല. റേഡിയോയുടെ അടുത്തുനിന്നാണോ സംസാരിക്കുന്നേ? റേഡിയോയുടെ അടുത്ത് നിന്നിട്ടാണോ സംസാരിക്കുന്നത്? നമ്മള് സ്ഥിരം ശ്രോതാവല്ലേ, അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ?
0: അവരത് അടുക്കളയിൽ കാലത്ത് എണീക്കുമ്പോ തുടങ്ങും റേഡിയോ.
1: എല്ലാരും ഇപ്പൊ കേൾക്കുന്നുണ്ടാവും അടുക്കളയിൽ നിന്നിട്ട്. ആ എത്ര കുട്ടികളാ?
0: രണ്ടാള്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി.
1: അവരൊക്കെ എന്താ ചെയ്യുന്നേ?
0: ഒരാളിപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കണു, രണ്ടാമത്തെ ആള് 9ല്.
1: പിന്നെ ഇനിയിപ്പോ എന്താണ് ആളുടെ ഭാവി പ്ലാനുകളൊക്കെ?
0: കൊടുത്തിട്ടുണ്ട്, അവിടെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങള്.
1: ഏത് സബ്ജക്റ്റാ?
0: അവള് സയൻസ് ആണ്.
1: എന്താ അവരുടെയൊക്കെ പേര്?
0: ഒരാ മകളുടെ മോളെ പേര് നജ ഫാത്തിമ, മോന്റെ പേര് മുഹമ്മദ് നസല്, ഭാര്യയുടെ പേര് ഷെഹർബാൻ.
1: അപ്പൊ
0: ഷെഹർബാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്.
1: അത് ശരി.
0: അവരെ ടൈമിംഗ് അറിയാം, റേഡിയോനാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോണെങ്കിൽ റേഡിയോന്റെ ടൈമിംഗിന് അനുസരിച്ച്
1: പെട്ടെന്ന് ക്ലോക്കിൽ നോക്കാനൊന്നും ഓടണ്ട, മാത്രല്ല ന്യൂസുകളൊക്കെ അറിയുകയും ചെയ്യാം.
0: ടൈമിംഗ് അറിയാലോ.
1: അതാണ്. ആയിക്കോട്ടെ, അപ്പൊ സംസാരിക്കാൻ പറ്റിയില്ല, വളരെ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
0: ഓക്കെ.

0: അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിനു വേണ്ടി രജു ജോസഫും സുജാതയും പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ജരി.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
1: ഇത് പന്തലൂരിൽ നിന്ന് റസീന.
0: പന്തല്ലൂരിൽ നിന്ന് റസീനയാണ്. എന്തൊക്കെയാണ് റസീനയുടെ വർത്തമാനങ്ങളൊക്കെ?
1: സുഖമായിട്ട് പോണം, കുഴപ്പമൊന്നുമില്ല. നല്ല കാലാവസ്ഥയൊക്കെ, മഴയൊക്കെ ഉണ്ട്, തണുപ്പാണ്.
0: ഒരു ചുട്ടുപൊള്ളുന്ന വേനലിൽ നിന്ന് ഇപ്പോ തണുപ്പ് തണുത്ത് വരയ്ക്കുന്ന ഈ ഒരു ഇതിക്ക് എത്ര പെട്ടെന്നാ നമ്മൾ മാറിയത് അല്ലേ? എത്ര കാലാവസ്ഥ എത്ര പെട്ടെന്നാ എത്തിയത്? അപ്പോ മഴ ഇഷ്ടാണോ?
1: ഇഷ്ടാണ്, പക്ഷെ ഇടി മിന്നാണ്, പേടി. മഴ പെയ്യാണെങ്കിൽ കുഴപ്പമില്ല.
0: പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മഴ പെയ്യാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടാണ് അല്ലേ? മഴ കുട്ടിക്കാലത്ത്,
1: എല്ലാ കാലാവസ്ഥയും വേണല്ലോ.
0: അതെ അതെ, ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോ കുട്ടിക്കാലത്തെ എന്തെങ്കിലും ഓർമ്മകൾ മനസ്സിലേക്ക് വരാറുണ്ടോ?
1: സ്കൂളിൽ പോയ കാലൊക്കെ ഓർമ്മ വരും.
0: എല്ലാവർക്കും ആദ്യം അതാണ് അല്ലെ ഓർമ്മ മനസ്സിലേക്ക് എത്തുക, ആ കുട്ടിക്കാലം.
1: പണ്ടൊക്കെ നടന്നേ സ്കൂളിൽ പോയിരുന്നത്, ഇപ്പൊ പിന്നെ വാഹനത്തിലാണ്. അതൊക്കെ മാറ്റണ്ട, അപ്പൊ കൊറേ ഓർമ്മകൾ ഉണ്ടാവും നടന്നു പോകുമ്പോ.
0: അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നമ്മുടെ ആ ഒരു ഭാഗ്യം ഇല്ല അല്ലെ? എത്ര എത്ര അനുഭവങ്ങളാണ് മഴയത്ത് ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ മഴയത്ത് കൊടയൊക്കെ ചൂടി വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാൻ. എന്ത് രസാണ് അല്ലേ?
1: ഇപ്പത്തെ കുട്ടികൾക്ക് വണ്ടി വരിക പോവാ, അങ്ങനത്തെ ഒന്നും ഇല്ല.
0: അതാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് അതും ഒരു രസമാണ് അല്ലേ? കൂട്ടുകാരുടെ കൂടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ അതൊരു രസമാണ് അല്ലേ? ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? റേഡിയോ പരിപാടികളൊക്കെ
1: കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഒരു ദിവസം റേഡിയോ തുറക്കാൻ വൈകിപ്പോയ എന്തൊക്കെ പ്രശ്നങ്ങളാ അല്ലേ?
1: ഇനി 6 മണിക്ക് 5 മണിക്ക് അടുക്കളയിൽ കയറി 6 മണി തുറക്കും. 6 മണിക്കല്ലേ റേഡിയോ ഓൺ ആവുക, അപ്പൊ ഞാൻ തുറക്കും.
0: ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് മീക്കാൻ ഇത്ര വൈകി അല്ലേ?
1: 8 മണി അടുക്കളയിൽ കയറിയപ്പോ.
0: ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് അല്ലെ? നമ്മള് വീട്ടമ്മമാരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് അല്ലെ? ഭക്ഷണം കഴിക്കുക എന്ന് മാത്രല്ല, നല്ല സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം, അതാണ് പ്രധാനം. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
1: വീട്ടില് കഴിയുന്നത് വീട്ടില് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. മക്കൾക്ക് തന്നെ നമ്മൾക്കിപ്പോ ആദ്യത്തെ പോലെ അല്ലോ, എല്ലാത്തിലും നോക്കിയാലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ വെറൈറ്റി ഫുഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പുറത്തുനിന്ന് കഴിയുന്നതും പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക.
0: അതെ അതെ, പച്ചക്കറികളിലെ വിഷം, അതുപോലെ ഹോട്ടലുകളിൽ അവർ ചേർക്കുന്ന മായം, നിറങ്ങള് അല്ലെ, അതൊക്കെയാണ് നമ്മള്
1: നമുക്ക് കഴിയുന്നത്. പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് ആ പച്ചക്കറി കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവത്തില് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം.
0: അതാണ് വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയ അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കി
1: കഴിയുന്നതും പുറത്തുനിന്ന് തീരെ കഴിക്കണ്ടെന്നല്ല, കഴിക്കണം, എപ്പോഴേലും ഒക്കെ പുറത്തേക്ക് പോകുമ്പോ കഴിക്കാം. പിന്നെ കഴിയുന്നതും വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക.
0: ഞാൻ ചോദിക്കട്ടെ, നമ്മള് വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന ഭക്ഷണം പൂർണ്ണമായും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുണ്ടോ? നമ്മുടെ വീട്ടമ്മമാര് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഭക്ഷണം ആരോഗ്യകരമാകണമെങ്കിൽ അല്ലേ?
1: അന്നത്തെ ഭക്ഷണം തന്നെ ചൂടാക്കി കഴിക്കാതെ അന്നത്തെ ഭക്ഷണം തന്നെ അന്നാന്ന് കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് അങ്ങനെ കഴിക്കാതിരിക്കുക.
0: അതാണ്, അതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകുക അല്ലേ? അതുപോലെ
1: വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനൊക്കെ തന്നെ ചെയ്യത് നമ്മള് കഴിയുന്നത് പരമാവധി ശ്രദ്ധിക്കലുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം നമ്മുടെ വീട്ടമ്മമാരുടെ കൈകളിലാണ് അല്ലേ? അതുപോലെ തന്നെ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ കുട്ടികളൊക്കെ എന്ത് പറയുന്നു?
1: കുട്ടികളൊക്കെ സുഖമായിട്ട് പോണു, 4 മക്കളുണ്ട്, സുഖമായിട്ട് പോണു. ചെറിയ മോനെ കുട്ടി ഡ്രസ്സ് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അവനക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ വിളിക്കാനൊക്കെ. ഇന്നും പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
0: എന്താ കുട്ടികളുടെ പേര്?
1: മൂത്താള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ 22 വയസ്സായി. ഹാദിയ. രണ്ടാമത്തെ ആള് ഹന കാലിദ്, പ്ലസ് ടു കഴിഞ്ഞിപ്പോ 3rd 9th ക്ലാസ്സിൽ. ഫാത്തിമ ഹന്ന. ചെറിയ ആള് മോന് മുഹമ്മദ് ഹനാഷ്, ഇപ്പൊ 2nd ക്ലാസ് പഠിക്കുന്നു.
0: 4 പേര് അല്ലേ?
1: 4 പേര്.
0: അപ്പൊ എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നു. അവരുടെ ഉപ്പയോ?
1: ഉപ്പ പുറത്താണ്.
0: എവിടെയാ?
1: സൗദിയില്.
0: ശരി, വിളിക്കാറൊക്കെ ഇല്ലേ അദ്ദേഹം?
1: വിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്.
0: ഇപ്പൊ നാട്ടില് വന്ന് പോയിട്ട് കൊറേയായോ?
1: ഇപ്പൊ വരും, ഇനി അടുത്ത് വരും.
0: അപ്പൊ വിളിക്കുമ്പോ ഞങ്ങളുടെ ഒരു പ്രത്യേകം സ്നേഹാശംസ അറിയിക്കണം.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ ഇന്ന് ചിത്രമഞ്ജരിയിൽ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: സമ്മർ ഹിമ്പത്തിലേത്തെ എത്രയോ ജന്മമായി.
0: അത് ശരി, ആ പാട്ടുണ്ട്, ശ്രീനിവാസും സുജാതയും ചേർന്ന് പാടിയിട്ടുള്ള ആ പാട്ടുണ്ട്, അത് വെച്ചുതരാം. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ?

പ്രിയപ്പെട്ടവരെ, മഞ്ചേരി ആകാശവാണിയിൽ നിന്നുള്ള ചിത്രമഞ്ചേരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 04 83 29 50 300, മറ്റൊരു നമ്പർ 04 83 29 50 800. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്ത ശ്രോതാവിനെ.

0: ഇല്ലില്ല,
1: നല്ല
0: പരിപാടിയാണ്, ഒന്നും കേൾക്കുന്നുണ്ട്.
1: സന്തോഷം.
0: ചിത്രമഞ്ചല് കാത്തിരിക്കലാണ് രണ്ടു മൂന്ന് ദിവസം.
1: അത് ശരി. ആദ്യമായിട്ട് വിളിക്കുകയാണോ?
0: ഇല്ലില്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ്, ഒരു വർഷം മുമ്പ് വിളിച്ചിട്ടുണ്ട്.
1: ഇപ്പൊ കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ടോ ഉമ്മ സംസാരിക്കുന്നത്?
0: ആ ഉണ്ട്,
1: ഉണ്ടല്ലേ.
0: കുട്ടികളെ ട്രൈ ചെയ്ത് നോക്കിന്ന് പറഞ്ഞത്.
1: അവരാണോ വിളിച്ചു വന്നത്?
0: അല്ലല്ല, ഞാൻ തന്നെ വിളിച്ചത്.
1: ആയിക്കോട്ടെ.
0: അവര് അവിടെ ചെക്ക് ചെയ്യും, പാട്ട് വരുമ്പോ നിങ്ങൾ വിളിച്ചു നോക്കെന്ന് പറയും.
1: അപ്പൊ എന്നാ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
0: ഓക്കെ ഓക്കെ
1: ഓക്കെ ശരി.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ഹലോ.
1: ഹലോ. ആ മാഡം.
0: ആ ചിത്രമഞ്ജരിയാണ്. ഇതാരാണ്
1: മാഡം,
0: വിളിക്കുന്നത്?
1: ഞാനാണ്.
0: റേഡിയോയുടെ അടുത്തൊന്ന് പെട്ടെന്ന് മാറിക്കോളൂ.
1: ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു, ഓഫ് ചെയ്തു.
0: ഓഫ്
1: ആ
0: ചെയ്തോ? ആദ്യം ഇന്ന് വേണ്ട പാട്ട് ഏതാന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങ് തുടങ്ങാം.
1: ഈ നാട് എന്ന് പറയുന്ന സിനിമയില് പരിമളർ വീശിയ പുതിയ മണവാളൻ വേണ്ടൊരു പാട്ടുണ്ടല്ലോ.
0: ആ ആയിക്കോട്ടെ, ആ പാട്ട് നമുക്ക് നോക്കാം. അപ്പൊ പെട്ടെന്ന് വർത്തമാനങ്ങളൊക്കെ കേൾക്കട്ടെ. ഇന്നത്തെ അവസാനത്തെ കോളറാണ്, നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്.
1: ആ ഞാൻ ഹസൻ, കോതകുറിശ്ശിന്നാണ്.
0: എവിടെ
1: കോതകുറിശ്ശി?
0: അടുത്ത് വിളിച്ചിരുന്നോ?
1: വിളിച്ചിരുന്നു, അന്ന് മാഡം തന്നെ ആയിരുന്നു.
0: അയ്യോ, അപ്പൊ അറിയില്ലേ, ആളുകൾ പരാതി പറയല്ലോ. ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ച ആള് ഇപ്പൊ തന്നെ വിളിച്ച പരാതി ആവില്ലേ ആളുകൾക്ക്? എത്ര ആളുകൾ ഇങ്ങനെ വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്തായാലും ഒരു 6 മാസം കഴിഞ്ഞിട്ടേ വിളിക്കാൻ പാടു കേട്ടോ. ആ ചിത്രത്തിന്റെ പേര്? അയ്യോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മള്? ചിത്രം ഒന്നുകൂടി പറയോ, ചിത്രത്തിന്റെ പേര്?
1: ഈ നാടല്ല, ഈ നാട്.
0: ഈ നാടല്. അങ്ങനെ ഒരു പാട്ട്
1: പുതിയ മണവാളൻ.
0: ഈ നാടിലെ ആ പാട്ട് ഇവിടെ കാണുന്നില്ല. ഈ നാട് എന്ന് പറഞ്ഞ ചിത്രമൊക്കെ ഉണ്ട്, പക്ഷേ അതില് വേറൊരു പാട്ട് വെച്ച് തന്നാലോ? ആ പാട്ട് ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോ കാണുന്നില്ല. നമ്മുടെ സമയമാണെങ്കിൽ ഇതാ ഇവിടെ അവസാനിക്കാറായി. അപ്പൊ നമുക്ക് ആ ചിത്രത്തിലെ വേറൊരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ ഇനി പരിപാടികളൊക്കെ ശ്രദ്ധിക്കണം. കൊറേ ഒരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ഇനി കേട്ടോ. ഓക്കെ, ശരി എന്നാ.

പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഈ പരിപാടിയിൽ ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പി മഞ്ജു. സ്റ്റുഡിയോ സഹായമൊരുക്കിയത് എം വി രവീന്ദ്രൻ. സാങ്കേതിക സഹായമൊരുക്കിയത് ഷംസീർ മുരുകേശൻ കോട്ടയ്ക്കൽ. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അന്താരാഷ്ട്ര അതിർത്തികളിലെ കഴിഞ്ഞ 5 ഭൂരേഖകൾ പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ്

0: പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിലെത്തുമെന്നാണ് പ്രവചനം. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്.
1: FM പ്രധാന വാർത്തകൾ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: ട്രെയിൻ സമയം.
4: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം ആദ്യം പറയാം. ട്രെയിൻ നമ്പർ 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:39 വൈകി 10:27. 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 19:00 വൈകി 11:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
8: നാട്ടുവൃത്താന്തം.

0: വികസന വാർത്തകൾ.
1: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ബെഡ്സ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബെഡ്സ് സ്കൂളുകളെ മാതൃകാ ബെഡ്സ് സ്കൂളാക്കി മാറ്റുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. വേങ്ങര എ ആർ നഗറിൽ ബ്ലിസ് ബെഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ ബെഡ്സ് സ്കൂൾ, ബെഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബെഡ്സ് സ്കൂളിലെ കുട്ടികളെ താമസിപ്പിക്കാനും പരിപാലിക്കാനുമുള്ള സർക്കാർ പദ്ധതികളും ആലോചനയിലാണ്. നിലവിലുള്ള ബെഡ്സ് സ്കൂൾ സംവിധാനങ്ങളും പദ്ധതികളും എത്രമാത്രം കാര്യക്ഷമമാണ്, എങ്ങനെ കൃത്യമായി നടപ്പിലാക്കാം എന്നതിൽ ഓഡിറ്റ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി നഗരത്തിലെ വിവിധ ജംഗ്ഷനുകളിൽ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കാൻ കൌൺസിൽ തീരുമാനം. സെൻട്രൽ ജംഗ്ഷൻ, ജസീല ജംഗ്ഷൻ, മുള്ളമ്പാറ ജംഗ്ഷൻ, കച്ചേരിപ്പടി ജംഗ്ഷൻ, ചമയം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പുതിയ സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നത്. സെൻട്രൽ ജംഗ്ഷൻ, ജസീല ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിലവിൽ സിഗ്നൽ സംവിധാനമുണ്ട്. കാലപ്പഴക്കം കാരണം ഇവ പലപ്പോഴും പ്രവർത്തനരഹിതമാകുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ഇതോടെയാണ് ഇവിടെയും പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: വികസന വാർത്തകൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ് 50 സെക്കൻഡ്.

0: പരസ്പരം
1: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
2: പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടല്ലേ?
3: നല്ല അടിപൊളി മഴ.
2: അതെ, മഴ പെയ്ത് മണ്ണും മനസ്സും ഒക്കെ തണുത്തു.
3: മണ്ണ് തണുത്തു എന്നതൊക്കെ, മനസ്സ് തണുക്കുവാൻ പറ്റിയ സമയമല്ലല്ലോ ഇത്.
2: എന്തുപറ്റി?
3: ഒന്നും അറിയുന്നില്ലേ. ഇന്ന് എത്രയ തീയതി?
2: ഇന്ന് ജൂൺ 7.
3: ജൂൺ 7. ജൂൺ 12 ഒരു മേളം വിരുന്നെത്തുന്നുണ്ടല്ലോ.
2: ഉണ്ടല്ലോ.
3: എന്താണ്?
2: ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം.
3: അതെ അതെ, ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം നടക്കുന്നത് അങ്ങ് ദൂരെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമാണെങ്കിലും അതിന്റെ ചൂട് മുഴുവൻ ഇങ്ങ് കേരളക്കരയിലല്ലേ,
2: പ്രത്യേകിച്ച് മലപ്പുറത്ത്.
3: അതെ, അപ്പോൾ പിന്നെ എങ്ങനെ തണുക്കാനാണ് ജിഷ?
2: അപ്പൊ മഴ പെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നർത്ഥം?
3: അങ്ങനെയൊന്നുമില്ല. നല്ല മഴ പെയ്യുന്ന സമയത്ത് പാടത്തിറങ്ങി ഫുട്ബോൾ കളിക്കണം, എന്നിട്ട് ഗോൾ എന്ന് ആർത്ത് വിളിക്കണം. അപ്പോഴാണ് മഴയുടെ തണുപ്പ് വിട്ട് സിരകളിൽ ചൂട് കയറുക.
2: പറഞ്ഞപ്പോഴേ ആ ഒരു ഇരമ്പം കേൾക്കുന്നുണ്ട് ചെവിയിൽ.
3: അങ്ങനെയെങ്കിൽ ആ ഫുട്ബോൾ ചൂടോടെ, വീറോടെ, വാശിയോടെ നമുക്ക് കേൾക്കാം പരസ്പരം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഗോൾ അടിക്കാം, ഇതാ പോസ്റ്റ് ഓപ്പൺ ആണ്. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ,
2: ഞാൻ എം ജിഷ. ഇന്ന് ആദ്യം വായിക്കുന്നത് അബൂലൈ സോലിപ്പുഴയുടെ കത്താണ്. മഞ്ചേരി FM പ്രഭാത പ്രക്ഷേപണം മാത്രം സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാവാണ് ഞാൻ. കാരണം മറ്റുള്ള പരിപാടികൾ കേൾക്കാൻ എനിക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. തീവണ്ടി സമയം, സൈബർ ജാലകം, രസമുകളം, ഈ മൂന്ന് പരിപാടികൾ മാത്രം മതി മഞ്ചേരി FM മഹത്വം മനസ്സിലാക്കാൻ. ഈ മൂന്ന് പരിപാടികളും നിത്യജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്രദമായ പരിപാടികളാണ്.
3: വളരെ സന്തോഷം ഈ പരിപാടികൾ ഇഷ്ടപ്പെടുന്നു എന്നറിയിച്ചതിൽ. എന്തായാലും തിരക്കിനിടയിലും മറ്റു പരിപാടികളും ശ്രവിക്കുവാൻ സമയം കണ്ടെത്തുമല്ലോ.
2: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് സരോജിനി നാരായണൻ ഒറവംപുറത്തു നിന്നാണ്. ജാനകി കാവനൂർ അവതരിപ്പിച്ച എന്റെ ഗാനം മെയ് 27 കേട്ടു. സത്യത്തിൽ അത് കേട്ടപ്പോൾ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ എന്ന പഴയ സിനിമാ ഗാനമാണ് ഓർമ്മ വന്നത്. അവരുടെ പാട്ടുകളും അവതരണവും ഏറെ ഇഷ്ടമായി. എന്നാലും വെളിച്ചം പോയാൽ തെളിച്ചം പോയില്ലേ, 10ാം ക്ലാസ്സിലായപ്പോഴുള്ള കഥനകഥ കേട്ടപ്പോൾ സങ്കടം തോന്നി. എന്നാലും ജാനകിയുടെ നിശ്ചയദാർഢ്യം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കി. കീഴുപറമ്പിലുള്ള കാഴ്ച പരിമിതർക്കായുള്ള അഗതി മന്ദിരത്തിൽ പോയ

0: ഏതും എറണാകുളത്ത് നിന്നും കുടനിർമ്മാണം പഠിച്ചതും 10-ാം ക്ലാസ് എഴുതി പാസ്സായതും ബ്രെയിൽ ലിപി പഠിച്ചതും ജീവിതവിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി എന്ന് തന്നെ പറയാം. കണ്ണുണ്ടായിട്ടും കാണാതെ പോകുന്നവരുണ്ട്, അവരുടെ കാഴ്ചപ്പാട് ശരിയല്ല. ഭിന്നശേഷിക്കാരെ മഞ്ചേരി FM ചേർത്ത് പിടിക്കുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: ജാനകി കാവന്നൂർ അവതരിപ്പിച്ച എന്റെ ഗാനം പ്രിയതരമായി എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. മഴ പെയ്യുമ്പോൾ പാറകൾക്കിടയിലുള്ള വിടവിൽ പോലും പുതുനാമ്പുകൾ ഇങ്ങനെ തലപൊക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ?
0: ഉണ്ടല്ലോ.
1: സാഹചര്യം അനുകൂലമാകുമ്പോൾ, സ്നേഹത്തിന്റെ മഴ നനയുമ്പോൾ അവിടെ പുതിയ ഒരു ഊർജം നിറയുന്നു. അതുപോലെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ സ്നേഹം നൽകുമ്പോൾ ഓരോ കലാകാരനും ഓരോ കലാകാരിക്കും വളരുവാനുള്ള ഇടമൊരുങ്ങുന്നു. കാഴ്ച പരിമിതിയെ ഒരു ഒഴിവു കഴിവാക്കി മാറ്റാതെ ജീവിതത്തിൽ പൊരുതി മുന്നേറുന്ന ജാനകിക്ക് ആശംസകൾ.
0: ബലിപെരുന്നാൾ ദിനത്തിൽ രാവിലെ 9:30 മൈലാഞ്ചി മുഞ്ചിൽ ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൊഞ്ചോറും മാപ്പിളപ്പാട്ടുകൾ ബലിപെരുന്നാളിന് ശ്രോതാക്കൾക്ക് നൽകിയ നല്ലൊരു സമ്മാനമായി അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നറിയിച്ചിരിക്കുന്നു. പുലാമന്തോൾ ചമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷർഫുന്നിസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ.
1: മൈലാഞ്ചി മുഞ്ചിലൂടെ ഒരുക്കിയ ഗാനപെരുന്നാൾ നിങ്ങൾ സ്വീകരിച്ചതിൽ സന്തോഷം.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പന്താവൂരിലെ റേഡിയോ കുടുംബം ആബിദ വാഹിദ്, സഹല അൻവർ, നാഫി, വാജിദ്, ഹാദി മുഹമ്മദ്, ദുആ മറിയം, ഹാനിയാദം, നഫീസ കുഞ്ഞിപ്പ എന്നിവരാണ്. 28-ാം തീയതി PAM അബ്ദുൽ ഖാദർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഇഷ്ടമായി. അന്ന് തന്നെ 6:15 വാഴക്കാട് NA റഹ്മാൻ, മുഹമ്മദ് ഹനീഫ എന്നിവർ പാടിയ പെരുന്നാളിൻ പുലരിവിടർന്നു, ബലിപെരുന്നാൾ സുദിനം വന്നു എന്നീ ഗാനങ്ങളും പാട്ടുപൊലിമയിൽ TK മുസ്തഫയും സംഘവും അവതരിപ്പിച്ച പാട്ടും 11 മണിക്ക് പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ബലിപെരുന്നാൾ ഗാനമഞ്ജരിയും ഏറെ ഇഷ്ടമായി. 12:10 പീർ മുഹമ്മദും സംഘവും പാടിയ ബലിപെരുന്നാൾ സന്ദേശം ഉൾക്കൊള്ളുന്ന ഇശൽ ഗാനങ്ങളും നന്നായിരുന്നു. ഗായിക അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച പ്രത്യേക മൈലാഞ്ചി മൊഞ്ച് ഏറെ ഹൃദ്യമായി. പിന്നെ 31-ാം തീയതിയിലെ പരസ്പരവും ഹൃദ്യമായി. 29-ാം തീയതി സുഗ്രത S തയ്യാറാക്കി അവതരിപ്പിച്ച അധ്യയന വർഷം സമകാലികം വളരെയേറെ ശ്രദ്ധേയമായി. June 1 മുന്നോടിയായി അവതരിപ്പിച്ച ആ സമകാലികം അവസരോചിതമായി. പഴഞ്ചൊല്ലിൽ പതിരില്ല ഈ ഉദയചന്ദ്രൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതവും ശ്രദ്ധേയമായി.
1: വിവിധ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ നിറഞ്ഞ സന്തോഷം.
0: ഇനി അനീഷ് കൊല്ലമ്പടി അയച്ച സന്ദേശം ഇങ്ങനെയാണ്. ഓണം മെയ് മാസത്തിലാക്കിയോ? 29-ാം തീയതി ഓണമൈലാഞ്ചിയാണ് രാവിലെ കേട്ടത്. മെയ് മാസത്തിൽ ഇങ്ങനെയൊരു പരിപാടി പ്രക്ഷേപണം ചെയ്തതിന്റെ യോജിപ്പ് ആകാശവാണി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല, പരിപാടിയുടെ തുടക്കത്തിൽ വലിയ പെരുന്നാളിന്റെ പരസ്യം കേൾപ്പിച്ചതിനു ശേഷമാണ് ഓണമൈലാഞ്ചി കേൾപ്പിച്ചത്. അപ്പോൾ വലിയ പെരുന്നാളും ഓണവും ഒരുമിച്ച് തന്നെ മെയ് മാസത്തിൽ വന്നോ? പിന്നെ പുനഃപ്രക്ഷേപണം എന്നും ആ പരിപാടിയിൽ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തെറ്റ് സംഭവിച്ചത്?
1: ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ അന്നത്തെ ദിവസം മൈലാഞ്ചി മുഞ്ച് പുനഃപ്രക്ഷേപണമായിരുന്നു. എന്നാൽ അത് പറയാതെയാണ് പ്രക്ഷേപണം ചെയ്തത്. അന്നത്തെ മൈലാഞ്ചി മുഞ്ചിലെ പാട്ടുകൾ ഏത് സമയവും പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്നവയായിരുന്നുവെങ്കിലും അതിന്റെ ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു എഡിറ്റിംഗ് നടത്തുന്നതിൽ പിഴവ് സംഭവിച്ചതിൽ ഖേദിക്കുന്നു.
0: അദ്ദേഹത്തിന്റെ സന്ദേശം തുടരുകയാണ്. May 31 ഉച്ചയ്ക്ക് 1 മണിക്കുള്ള കത്തിലൂടെയും വാട്സപ്പ് വഴിയുമുള്ള ഇഷ്ടഗാനങ്ങളുടെ അവതരണം M പ്രസന്നകുമാർ ചെയ്തത് ഏറെ ഹൃദ്യമായി. ശ്രോതാക്കൾ അയച്ച ഗാനങ്ങളുടെ വരികൾ സാഹിത്യപരമായി പറഞ്ഞു, ആ ഗാനം ഏതാണെന്ന് അവതരണത്തിലൂടെ അറിയിച്ചു. അതേറെ രസകരമായി. അവതരണത്തിൽ ഏറെ വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന അവതാരകനാണ് M പ്രസന്നകുമാർ എന്ന് പറയാതെ വയ്യ. ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച പ്രസന്നകുമാറിനും മഞ്ചേരി FM അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: വളരെ സന്തോഷം അഭിപ്രായം പങ്കിട്ടതിന്.
0: പ്രിയപ്പെട്ട മഞ്ചേരി FM, നിങ്ങളെ ഞാൻ മറന്നിട്ടില്ല കേട്ടോ.
1: അതാരാണ് നമ്മെ മറക്കാത്ത ആ ശ്രോതാവ്?
0: കോഴിക്കോട് മുക്കത്ത് നിന്ന് P മോഹൻദാസ് തമ്പുരു ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
1: ഞങ്ങളും ഞങ്ങളുടെ ശ്രോതാക്കളെ മറക്കാറില്ല, കേൾക്കട്ടെ.
0: ഞാൻ വിചാരിച്ചു നാടകോത്സവത്തിൽ മഞ്ചേരി FM നാടകവും ഉണ്ടാകുമെന്ന്. പിന്നൊരു പ്രത്യേക കാര്യം, നമ്മുടെ പരസ്പരത്തിന്റെ സമയം ഒന്ന് മാറ്റാൻ പറ്റുമോ? കാരണം കോഴിക്കോടിന്റെ മെയിൽ ബോക്സും മഞ്ചേരി FM പരസ്പരവും ഒരേ സമയത്താണ്. ഇതിന് ഒരു പരിഹാരം കണ്ടെത്താമോ? പിന്നെ ചൊവ്വാഴ്ച P മഞ്ജു അവതരിപ്പിച്ച പ്രീതരഗീതങ്ങൾ വളരെ നന്നായിരുന്നു. എല്ലാം നല്ല പാട്ടുകളായിരുന്നു. അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാം.

0: ആയിക്കോട്ടെ, മഞ്ചേരി എഫ് എമ്മിൽ കൂടുതൽ പുതിയ പരിപാടികൾ വേണം എന്നാഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു എന്ന് നിങ്ങളുടെ മറക്കാത്ത ചങ്ങാതി.
1: മറക്കാത്ത ചങ്ങാതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കത്തുകൾ എഴുതി വിശേഷങ്ങൾ അറിയിക്കുന്നതിൽ, അഭിപ്രായങ്ങൾ പങ്കിടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി എല്ലാ ആഴ്ചയും മറക്കാതെ എഴുതിക്കോളൂ. പിന്നെ ഈ മറക്കാത്ത ചങ്ങാതി

0: പോലെ അതത് സമയങ്ങളിൽ പരിഗണിക്കാം.
1: അടുത്ത കത്തയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. ദുൽഹജ് മാസത്തിലെ ബലിപെരുന്നാൾ ദിനമായിരുന്ന മെയ് 28 പി എ എം അബ്ദുൽ ഖാദർ അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. ബലിപെരുന്നാൾ എന്താണെന്നും അതിന്റെ സന്ദേശം എന്താണെന്നും അദ്ദേഹം ആ സുഭാഷിതത്തിലൂടെ വ്യക്തമാക്കി തന്നു. കുട്ടികളില്ലാതിരുന്ന ഇബ്രാഹിം നബിക്ക് ആറ്റുനോറ്റുണ്ടായ പുത്രനെ സ്നേഹിച്ചു കൊതിതീരും മുമ്പേ ദൈവകൽപ്പന നിറവേറ്റാൻ സഫ മർവ മലയിലേക്ക് കൊണ്ടുപോവുകയും മകന്റെ ആവശ്യപ്രകാരം വാളെടുത്ത് വെട്ടാനൊരുങ്ങിയ നബി അശരീരി കേട്ട് സ്തംഭിച്ചു പോവുകയും ചെയ്തു. മകന് പകരം അവിടെ പ്രത്യക്ഷപ്പെട്ട ആടിനെ ബലി നൽകുകയുണ്ടായി. ആത്മാർത്ഥതയും സത്യസന്ധതയും അനുകമ്പയും നിറഞ്ഞ അവസ്ഥ ജീവിതത്തിൽ യഥേഷ്ടം പാലിക്കുന്നു. കരുണാമയനായ നബിക്ക് പുത്രനെ തിരിച്ചു കിട്ടാതിരിക്കുന്നതെങ്ങനെ? ഈ കഥ കേൾക്കുന്ന ഓരോ മനുഷ്യനും ജീവിതത്തിൽ പാലിക്കേണ്ട അവസ്ഥയെപ്പറ്റിയല്ലേ ഈ പെരുന്നാൾ സന്ദേശം നൽകിയത്? ഇതുമാത്രമല്ല, മറ്റു പല കാര്യങ്ങളും സുഭാഷിതകാരൻ നമുക്ക് പറഞ്ഞു തന്നു. ആത്മാർത്ഥതയും സത്യസന്ധതയും സ്നേഹവും വെച്ചു പുലർത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി. സുഭാഷിതകാരനും FM അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. മെയ് 29 ബാപ്പു വാവാട് അവതരിപ്പിച്ച മൈലാഞ്ചി മുഞ്ച് കേട്ടു. അതിലെ എല്ലാ ഗാനങ്ങളും ഹൃദ്യമായി. ആ പരിപാടിയിൽ ഓണപ്പാട്ട് രീതിയിലുള്ള മാവേലി മന്നൻ മലയാളം വാഴും കാലത്ത് മാലോകർക്കെല്ലാവർക്കും എന്ന് തുടങ്ങുന്ന ഗാനം മുതൽ അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഹൃദ്യമായിരുന്നു. ബാപ്പു വാവാടിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. പിന്നെ ഹൈമവതി ശ്രീധരൻ അവതരിപ്പിച്ച എന്റെ ഗാനം കേട്ടു. അവരുടെ ജീവിതാനുഭവങ്ങളും പാട്ടുകളുമെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. മെയ് 27 ജാനകി കാവനൂർ അവതരിപ്പിച്ച എന്റെ ഗാനവും ഏറെ ഹൃദ്യമായി. അവരുടെ ഇഷ്ടഗാനങ്ങളും ജീവിതാനുഭവങ്ങളുമെല്ലാം കേട്ടതിൽ ഏറെ സന്തോഷം. എന്നാൽ കാഴ്ചപരിമിതിയിൽ അമർന്നുപോയ അവരുടെ പ്രയാസത്തിൽ നമുക്കും വേദനയുണ്ട്. എന്തായാലും വന്നുപെട്ട വിധി വൈപരീതത്തിൽ വ്യാകുലപ്പെടാതെ ശിഷ്ടജീവിതം സന്തോഷമായിരിക്കാൻ അവർക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടായിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. ഏതൊരു രോഗവും അനുഭവിച്ചവർക്കേ അതിന്റെ കാഠിന്യം മനസ്സിലാവുകയുള്ളൂ. നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ അനൂപ് രവിയുടെ വിശദീകരണം ആരോഗ്യജാലകത്തിൽ കേട്ടു. വളരെ നന്നായിരുന്നു. തലവേദന വരാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. കാഴ്ചക്കുറവ് തലവേദനയ്ക്ക് കാരണമാണെന്നും പറഞ്ഞു. തലവേദന പല വിധത്തിൽ വരുമെങ്കിലും കാഴ്ചക്കുറവ് മൂലം തലവേദനയുണ്ടാവുന്നത് ഒരു തീരാ പ്രശ്നം തന്നെയാണ്. എന്തായാലും ഇതെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണത്തിന് നന്ദി പറയുന്നു. FM കൂടിയുള്ള ഈ വക പ്രഭാഷണങ്ങൾ ഏതൊരാളും ശ്രദ്ധിച്ചു കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാണ്. നമ്മെ ബുദ്ധിമുട്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പൊതുവെ പറയാറുള്ളത് ഈയൊരു തലവേദന മാറുന്നില്ല എന്നല്ലേ.
0: എന്തായാലും ശ്രോതാക്കൾ പരിപാടികൾ കേട്ട് സുഭാഷിതമാകട്ടെ, ഗാനപരിപാടികളാകട്ടെ, ആരോഗ്യ പരിപാടികളാകട്ടെ, ഇതെല്ലാം കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലേ, ഒരു തലവേദനയുമില്ലാത്ത നല്ല സുഖകരമായ ഒരു അവസ്ഥ. ഇപ്പോൾ ശ്രോതാവ് കത്തിലെഴുതിയതുപോലെ തന്നെ
1: പരസ്പരം പരിപാടിയിലേക്ക് സ്നേഹപൂർവം ഒരു നീണ്ട ഇടവേള കഴിഞ്ഞ് 4 ശേഷം വീണ്ടും എഴുതുന്നു.
0: 4 ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തറവാട്ടിലേക്ക്. ആരാണ് തറവാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്?
1: കണ്ണൂരിൽ നിന്ന് സന്തോഷാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്.
0: സന്തോഷത്തോടെ സ്വാഗതം സന്തോഷ്. എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: ജീവിത തിരക്കുകൾ മൂലം തുടർന്ന് എഴുതാൻ സാധിച്ചില്ല, പക്ഷെ പരിപാടികളെല്ലാം കേൾക്കാറുണ്ട്. മഞ്ചേരി FM ആശംസകൾ അറിയിക്കട്ടെ. ഇപ്പോഴും ഉച്ചയ്ക്കത്തെ പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണല്ലോ. കോഴിക്കോട് തൃശൂർ റിലേ സംവിധാനം ഇനിയും മഞ്ചേരിക്ക് സാധ്യമായില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ശ്രോതാക്കളുടെ ആവശ്യം ഉന്നത അധികൃതരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരസ്പരം പരിപാടിയിലൂടെ മറുപടി പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കണ്ണൂർ നിലയം ചെയ്യുന്നതുപോലെ കോഴിക്കോട് പരിപാടികൾ നേരിട്ട് റിലേ സാധ്യമായാൽ പ്രാദേശിക വാർത്തകൾ വയലും വീടും പോലെയുള്ള പരിപാടികൾ പ്രാദേശികമായി തന്നെ ലഭ്യമാവും. എന്താണ് നിലവിലെ സ്റ്റാറ്റസ്? വല്ല പുരോഗതിയും ഉണ്ടോ എന്നറിയാൻ താൽപ്പര്യമുണ്ട്. സാങ്കേതിക യുഗം ഇത്രയും പുരോഗമിച്ച ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഇനിയും ഒരുപാട് കാത്തിരിക്കണോ? എന്തു തന്നെ ആയാലും തൊട്ടടുത്ത പ്രധാന നിലയവുമായുള്ള റിലേ ഇല്ലാത്തത് സങ്കടകരം തന്നെയാണ് കേട്ടോ.
0: ശ്രോതാവിന്റെ സങ്കടം മനസ്സിലാക്കുന്നു. കോഴിക്കോട് നിന്ന് വയലും വീടും പരിപാടിയും പ്രാദേശിക വാർത്തകളുമെല്ലാം നേരിട്ട് റിലേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രാദേശികമായ കേൾവി അനുഭവം ലഭിക്കും എന്നറിയാം. പക്ഷേ ചില കാരണങ്ങളാൽ ഇപ്പോഴും നമുക്കത് സാധ്യമായിട്ടില്ല. നേരിട്ട് കോഴിക്കോട് നിന്ന്

0: റിലേ ചെയ്യുവാനുള്ള സംവിധാനം ഇപ്പോൾ ഇവിടെ ലഭ്യമല്ല.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോകുന്നത് വഴിതെറ്റി യാത്ര ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മുടെ ഊർജവും സമയവും പാഴാകാതിരിക്കാൻ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിൽ മാത്രമേ ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. 3-ാം തീയതിയിലെ ജീവിതപാഠം ശ്രദ്ധേയമായി. കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അതാര്യമായി മാറുമ്പോൾ കാഴ്ച മങ്ങുന്ന അവസ്ഥയായ, വാർദ്ധക്യ സഹജമായി പ്രായമായവരിൽ കണ്ടുവരുന്ന രോഗമായ തിമിരത്തെയും ചികിത്സയെയും കുറിച്ച് 3-ാം തീയതി ആരോഗ്യജാലകത്തിൽ ഡോക്ടർ അനൂപ് രവി വിവരിച്ചത് വളരെ ഉപകാരപ്രദമായി. പാട്ടുപൊലിമയിൽ ഗോതുരുത്ത് ഉദയകലാസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച ചവിട്ടുനാടകം ഇഷ്ടപ്പെട്ടു. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥകളിലൊന്നാണ് കണ്ടൽക്കാടുകൾ. തീരദേശ സംരക്ഷണം, കാർബൺ സംഭരണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നിവയിൽ ഇവ പ്രധാന പങ്കുവഹിക്കുന്നു. കടലിലെയും കായലിലെയും ഒട്ടുമിക്ക മത്സ്യങ്ങളുടെയും കൊഞ്ചുകളുടെയും പ്രജനന കേന്ദ്രവും കുഞ്ഞുങ്ങളുടെ വളർച്ചാ സ്ഥലവുമാണ് കണ്ടൽക്കാടുകൾ. വെള്ളത്തിലെ ലവണാംശം നിയന്ത്രിക്കാനും അവശിഷ്ടങ്ങളെയും മാലിന്യങ്ങളെയും അരിച്ചെടുത്ത് ജലത്തിന്റെ ഗുണനിലവാരം ഉയർത്താനും കണ്ടലുകൾ സഹായിക്കുന്നു. 2-ാം തീയതി ഹരിതം പരിപാടിയിൽ കണ്ടൽക്കാടുകളുടെ ജൈവ പ്രാധാന്യത്തെക്കുറിച്ച് നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമായിരുന്നു. അന്നുതന്നെ പാട്ടുപൊലിമയിൽ KB സിന്ധുവും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ട് ഇഷ്ടമായി. കുട്ടികളുടെ മാനസികാരോഗ്യം ഉയർത്തുന്നതിനും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കാനുമായി പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 30-31 തീയതികളിൽ മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ അട്ടാശേരി നൽകിയ വിവരങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. സ്ത്രീകളുടെ ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെക്കുറിച്ച് 30-ാം തീയതി ആയുരാരോഗ്യത്തിൽ ഡോക്ടർ ബീന റോസ് നടത്തിയ ലഘുപ്രഭാഷണം ഏറെ ഇഷ്ടമായി. പെരുന്നാൾ ദിനത്തിൽ ബലിപെരുന്നാളിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി അധ്യാപികയും ഗായികയുമായ അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു.
0: പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ പങ്കിട്ടതിൽ ഏറെ സന്തോഷം.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. ധനത്തോടുള്ള ആർത്തി മൂലം ഏത് ഹീനകൃത്യവും ചെയ്യാൻ മടിക്കാത്തവരായി മാറുന്നത് ചൂണ്ടിക്കാട്ടി EM സുഭദ്ര അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. നമ്മൾ അവഗണിക്കുന്ന ഒന്നാണ് നിരീക്ഷണം. നിരീക്ഷണമില്ലാതെ പോയതിന്റെ ഫലമാണ് ടൈറ്റാനിക് ദുരന്തം എന്ന് വ്യക്തമാക്കി MR രവി നിലമ്പൂർ അവതരിപ്പിച്ച സുഭാഷിതവും മികച്ചതായി. സൈബർ സാധ്യതയുടെ ദുരുപയോഗത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച് ബിന്ദു കൊട്ടാരം അവതരിപ്പിച്ച സുഭാഷിതം കാലോചിതമായി. മഞ്ചേരി നിലയത്തിന്റെ മുൻ മേധാവി S അശോക് അവതരിപ്പിച്ച എന്റെ ഗാനം എത്രമാത്രം ഹൃദ്യമായി എന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ തികയുന്നില്ല. കേൾക്കാൻ കൊതിച്ച ഗാനങ്ങൾ, ആകർഷണീയമായ അവതരണം, പുനഃപ്രക്ഷേപണമായിട്ടും അത്യാകർഷകം. അഭിനന്ദനങ്ങൾ. സത്യനന്തിക്കാട് രചിച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച ഗാനാമൃതം അതീവ ഹൃദ്യമായി. കഥാനേരത്തിൽ P സുരേന്ദ്രന്റെ രക്തവിഷാദം എന്ന കഥ പ്രശാന്തി ചന്തു ഹൃദ്യമായി അവതരിപ്പിച്ചു. സാഹിത്യവേദിയിൽ സുരേഷ് ചെമ്പത്ത് എഴുതി അവതരിപ്പിച്ച നായാടി പെണ്ണ് എന്നീ കവിതകളും KT ഷാഹുൽ ഹമീദിന്റെ മായാനദി എന്ന കഥയും സുശീലൻ നടുവത്തിന്റെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന കവിതയും നല്ല നിലവാരം പുലർത്തി. കാവ്യധാരയിൽ G കുമാരപിള്ളയുടെ നഷ്ടപ്പെട്ട സ്വർഗങ്ങൾ എന്ന കവിത AM ദിലീപ് കുമാർ ആലപിച്ചതും കോട്ടൂർ ഉണ്ണി നമ്പൂതിരിയുടെ രാധ എന്ന കവിത ഗായത്രി ആലപിച്ചതും കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികൾ മൃദുല ആലപിച്ചതും അതീവ ഹൃദ്യമായി. ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ അവതരിപ്പിച്ച എന്റെ ഗാനം ഹൃദയസ്പർശിയായി. അനുഭവങ്ങളാലും ഏതാനും നല്ല ഗാനങ്ങളാലും ഹൃദ്യമായി ആ പരിപാടി. അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. പെരുന്നാൾ ദിനത്തിൽ ഹജ്ജിന്റെ പ്രാധാന്യവും പെരുന്നാളിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച സുഭാഷിതം അവസരോചിതമായി. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് വ്യക്തമാക്കി ഉദയചന്ദ്രൻ അവതരിപ്പിച്ച സുഭാഷിതവും ശ്രദ്ധേയമായി. അധ്വാനത്തിന്റെ മഹത്വം വ്യക്തമാക്കിയ അജിത്രിയുടെ സുഭാഷിതവും മികച്ചതായി. ഗുരുവിന്റെ മഹത്വം വിശദമാക്കി കാപ്പിൽ ശിവരാമൻ അവതരിപ്പിച്ച സുഭാഷിതവും എല്ലാവരും അവശ്യം കേൾക്കേണ്ടത് തന്നെയായിരുന്നു. MT നിലമ്പൂർ, PV മോഹനൻ മണ്ണഴി എന്നിവരുടെ സുഭാഷിതങ്ങളും ചിന്തനീയമായിരുന്നു.
0: പരിപാടികൾ ഓരോന്നും കേട്ട് ഓരോന്നിനെ കുറിച്ചും അഭിപ്രായങ്ങൾ കുറിച്ചതിന് അഭിനന്ദനങ്ങൾ. ജാഗ്രതയോടെ സശ്രദ്ധം ഈ കേൾവി തുടരുക. പ്രതികരണങ്ങളും
1: അല്ല, നേരത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞു.

0: ഇരുന്നല്ലോ.
1: എന്ത്?
0: പിന്നെ പറയാന്നും പറഞ്ഞിട്ട്.
1: ആ അത്. അല്ല, ഫുട്ബോൾ ലോകകപ്പ് എന്നാണ് തുടങ്ങുന്നത്?
0: 12-ാം തീയതി.
1: അതെ, 12-ാം തീയതി പുലർച്ചെ 12:30 കളി ആരംഭിക്കുന്നത് അല്ലെ? എന്നുവെച്ചാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 11-ാം തീയതി രാത്രി.
0: അതെ,
1: ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് അങ്ങാകലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ ആണെങ്കിലും അതിന്റെ ആവേശം ഒരുപക്ഷെ അതിനേക്കാളേറെ അലതല്ലുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേക പരിപാടി വേണ്ടേ?
0: വേണമല്ലോ.
1: വേണമല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങ് പ്രഖ്യാപിച്ചാലോ?
0: പ്രഖ്യാപിക്കാം.
1: ജൂൺ 10 മുതൽ കളി തീരുന്നത് വരെ എല്ലാ ദിവസവും രാവിലെ 10:15 ഫുട്ബോൾ ബീറ്റ്സ് ഫുട്ബോൾ ലോകകപ്പിന്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും. നിങ്ങൾക്ക് ആ പരിപാടിയിലേക്ക് വിളിക്കാം, ഇഷ്ട ടീമുകളെ കുറിച്ചും കളിക്കാരെ കുറിച്ചും എല്ലാം സംസാരിക്കാം, വിലയിരുത്താം. അതിൽ വിവിധ കളിക്കാരും കായിക വിദഗ്ധരുമെല്ലാം അഭിപ്രായങ്ങൾ പങ്കിടുകയും ചെയ്യും.
0: അപ്പൊ ഫുട്ബോൾ ആരവ് നമ്മൾ ഒരു ദിവസം നേരത്തെ തുടങ്ങുന്നു.
1: ഒരു ദിവസം നേരത്തെ തുടങ്ങുന്നു. വേണ്ടേ?
0: വേണം വേണം.
1: മാത്രമല്ല, ഇത്തവണത്തെ ലോകകപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
0: എന്തൊക്കെയാണ്?
1: ആദ്യമായാണ് 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യമരുളുന്നത്. പിന്നെ മുൻപൊക്കെ 32 ടീമുകളായിരുന്നില്ലേ മത്സരിക്കാറുണ്ടായിരുന്നത്?
0: അതെ.
1: എന്നാൽ ഇത്തവണ 48 ടീമുകളുണ്ട് മത്സര രംഗത്ത്.
0: ആഹാ, അത് കൊള്ളാലോ. പിന്നെ എന്തൊക്കെയാ പ്രത്യേകതകള്?
1: ഉണ്ട്, ഭാഗ്യചിഹ്നമില്ലേ? ഭാഗ്യചിഹ്നം സാധാരണ ഒരു ലോകകപ്പിന് ഒന്നല്ലേ ഉണ്ടാകാറ്?
0: അതെ അതെ.
1: എന്നാൽ ഇത്തവണ 3 ഭാഗ്യചിഹ്നങ്ങളുണ്ട്.
0: എന്തൊക്കെയാണത്?
1: പറയാം. 3 രാജ്യങ്ങളല്ലേ ഇത്തവണ ആതിഥ്യമരുളുന്നത്?
0: അതെ.
1: ഓരോ രാജ്യത്തിനും പ്രത്യേകമായി ഭാഗ്യചിഹ്നങ്ങൾ വെവ്വേറെയുണ്ട്. 1-ാമത് കാനഡയുടേത് നോക്കാം. കാനഡയുടെ ഭാഗ്യചിഹ്നം മെയ്പിൾ ആണ്.
0: അതെന്താ?
1: ആ, മെയ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ അഡ്വഞ്ചറസ് സ്ട്രീറ്റ് സ്റ്റൈൽ ലവിംഗ് മൂസ്, അതായത് മാനിന്റെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഫൺ ഇഷ്ടപ്പെടുന്ന, സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരു മാനാണ് മേപ്പിൾ.
0: അടുത്തത്
1: മെക്സിക്കോയുടേത് സായു.
0: അതെന്താ?
1: സായു എ ഫൺ എനർജറ്റിക് ആൻഡ് അജൈൽ ജാഗ്വർ. ആള് പുലിയാണ് കേട്ടാ.
0: 3-ാമത്തേത്
1: ക്ലച്ച്.
0: അതെന്താ?
1: അത് അമേരിക്കയുടെ ഭാഗ്യചിഹ്നമാണ്. ഇത് ഹൈ ഫ്ലൈയിങ് സ്പോർട്സ് ലവിംഗ് ബാൾഡ് ഈഗിൾ, ഉയരപ്പറക്കുന്ന, കായിക രംഗത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പരുന്ത്. ഇങ്ങനെ 3 ഭാഗ്യചിഹ്നങ്ങളുണ്ട് ഈ ലോകകപ്പിന്. വ്യത്യസ്തതകൾ ഏറെയുള്ള ഈ ലോകകപ്പിന് ആകാശവാണി മഞ്ചേരി FM ഒരുക്കുന്ന പരിപാടിയും വ്യത്യസ്തമായിരിക്കണ്ടേ?
0: വേണമല്ലോ.
1: അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തതയാർന്ന ഈ പരിപാടിക്കായി കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ച് പങ്കെടുക്കാം. ജൂൺ 10 മുതൽ കളി തീരുന്നത് വരെ എല്ലാ ദിവസവും ഉണ്ടാകും ഫുട്ബോൾ ബീറ്റ്സ് നിങ്ങൾക്കൊപ്പം.
0: അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഫുട്ബോൾ ആരവത്തിന്റേതാണ് എന്നർത്ഥം.
1: തീർച്ചയായും അതെ. ഫുട്ബോൾ ആവേശത്തിൽ അലിയുമ്പോഴും പരസ്പരത്തിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അയക്കുവാൻ മറക്കരുത്. വിലാസമിത
0: പരസ്പരം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 67-6122.
1: വാട്സ്ആപ്പ് നമ്പർ
0: 9495050600.
1: ഇമെയിൽ വിലാസം
0: allindiaradio.manjeriafm@gmail.com.
1: പ്രിയപ്പെട്ടവരെ തൽക്കാലം വിടവാങ്ങട്ടെ. എല്ലാവരും ഉഷാറായി ലോകകപ്പിന് തയ്യാറെടുത്തോളൂ. സിരകളിൽ അലിയട്ടെ ഫുട്ബോൾ ആവേശം. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
0: ഞാൻ എം ജിഷ.
1: പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
0: നമസ്കാരം.
2: പരസ്പരം,
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക്.

0: സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
5: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
4: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
5: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
4: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: FM പ്രധാന വാർത്തകൾ.
2: ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ രാജ്യം 90 കോടിയിലധികം അതിദീയ ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. ഇന്നലെ രാത്രി കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ ഭൌതികദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വേപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകളായ ജനനി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേ വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്.
0: FM പ്രധാന വാർത്തകൾ.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
8: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7:00.
10: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
7: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവയ്ക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ

0: തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ട്രെയിൻ സമയം.
5: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1661 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 06545 ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് 11:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 06610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
0: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
10: എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
11: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയത്താളം. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം 4-ാം ഭാഗം. 10:30 കുട്ടിറോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി. 11:30 ബാലലോകം. കേരള സ്കൂൾ ഫോർ ബ്ലൈൻഡ് വള്ളിക്കപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2-ാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ, ശ്രോതകൾ ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന

വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ, സലീം കുമാർ അഭിനയിച്ച ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് ബാലകൃഷ്ണൻ.

ചിത്രം കഥ പറയുമ്പോൾ. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് പ്രദീപ് പള്ളുരുത്തി.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ സലീം കുമാർ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 16:47.
1: പാദമുദ്ര. ചരിത്രം സത്യം തേടിയുള്ള ഒരു യാത്രയാണ്. കെട്ടുകഥകളുടെയും അതിശയോക്തികളുടെയും ഇടയിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യത്തിന്റെ ദുരങ്ങുകൾ ചികഞ്ഞെടുക്കലാണ് ഒരു ചരിത്രകാരന്റെ മുന്നിലുള്ള വെല്ലുവിളി.
2: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 5-ാം ഭാഗം കേൾക്കാം.
3: റിസർച്ച് ഞാൻ ഏതാണ്ട് വിട്ടു, മറന്നു എന്ന് പറയാം. അവസരങ്ങളില്ല. ഒന്നുകിൽ അമേരിക്കൻ വല്ല ഫുൾ ബ്രൈറ്റോ അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ അന്യ രാജ്യങ്ങളിലൊക്കെ പോവാന്നല്ലാതെ. ആ ഇടയ്ക്കാണ് UGC ഒരു പരിപാടി ഒന്ന് കോളേജ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ഫെലോഷിപ്പ്
4: UGC ആദ്യമായിട്ട്
3: തുടങ്ങുന്നത് 1960. അപ്പൊ അന്ന് ആദ്യത്തെ ഇത് അഡ്വർടൈസ്മെന്റ് വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ അപ്ലൈ ചെയ്ത് ഞാനത് മാർക്കും ചെയ്തു. എന്നെ സെലക്ട് ചെയ്തിരുന്നെങ്കിലും കേരള യൂണിവേഴ്സിറ്റി അല്ലേ അപ്ലിക്കേഷൻ, വേറെ യൂണിവേഴ്സിറ്റി ഒന്നും ഇല്ല. അവരെന്നെ അറിയിച്ചില്ല. അന്ന് അവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് 1970 അവിടെ തുടങ്ങുന്നത്, അതുവരെ ഇല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഏതായാലും അവസാനം ഒരു കൊല്ലം കഴിഞ്ഞ് അത് ലാപ്സാവും ചേർന്നില്ലെങ്കിൽ. അത് ലാപ്സാകാൻ ഒരു മാസമോ മറ്റോ ഉള്ള സമയത്താണ് ഞാനിത് അറിയുന്നത്. അപ്പം ഞാൻ ഓടി അവിടെ പോയി ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഭാഗ്യവശാൽ ആരൊക്കെയോ പരിചയപ്പെടുത്തിയിട്ട് അവിടെ ഒരു ഏബ്രഹാം എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടണി പ്രൊഫസർ ഉണ്ടായിരുന്നു. ഈ വാസ് ഓൾ ഇൻ ഓൾ, അയാളാണ് സിൻഡിക്കേറ്റിൻ്റെ ഒക്കെ വലിയ നായകനൊക്കെ ആയിരുന്നു അയാൾ. അങ്ങനെ ആരോ പരിചയപ്പെടുത്തുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ഇങ്ങനെയാണ് സ്ഥിതി, എനിക്ക് കേരള ഹിസ്റ്ററിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, പിന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഇല്ല, വേറൊരു ദിക്കി പോയിട്ട് എനിക്ക് കേരള ഹിസ്റ്ററി ചെയ്യാനും കഴിയില്ല, അതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു, ബി നാരായണപിള്ള, യൂണിവേഴ്സിറ്റി കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു, മാന്യനാണ്. അദ്ദേഹത്തെ ഗൈഡായിട്ട് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഞാൻ വർക്ക് ചെയ്തോളാം, എനിക്ക് വർക്ക് ചെയ്യാൻ പിന്നെ അതിനൊന്നും വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് അതിനൊരു എക്സംഷൻ UGC. അപ്പോൾ UGC ഭാഗ്യവശം ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല, PhD ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഗവേഷണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറേശ്ശെ റിസർച്ച് പേപ്പേഴ്സൊക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്തിരുന്ന 4-5 പേപ്പേഴ്സൊക്കെ. അതിൻ്റെ ഒക്കെ ശക്തിയിൽ സതീശ് ചന്ദ്രയായിരുന്നു അന്ന് ചെയർമാൻ
4: UGC.
3: അപ്പം ഞാൻ അദ്ദേഹത്തിന് എഴുതി, ഇങ്ങനെ എനിക്ക് ഇവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല, കേരളത്തിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അവരൊരു എക്സെപ്ഷൻ തന്നു എനിക്ക് ബി നാരായണപിള്ള. അദ്ദേഹം എന്നോട് പറയുന്ന, മിസ്റ്റർ നാരായണൻ, നിങ്ങൾക്ക് റിസർച്ച് വേണമെന്ന് ചെയ്തോളൂ, പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷിക്കേണ്ട. എനിക്ക് ഈ വിഷയമൊന്നും അറിയില്ല. എനിക്ക് ചരിത്രത്തിൽ താല്പര്യമുണ്ട്, ഞാൻ നല്ല കുറെ കാലം പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഗവേഷണത്തിലൊന്നും എനിക്ക് അതൊന്നുമില്ല, ഡിഗ്രി ഇല്ല, കഴിവില്ല, അതിനുള്ള താല്പര്യമില്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്
4: എളംകുളം,
3: അയാളുടെ മലയാളം സംസ്കൃതം ഒക്കെ ഉള്ള ആളാണ്, കേരള ഹിസ്റ്ററിയിൽ കുറെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം, പോയിട്ട് സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അന്ന് കേരള ചരിത്രത്തെ പറ്റി എഴുതിയിരുന്ന മലയാളം സാഹിത്യകാരന്മാർ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ചില ആഴ്ചപ്പതിപ്പുകളിലൊക്കെ എഴുതും, അധികം കെട്ടുകഥകളായിരിക്കും. പക്ഷെ അതിൽ ഇന്ന ആൾ കേമനാണ്, ഇന്ന ആൾ കേമനല്ല എന്ന് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ ഒന്ന് NV കൃഷ്ണവാര്, അദ്ദേഹം കേരളമയിലുണ്ടായിരുന്നു, അയാൾക്ക് താല്പര്യമുണ്ട് സാഹിത്യത്തിലും ചരിത്രത്തിലും താല്പര്യമുള്ള ആളാണ്, വിവരമുള്ള ആളാണ്. അങ്ങനെ അന്നേക്ക് ഇവിടെ വന്നിരിക്കുന്നു, കേരളവർമ്മ വിട്ടിട്ട് ഇവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററായി മാറിയിട്ടുണ്ട്. അതേമാതിരി പിന്നെ ഒന്ന് ശ്രീധരമേനോൻ,
4: ശ്രീധരമേനോൻ.
3: അപ്പോൾ ശ്രീധരമേനെ ഞാൻ പരിചയപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, പലതരത്തിലും പരിചയപ്പെട്ട്, അദ്ദേഹം ഗസറ്റിയർ എഡിറ്ററൊക്കെ ആയിരുന്നു, അങ്ങനെ പരിചയപ്പെട്ട്. ഈ രണ്ടുപേരും ആണ് എന്നോട് പറഞ്ഞത്, ഈ കേരള ചരിത്രത്തെ പറ്റിയിട്ട് ഇന്ന് എഴുതുന്നതിൽ എളങ്കുളം കുഞ്ഞമ്പിള്ള എഴുതുന്നതിലാണ് സബ്സ്റ്റാൻഷ്യലായിട്ട് എന്തെങ്കിലും
4: ഉള്ളത്,
3: അത് റിലയബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വിഷയം തിരഞ്ഞെടുക്കണമല്ലോ. ഞാൻ അറിയാവുന്ന ചരിത്ര പണ്ഡിതന്മാരെയൊക്കെ കോളേജുകളിലും പുറത്തുമൊക്കെ ഉള്ളവരെയൊക്കെ സമീപിച്ച് ശിവർനാട് കുഞ്ഞമ്പിള്ള മറ്റൊരു

0: മറിച്ചവർ ഗോപാലപിള്ള അവരെയൊക്കെ സമീപിച്ചു. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞത് പിന്നെ ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഒരു 15-16 നൂറ്റാണ്ടുകളിൽ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം മാത്രമേ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള
1: രേഖകളോ
0: ഡോക്യുമെൻ്ററി എവിഡൻസും ഉള്ളൂ. അതിനകത്ത് കെട്ടുകഥയും കവിതയൊക്കെ വെച്ചിട്ട് നിങ്ങളെന്ത് കേരള ചരിത്രം അതിനൊന്നും റിസർച്ച് ചെയ്യാനുള്ളൊക്കെ പൊട്ടൻഷ്യൽ ഇല്ല. അതുകൊണ്ട് ആ പീരീഡിൽ മോഡേൺ പീരീഡ് എടുക്കാം. ഇപ്പം എനിക്കാണെങ്കിൽ താല്പര്യം മോഡേൺ പീരീഡിലല്ല, കേരളത്തിന്റെ പഴയ ചരിത്രം എന്തായിരുന്നു എന്ന് അറിയണം എന്നുള്ള ജിജ്ഞാസയാണ് എനിക്ക് കൂടുതലുണ്ട്.
1: അപ്പോൾ 15-ാം നൂറ്റാണ്ടിന് ഇപ്പോൾ മുമ്പ് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പുള്ള കേരള ചരിത്രം അന്ന് എഴുതപ്പെട്ടിട്ടില്ല.
0: ഇല്ല,
1: കാര്യമായിട്ട്
0: ഈ എളങ്കുളത്തിന്റെയും പിന്നെ ചില എ ജി വാര്യർ കെ ആർ പിഷാർ
1: അവരുടെ ഈ പ്രബന്ധ ലേഖനങ്ങളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്, ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സ്കാറ്റേർഡ്
0: ആയിട്ടുള്ള.
1: സാറിന്റെ പിന്നെ റിസർച്ച് ടോപ്പിക് പെരുമാൾ സാറല്ലേ, ലേറ്റർ സേ
0: പിന്നീടാ. ഞാൻ ആദ്യം യു ജി സിക്ക് കൊടുത്തത്, അതാ ഞാൻ പറഞ്ഞത്, യു ജി സിക്ക് കൊടുത്തത് 15th and 16th centuries പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞു. എന്നാൽ പോർച്ചുഗീസ് ഡോക്യുമെന്റ്സ് പിന്നെ പിന്നീടുള്ള ഡച്ച് ബ്രിട്ടീഷ് മോഡേൺ പീരീഡിലെ പലതും യൂസ് ചെയ്യാൻ
1: കഴിയും,
0: അതിന് മുമ്പ് ഒന്നുമില്ല, അങ്ങനെ ചെയ്യാവുന്ന ഒന്നുമില്ല എന്നുള്ള ധാരണയിലാണ്. എല്ലാവരും എന്നോട് പറഞ്ഞ അങ്ങനെയാണ് ഡിസ്കറേജ് ചെയ്ത്. പക്ഷെ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ എളങ്കുളത്ത് എനിക്ക് പഴയ മോഹം പഴയ കാലത്തേക്ക് പോകാനുള്ള മോഹം കൂടുതലുണ്ടായി. എളങ്കുളത്ത് ചെന്ന് പരിചയപ്പെട്ടു. അപ്പം എനിക്ക് ബോധ്യമായി ഇവർ ഈ പറഞ്ഞ ശരിയാണ്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായി മാറി.
1: അപ്പോൾ ഫൈനലി ഈ ടോപ്പിക്കിലേക്ക് എളങ്കുളവുമായിട്ടുള്ള സമ്പർക്കം.
0: അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് നമുക്ക് പഴയ കാലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് യു ജി സിക്ക് എഴുതി. എനിക്ക് ഈ പെരുമാൾസിൻ്റെ കാലഘട്ടമാണ് വേണ്ടത്, അത് 9, 10, 11 നൂറ്റാണ്ടുകളാണ്. ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അതിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം ആ ഒരു കൊല്ലം ഞാൻ എളങ്കുളത്തിൻ്റെ കൂടെ കൂടിയിട്ട് വട്ടെഴുത്ത് പിന്നെ ലിപികൾ പഴയ മലയാള ഭാഷ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കാൻ തുടങ്ങി. അതൊക്കെ നോക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു ആത്മവിശ്വാസം തോന്നിയത്, ചെയ്യാൻ കഴിയും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും തോന്നിയത്. പക്ഷെ അതൊക്കെ ഒരു തോന്നലായിരുന്നു.
1: ഈ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് ഈ പെരുമാൾ പീരീഡിനെ കുറിച്ച് എളങ്കുളം മാത്രമല്ല
0: എഴുതിയിട്ടുള്ളൂ,
1: അല്ല പലരും എഴുതിയിട്ടുണ്ട്,
0: പലരും എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയിരിക്കണെന്ന് വെച്ചാൽ കെട്ട് കഥകളാണ്, കേരളപ്പെടുത്തി വെച്ചിട്ടുള്ള കഥകളാണ്.
1: എളങ്കുളവും അങ്ങനെ തന്നെയായിരുന്നു.
0: അല്ല അല്ല അല്ല, എളങ്കുളമാണ് അതിന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അന്ന് 1910 മുതൽക്കുണ്ട് തിരുവിതാംകൂറിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ മുമ്പേ ഒരു പി സുന്ദരൻ പിള്ള ഉണ്ടായിരുന്നു,
1: പി സുന്ദരൻ പിള്ള,
0: മനോന്മണി എം സുന്ദരൻ പിള്ള എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, തമിഴനാണ്.
1: അദ്ദേഹത്തിന്റെ പേരിൽ
0: യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം മനോന്മണി എന്ന് പറഞ്ഞിട്ട് ഒരു സംഗീത നാടകം എഴുതിയിരുന്നു, അതിന്റെ പേര് നല്ല കേമനാണ് തമിഴ് സാഹിത്യത്തിൽ. അതിന് അവരൊരു യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ കേരള ചരിത്രത്തിന്റെ ഒരു വിത്ത് തിരുവനന്തപുരത്ത് വിതച്ചത്. അദ്ദേഹം പഴയ ചില ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ പരിശോധിച്ച്, വളരെ പഴയതല്ല, ഒരു 16-17 ആ പീരീഡിലൊക്കെയുള്ള ഈ റോയൽ റെക്കോർഡ്സൊക്കെ നോക്കിയിട്ട് ഏർലി സോവറിൻസ് ഓഫ് ട്രാവൻകോർ എന്ന് പറഞ്ഞ പുസ്തകം. പിന്നെ മഹാരാജാവിന് അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു, മഹാരാജാവിന് ഉപദേശിച്ചു നമുക്കൊരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അതിന് പ്രേരിപ്പിച്ച് തുടങ്ങിച്ചത് ഇയാളാണ് 1910. ഭാഗ്യവശാൽ അന്നത്തെ ഈ മഹാരാജാക്കന്മാർക്ക് അവർക്ക് ജെനുവിൻ ഇൻട്രസ്റ്റ് കൾച്ചറിലൊക്കെ ഉണ്ടായിരുന്നവരായിരിക്കണം. അപ്പം ഗോപിനാഥറാവു, ടി എ ഗോപിനാഥറാവിന് ആദ്യത്തെ സൂപ്രണ്ട് ഓഫ് ആർക്കിയോളജി ആയിട്ട്
1: സീരീസ്,
0: അതെ അന്നാണ് തുടങ്ങുന്നത് ട്രാവൻകൂർ ആർക്കിയോളജിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈബ്രറി, എളങ്കുളത്തിൻ്റെ പ്രൈവറ്റ് ലൈബ്രറി, നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു വീട്ടിൽ. ഈ മാതിരി ഇൻസ്ക്രിപ്ഷൻസ്, ഹിസ്റ്ററി ബുക്ക്സ്, ഇന്ത്യൻ ഹിസ്റ്ററി ബുക്ക്സ് ഒക്കെ ആയിട്ട്. അത് മാത്രമല്ല, അങ്ങേര അന്ന് കേരളത്തിൽ വീലർ, മോർട്ടിമർ വീലർ ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജി കെൽ സർവേ ഓഫ് ഇന്ത്യ ആയിട്ട് വന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിനൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ കുറിച്ച് ട്രെയിൻ ചെയ്യണം പുതിയ ആർക്കിയോളജി. പഴയ ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുക, സാധനങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇയാളെ കൊണ്ടുവന്ന തന്നെ ഇയാളൊരു റോമൻ
1: ആർക്കിയോളജി
0: എക്സ്പെർട്ടും ഒക്കെ ആയിരുന്നു. ഇയാളാണ് പുതിയ ആർക്കിയോളജി, അതായത് സ്ട്രാറ്റിഗ്രാഫി ഇല്ലേ, ഈ ലേയേഴ്സിൻ്റെ അസോസിയേറ്റഡ് ആർട്ടിക്കിൾസും അതൊക്കെ കൊണ്ടാണ് ഇയാൾ വരുന്നത്, റോമൻ എക്സ്പെർട്ടാണ്. ഇദ്ദേഹം വന്നപ്പോൾ മദ്രാസിൽ പോയപ്പോഴാണ് അവിടുത്തെ മ്യൂസിയം ഉണ്ടല്ലോ, അവിടുത്തെ സാധനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് റോമൻ ആർട്ടിഫാക്ട്സ് കണ്ടു ചെറുത്, ഈ പോട്ടറി പീസ്, അത് എവിടുന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അരിക്കമേടിൽ
1: പോണ്ടിച്ചേരിക്കടുത്തുള്ള
0: അരിക്കമേടിലെത്തിയത്. അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്ത്യൻസിനെ ട്രെയിൻ ചെയ്യണമെന്നാണ്.

0: കേരളത്തിൽ ആ ട്രെയിനിങ് 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒറ്റേ ഉള്ളൂ. കിട്ടിയത് 3 പേർക്കാണ്.
1: അനുജൻ
0: അച്ഛൻ കൊച്ചി, അദ്ദേഹം ഒരാള്, പിന്നെ ഒരാള് വി ആർ പരമേശ്വരൻ പിള്ള. അദ്ദേഹം മലയാളം എന്താ പഠിച്ചിരുന്ന ആളാണ്. പിന്നെ എപ്പിഗ്രാഫിയിലാണ് അദ്ദേഹത്തിന് താല്പര്യം. അയാൾക്കും കുറച്ച് ട്രെയിനിങ് കിട്ടി. എളംകുളം കുഞ്ഞൻപിള്ള, ഇങ്ങനെ 3 പേർക്കാണ് കിട്ടിയത്. എളംകുളം അവിടുത്തെ ഈ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്ന ഗവൺമെൻറ് കോളേജിൽ പിന്നെ ഓറിയൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ടീച്ചറായിട്ട് ചേർന്ന കാലമാണ്. അപ്പോഴാണ് ഈ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഇത് വന്നത്. എന്താ വെച്ചാൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ടാവംകൂർ യൂണിവേഴ്സിറ്റി. അതിലെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് എളംകുളം ചേർന്നിരിക്കുന്നത്. അപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റി ഒരു പ്രമേയം പാസ്സാക്കി തമിഴിൽ എം എ പാസ്സാവുന്ന ആൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് തമിഴ്നാട് എന്ന് പറഞ്ഞൊരു പേപ്പർ ഹിസ്റ്ററിയിലും ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും മലയാളത്തിൽ എം എ ചെയ്യണമെങ്കിൽ ഹിസ്റ്ററി ഓഫ് കേരള
1: എന്ന ഒരു പേപ്പർ
0: ചെയ്യണം എന്ന്. അപ്പോൾ അത് ആരെയാണ് പഠിപ്പിക്കുക? മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെയും പഠിപ്പിക്കണം. സാധാരണ ഒരു പതിവ് എല്ലാ കോളേജിലൊക്കെ ഉള്ളതാണ്. പുതിയൊരു സബ്ജക്ട് വന്നാൽ പഴയ ആളുകൾ, അവർക്ക് പഴയ നോട്ടുകളും പഴയ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. പുതിയ വിഷയം പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള ആളാ ജൂനിയർ മോസ്റ്റ് ആരാ വെച്ചാൽ അവൻ്റെ തലയിൽ വെച്ച് കിട്ടും. അങ്ങനെ എളംകുളത്തിൻ്റെ തലയിൽ അദ്ദേഹത്തിനാണെങ്കിൽ അപ്പോൾ അറിയാതെ തന്നെ ഹി വാസ് വെരി വെൽ എക്വിപ്ഡ് ഫോർ ദാറ്റ്. ഒന്നാമത് സംസ്കൃതം അറിയാം, പിന്നെ തമിഴറിയാം, അയാളെ ബൈലിംഗ്വൽ ഏരിയ എന്ന് പറയുന്ന
1: ആളാണ്.
0: അത് പിന്നെ പഠിക്കുന്നതാണ്. പക്ഷെ ഇത് രണ്ടും അറിയാം. വ്യാകരണത്തിൽ ബഹു താല്പര്യം, അതേമാതിരി അസ്ട്രോണമിയിൽ ബഹു താല്പര്യം, അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുമാണ്. അങ്ങനെ അദ്ദേഹത്തിന് തലക്കിട്ടു. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പിന്നെ അങ്ങേര തന്നെ പറഞ്ഞതാണ്, ഞാൻ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആകെ പത്മനാഭൻ്റെ പുസ്തകമുണ്ട്, കെ പി പത്മനാഭൻ്റെ ഈ ഹിസ്റ്ററി ഓഫ് കേരള. അത് അന്ന് എല്ലാവരും വിമർശിച്ചിരുന്നതാണ്, ഇതൊരു ഹിസ്റ്ററി അല്ല, ഇതൊരു എന്താണ് അൺക്ലാസിഫൈഡ് എൻസൈക്ലോപ്പീഡിയാണ്,
1: കാൻഡർബിഷറിന്റെ കത്തുകളുടെ
0: നോട്ടാണ്, നോട്ട്സ് ആണ് എന്ന് പറഞ്ഞ ഹിസ്റ്ററി അല്ല ഇത്. ഹിസ്റ്ററിക്കുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള നോട്ട്സ് ആണ്, വേറെ ഒന്നുമില്ല. അത് സർദാർ പണിക്കരുടെ വോളിയംസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണ് ഈ ട്രാവൻകൂർ ആർക്കിയോളജി സീരീസ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയപ്പെട്ടത്. അതേമാതിരി ആ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേരള സൊസൈറ്റി പേപ്പേഴ്സ്. നമുക്ക് ആകെ ലോകനൊക്കെ കേരള ചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോഴും മലബാറിന്റെ ഹിസ്റ്ററി ഒക്കെ ഈ മാനുവലിലേക്ക് വേണ്ടിയിട്ട് എഴുതാൻ നോക്കിയപ്പോൾ ആകെ 3-4 ഇൻസ്ക്രിപ്ഷൻസേ ഉള്ളൂ. ഒന്ന് തരസാപ്പള്ളി കോപ്പർ പ്ലേസ് ആണ്, ഒന്ന് ജൂയിഷ് കോപ്പർ പ്ലേസ് ആണ്, പിന്നെ വേറെ ഒരു വീരരാഘവ കോപ്പർ പ്ലേസ്, ഇങ്ങനെ 3-4 എണ്ണം. പിന്നെ ഈ കോഴിക്കോട്ട് തിരുവണ്ണൂരിലുള്ള ഒരു ശിലാലിഖിതം, ഇത്രയേ ഉള്ളൂ, 4-5 എണ്ണം ഉള്ളൂ. അത് തന്നെ ശരിക്കും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, വട്ടെഴുത്ത് വായിക്കാൻ അറിയില്ല, ആ ഭാഷ അറിഞ്ഞുകൂടാ, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കുറേശ്ശെ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഇത് കേരളത്തിൻ്റെ മാത്രമല്ല, 100 കണക്കിന് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അത് ചേരന്മാരുടെ ഉണ്ട്, പിന്നെ പാണ്ഡ്യന്മാരുടെ ഉണ്ട്, ചോളരുടെ ഉണ്ട്, മറ്റ് ചെറിയ ചെറിയ തമിഴ്നാട്ടിലുള്ള ഡൈനാസ്റ്റീസിൻ്റെ പലരുടെ ഉണ്ട്. അതിൽ നിന്ന് ചേരന്മാരുടേത് വേർതിരിച്ചെടുക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി. അതിന് വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. കാരണം മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്ക്രിപ്ഷൻസിൽ രണ്ട് ഭാഗം സ്വതേ ഇൻസ്ക്രിപ്ഷൻസിലുണ്ടാവും. ഒന്നൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ ആക്ച്വൽ കണ്ടന്റ്. ആക്ച്വൽ കണ്ടന്റ് മിക്കവാറും എന്തെങ്കിലും ഒരു ഭൂമി അല്ലെങ്കിൽ സ്വർണം ആർക്കെങ്കിലും ദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ദാനം ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പള്ളിക്ക് ദാനം ചെയ്യുന്നതായിരിക്കും.
1: പിന്നെ പ്രശസ്തി,
0: ആദ്യമാണ്
1: പ്രശസ്തി.
0: പ്രശസ്തി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ ഒരു ഇതാണ്, ഇപ്പോൾ ഗുപ്തന്മാരുടെ കാലം മുതൽക്കുള്ളതാണ്. രാജപ്രശസ്തിയാണ്, ആ രാജകുടുംബത്തെ പറ്റിയിട്ട്, അയാളുടെ പൂർവികന്മാരെ പറ്റിയിട്ട് അവരുടെ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാവും. അത് പകുതി മിത്തിക്കലായിരിക്കും, പകുതി ഹിസ്റ്റോറിക്കലായിരിക്കും, പിന്നെ പിന്നെ വരുന്നത്. അങ്ങനെ അതിന് തമിഴിൽ പറയാം മെയ്കീർത്തി എന്നാണ്, സംസ്കൃതത്തിൽ പ്രശസ്തി എന്ന് പറയുന്നതിന്. അതാണ് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരെ വാസ്തവത്തിൽ നമുക്ക് അവരെ രണ്ട് കൈകൊണ്ട് തുടരേണ്ട കൂട്ടരാണ്. കാരണം ഇതൊക്കെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും കേരളത്തിൽ അത്ര തന്നെ ഇല്ല ഉള്ള ക്ഷേത്ര ചുമരുകളിലും പള്ളികളിലും ഒരുപാട് ഈ കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടും ചെമ്പോലയിൽ എഴുതി സൂക്ഷിച്ചിട്ടും ഒരുപാടുണ്ട്, ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിലുണ്ട്
1: തമിഴ്നാട്ടിൽ.
0: തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, തെലുങ്കാനയിലുണ്ട്, ഇവിടെ കുറേ അത്ര ഇല്ല, എന്നാലും ഒരു 1000-1500 ഉണ്ടാവും. ഏതായാലും അതെല്ലാം തേടിപ്പിടിച്ച് ഈ അവിടെ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയല്ലോ നോർത്ത് ഡൽഹിയിൽ, അതേമാതിരി തന്നെ ഓരോ പ്രസിഡൻസീസിലും ഉണ്ടാക്കി, ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ആർക്കിയോളജി ഉണ്ടാക്കി, ഓരോ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി.

0: പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ അഞ്ചാം ഭാഗം സമാപിച്ചു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ്.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

ഇപ്പോൾ കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തൽസമയ ഫോണിൻ പരിപാടി. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ഒരാഴ്ച പിന്നിട്ടു, നല്ല മഴയാണ്. ഇന്ന് അവധി ദിവസവുമാണ്, പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ. പാടത്തെ ഗ്രൗണ്ടുകളിലൊക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ ദാ എത്തിയിരിക്കുകയാണ് പ്രിയ കൂട്ടുകാർക്കായി ഇന്നത്തെ കുട്ടി റോക്സ്.

വിളിച്ചു തുടങ്ങിക്കൊള്ളൂ. 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് വിളിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും LKG UKG കുട്ടികളൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് വിളിക്കേണ്ടത്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ MV രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം നൽകുന്നത് മഞ്ജു, സാങ്കേതിക സഹായം ഒരുക്കുന്നത് മുരുകേശൻ, കോട്ടയ്ക്കൽ ഷംസീർ.

ഒരു കുട്ടി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കുന്ന തുറക്കുന്ന കേമന്തി തിരക്കിളി കല്ലക്കിളാലോളം ഇരുന്നുന്ന വരുന്നവരാവോളം ഒരു

0: ഹലോ,
1: ഞാൻ
0: ആരാണ്?
1: മാസിത്ത.
0: ഒന്നുകൂടി പറയൂ. മാസിത്ത? ആ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്?
1: നാലില്.
0: നാലില്. ഏത് സ്കൂളിലാ?
1: കരിപ്പോൾ.
0: ആ, കരിപ്പോൾ ജി എം യു പി അല്ലേ? ആ, ജി എം എച്ച് എസ് ആണ് ഇപ്പം അല്ലേ. ഹൈസ്കൂളാണ്. ഒന്ന് മുതൽ എത്ര വരെ ഉണ്ട് അവിടെ? ഒന്ന് മുതൽ
1: പത്ത് വരെ, എൽ
0: കെ ജി മുതൽ 10 വരെ ഉണ്ട്. ആ, നാലാം ക്ലാസ് കുറേ ഉണ്ടോ? നാലാം ക്ലാസ്സിലാന്നല്ലേ പറഞ്ഞത് മാസിത്ത? നാലാം ക്ലാസ് എത്രണ്ണുണ്ട്? മൂന്നെണ്ണുണ്ട്. ആ, സ്കൂളൊക്കെ തുറന്നിട്ടേ സ്കൂള് തുറന്നിട്ടേ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പോയോ? പുസ്തകങ്ങളൊക്കെ കിട്ടിയോ? ആരാണ് ക്ലാസ് ടീച്ചറ്? മാഷ ആരാ? ആ, ഒരാഴ്ച ആയിട്ടുള്ളൂ അല്ലേ. അല്ലേ, ഒരാഴ്ച ആയിട്ടുള്ളൂ തുറന്നിട്ട്. അപ്പൊ പേരൊന്നും പഠിച്ചിട്ടില്ല അല്ലേ. ഇനിയിപ്പോ പോയിട്ട് പേരൊക്കെ ചോദിക്കണം. ഇങ്ങനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം സ്കൂളിൽ പോയിട്ട്. മാഷ പാട്ടൊക്കെ പാടും.

ോ പാടും പാടും. എന്താ മൂന്നാം ഒന്ന് മുതൽ മൂന്ന് വരെ പഠിച്ചപ്പോഴൊന്നും പാടിയിട്ടില്ല? പാടിയിട്ടുണ്ടല്ലേ. ആ തന്നെ പറഞ്ഞത്, ചെറിയ പാട്ട് പാടിയാൽ മതിയില്ല ഇവിടെ. കൂട്ടുകാരൊക്കെ അങ്ങനെ കാത്തുക, രണ്ട് വരി വരി രണ്ട് വരിയൊക്കെ പാടിയാൽ മതി. വെയ്ക്കിച്ചാൽ പാടിക്കോളൂ.

ಗೋಳು അറിയില്ല. അപ്പൊ ഇനി വിളിക്കുമ്പോഴേക്ക് ഒരു പാട്ടൊക്കെ റെഡി ആക്കണം കേട്ടോ. കൂട്ടുകാരൊക്കെ കിട്ടിയോ? ആരൊക്കെ അവിടെ കേട്ടുകൊണ്ടിരിക്കണ്ടല്ലോ? ആരാ? അവരൊക്കെ ആ സ്കൂളിൽ തന്നെയാണോ പഠിക്കണേ? ആ സ്കൂൾ ഒരാളാ. ആ ആളോടൊക്കെ ഇനി വിളിക്കാൻ പറയണം കേട്ടോ. ആ വീട്ടിൽ തന്നെയാണോ താത്ത? വേറെ വീട്ടിലെ? ആ അപ്പൊ ഇനിയിപ്പൊ തന്നെ വിളിക്കാലോ. വേറെ വീട്ടിൽ നിന്നാണെങ്കിൽ മാസിത്തെ വിളിച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. അവരോടൊക്കെ റെഡി ആയിരിക്കാൻ പറയും. 1 മണിക്കൂർ സമയമുണ്ട് നമുക്ക് കേട്ടോ. അപ്പോ മാസിത്തെ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്കൊരു പാട്ട് തുടങ്ങല്ലേ? അല്ല അതല്ല പറഞ്ഞത്, ഒരു പാട്ടേ നമുക്ക് വെച്ച് തരാൻ. ആ മാസത്തേക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇതാ വരുന്നു കേട്ടോ. അപ്പൊ ശരി, എല്ലാവരുടെ അന്വേഷണം പറയാ സ്കൂളിലെ കേട്ടോ. ഓക്കേ ശരി.

0: ഹലോ,
1: ഹലോ,
0: ആരാണ്? കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ആരാണ്?
1: അതുല്യ.
0: ഏ,
1: അതുല്യ
0: അതുല്യ. അതുല്യ കുട്ടി എത്രാം ക്ലാസ്സിലാ?
1: രണ്ടില്.
0: ഏത് സ്കൂളിലാ?
1: സ്കൂൾ മൈലപ്പുറം.
0: മൈലപ്പുറം അല്ലേ. പിന്നെന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ? ഒരാഴ്ചയിലെ തുറന്നിട്ട് പോവാൻ മടിയുണ്ടോ? കുറച്ച് മടിയുണ്ടോ? കുറേ ദിവസം വീട്ടിലിരുന്നിട്ട് പോകുമ്പോൾ മടിയൊന്നുമില്ല അല്ലേ. നല്ല കുട്ടിയാണ്. പുസ്തകങ്ങളൊക്കെ കിട്ടിയോ? പുസ്തകങ്ങളൊക്കെ കിട്ടിയോ രണ്ടിലെ? ആരൊക്കെയാണ് അതിലൂടെ വീട്ടിലുള്ളത്?
1: അമ്മ,
0: ചേച്ചിമാരൊക്കെ എത്രയിലാ പഠിക്കണേ? ചേച്ചിമാരെ എത്രയിലാ പഠിക്കണേ?
1: വലിയ ചേച്ചി പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ ചേച്ചി ഇപ്പൊ 10-ല്.
0: ഇപ്പൊ 10-ല്.
1: മൂന്നാമത്തെ ചേച്ചി ഇപ്പൊ 9-ല്.
0: പിന്നെ അതുല്യ അല്ലേ. അത് ശരി. ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? പിന്നെന്താ, മഴയൊക്കെ ഉണ്ടോ അവിടെ? ഇന്നിപ്പോ വെയിലായി അല്ലേ. ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നോ? അതുല്യ കുട്ടിയുടെ ശബ്ദം കേട്ടാലേ നല്ല പാട്ട് പാടുന്ന ഒരു കുട്ടിയാ തോന്നുന്നുണ്ട്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പാട്ട് പാടില്ലേ? ഒരു ഏതെങ്കിലും പാട്ട് പാടിക്കോളൂ.
1: അമ്മ മനസ്സ്, തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, ഈ തിരുമുന്നിൽ വന്നു നിന്നാലും അമ്പാടിപ്പൈക്കിടാവ്.
0: നന്നായി പാടിയല്ലോ. പാട്ടുകളൊക്കെ അറിയാം അല്ലേ. മത്സരത്തിലൊക്കെ, സ്കൂളിൽ മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതിലൊക്കെ പങ്കെടുക്കണം. സ്കൂൾ കലാമേളയൊക്കെ ഉണ്ടാവില്ലേ? ഒന്നാം ക്ലാസ് എന്നൊക്കെ ഉണ്ടായില്ലേ കലോത്സവം സ്കൂളിൽ? മൈലപ്പുറം സ്കൂൾ കലാമേള. അതിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. പങ്കെടുത്തിരുന്നോ ഒന്നാം ക്ലാസ്? ചിത്രം വരയ്ക്കല്, പാട്ട് പാടലൊക്കെ ഉണ്ടാവില്ലേ? അതിലൊക്കെ പങ്കെടുക്കണം കേട്ടോ.
1: ഡാൻസ്?
0: ഡാൻസ് ഉണ്ട്. ഡാൻസ് പഠിക്കുന്നുണ്ടോ?
1: ഇല്ല.
0: ഡാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. കുറേ കുട്ടികളുണ്ടോ സ്കൂളില്? എങ്ങനെ പോവാ സ്കൂളിലേക്ക്?
1: ഓട്ടോറിക്ഷ ഉണ്ടാവും.
0: അപ്പൊ ഓട്ടോയിലൊക്കെ പോയി. നാളെ പോണല്ലേ? നാളെ തുടങ്ങല്ലേ. അപ്പോൾ നാളെ പോയി കൂട്ടുകാരോടൊക്കെ വിവരം പറയാ. ഇങ്ങനെ ഒരു കുട്ടി റോക്സ് എന്നുള്ള പരിപാടി ഉണ്ട്. ഏതാഴ്ച, ഏതാഴ്ച ഉണ്ടെന്നാ പറയാ?
1: ഞായറാഴ്ച.
0: എപ്പോ?
1: 10 മണി.
0: 10:30 കേട്ടോ. 10:30 മുതൽ 11:30 വരെ, 1 മണി.

മണിക്കൂർ പരിപാടി ഉണ്ട്. ഞാൻ വിളിച്ചു, കിട്ടി, സംസാരിച്ചു. അവർക്ക് നമ്പറൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ കൂട്ടുകാരിങ്ങനെ വിളിക്കും, അതിലേക്ക് ഇങ്ങനെ കേൾക്കാം. ഇനി വേറെ അപ്പം എന്താ അതുല്യ? എന്നാൽ പാട്ട് വെച്ചാലോ? വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്നാൽ ഒരു പാട്ട് വെക്കിട്ട് ഇതാ വരുന്നു കേട്ടോ. താങ്ക് യു, വെൽക്കം. ഓക്കെ ശരി എന്നാൽ. ഓക്കെ.

0: കുട്ടി റോക്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കായി വിളിക്കേണ്ട നമ്പർ 0483 29 50 300, മറ്റൊരു നമ്പർ 29 50 800. ഒരു വാട്സപ്പ് നമ്പർ കൂടിയുണ്ട്, മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9495 05 05 06 00. ഹലോ.
1: ഹലോ,
0: സ്വാഗതം കുട്ടി റോക്സിലേക്ക്. ആരാണ്?
1: സ്വാഗതം, സഹല മിശ്രിനാണ്.
0: സഹല മിശ്രി നേരത്തെ വിളിച്ചില്ലേ? നേരത്തെ വിളിച്ചിട്ട് ക്ലിയർ ആയില്ലാന്ന് പറഞ്ഞല്ലേ, അവിടുന്ന് സ്റ്റുഡിയോന്ന് വിളിച്ചപ്പോ. സഹല മിശ്രി എവിടെയാണ് സ്ഥലം പറഞ്ഞത്? ഇടയൂരാണ്. ഏത് സ്കൂളിലാ പഠിക്കണത്?
1: പൂക്കാട്രി കെ എം യു പി സ്കൂളില്.
0: പൂക്കാട്രി കെ എം യു പി 1 മുതൽ 7 വരെ അല്ലേ ഉള്ള സ്കൂളല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് സ്കൂൾ വിശേഷങ്ങൾ പറയൂ, തുറന്ന് ചെന്നിട്ടുണ്ടായ കാര്യങ്ങളും.

0: അല്ല, ഈ അഞ്ചാം ക്ലാസ്സില് ഇപ്പോ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് പറഞ്ഞത്? ഏത് ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കണത്? ആറില്. ആ, അപ്പൊ അഞ്ചിലെ അതേ ക്ലാസ് തന്നെയാണോ ആറിലേക്ക് വന്നത്, അതോ അവിടെ മാറി കഴിയോ? കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ട്
1: മാറ്റിയോ? ഞാനിപ്പോ പുതിയതായിട്ട് ചേർന്നതാണ് എന്നിട്ട്.
0: ആ, ആറിലാ ചേർന്നത് വന്നിട്ട്. അപ്പൊ നേരത്തെ ഏത് സ്കൂളിലായിരുന്നു?
1: നേരത്തെ
0: ആ, അത് ശരി. ALP സ്കൂളിൽ. അവിടെ അഞ്ചു വരെ ഉണ്ടോ? ആ, അഞ്ചാം ക്ലാസ്സും കൂടി ഉണ്ടോ അവിടെ ആ സ്കൂളിൽ? ഞാൻ പറഞ്ഞ ആ അഞ്ചും ഉണ്ട് അല്ലേ. ആ, അങ്ങനെ ഒരു സ്കൂൾ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഇവിടെ ആറില് വന്ന് ചേർന്നു അല്ലേ. പിന്നെ എവിടേക്ക്? ആ, പോവാറുണ്ടല്ലേ. അത് ശരി. ഏതൊക്കെ ഐറ്റത്തിലാ പങ്കെടുത്തിരുന്നത്?
1: മാപ്പിളപ്പാട്ട് അങ്ങനത്തെ പങ്കെടുക്കും.
0: കഴിഞ്ഞ പഴയ സ്കൂളിൽ നിന്ന് അല്ലേ. അപ്പൊ ഇനി ഇപ്പൊ പുതിയ സ്കൂളിൽ വരുമ്പോ അതൊക്കെ മത്സരമൊക്കെ വരുമ്പോ പങ്കെടുക്കണം. ചിലപ്പോ അവിടുത്തെ പുതിയ പുതിയ അധ്യാപകർക്കൊന്നും ചിലപ്പോ അറിയുന്നുണ്ടാവില്ല അവിടെയുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോ അങ്ങനെ പഴയ സ്കൂളിൽ പങ്കെടുത്ത കാര്യമൊക്കെ പറയണം ക്ലാസ് ടീച്ചറോട്. എന്നിട്ട് പഠിപ്പിച്ച് നോക്കിയോ? ആ, എന്നാ പാട്ടൊന്ന് പാടിയാലപ്പോ അവിടെ രണ്ടു മൂന്ന് വരി. ആ, ആയിക്കോട്ടെ.
1: കതിർ കത്തും കിരികിടമാലെങ്കും കത്തി വിളങ്ങുന കസിറകമേ, കതിർ പതിയുതക്ക മുന്നിൽ പൊങ്കും സങ്കിടവിന്റെ അടങ്കലുമേ.

ബെഞ്ചിൽ കയറി ഹുദുഹുദ് ശബ്ദിൽ കൊട്ടാര പുതുപത്തര മൊത്ത് പത്തര മാറ്റിൽ മുത്തൊരു രക്തി ഭംഗി തലി ഒത്ത് പുഞ്ചിരി കയറി ഹുതുഹുത് സഭയിൽ കൊട്ടാര പുതു പത്തര മൊത്ത് പത്തര മാറ്റൽ മുത്തൊരു രക്തി ഭംഗീസലി പൊത്ത് എങ്ങും ഭംഗീസം തിങ്ങുന്നേ കതിർ കത്തും കിരിക്കിടമാലെങ്കും കത്തിപിടങ്ങണ കസിറകനേ കതിർ പതിയുതക്ക മുന്നിൽ പൊങ്കും തങ്കിടവിന്റെ അതങ്കലുമേ ചതുർപ്പുരം അലങ്കൃതം ചതുരമ ചതമിട്ട് ഹുദുഹുദ് ഉഷർ നിമ്മം അതിശീനേ ചതുർപ്പുരം അലങ്കൃതം ചതുരമ ചതമിട്ട് ഹുദുഹുദ് ഉഷർ നിമ്മം അതിശീയമേ ചിതമിട്ട് പറന്നിടവേ സുലൈമാൻ നബിയൊരിലണിടവേ എന്തതിലൊക്കെയും വെക്കം ചോദ്യയിലുതക്കം ചങ്ങുകളെങ്കിൽ

0: കത്തും കതിർ കത്തും കിരിക്കിടമാലെങ്കും കത്തിവിളങ്ങണ കസിറകമേ കതിർ പതിയുതക്ക മുന്നിൽ പൊങ്കും സങ്കടവിന്റെ അടങ്കലുമേ.
1: ഹലോ
0: ഹലോ,
1: എത്ര ഉഷാറായിട്ടാ പാടുന്നത്! എന്താപ്പത്, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും മത്സരത്തിലൊക്കെ പങ്കെടുക്കണം. ഞാനതിങ്ങനെ നിർത്താൻ പറയാൻ വയ്യ, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര നല്ല എനർജറ്റിക് ആയി, നല്ല ഊർജത്തോടു കൂടിയാണ് സഹലാ മിശ്രി പാടിയത്. അപ്പൊ നമ്മ ഏതായാലും നല്ല ഈ കാര്യങ്ങളൊക്കെ അവിടെ പാടിച്ചു നോക്കിയല്ലേ ക്ലാസ്സില്? അപ്പൊ എന്തായാലും അതെ അതെ, അങ്ങനെ ഈ ഐറ്റത്തിലും പിന്നെ അതുപോലെ പങ്കെടുക്കാൻ പറ്റിയ വേറെ ഐറ്റംസിലൊക്കെ പങ്കെടുക്കുക. എന്നിട്ട് അതിൽ പങ്കെടുത്ത ശേഷം പിന്നെ അതിന് ശേഷം വരുന്ന കുട്ടി റോക്സിലൊക്കെ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ സഹലാ മിശ്രി, വളരെ സന്തോഷം വിളിച്ചതിൽ. നമുക്കൊരു പാട്ട് ഇതാ വരുന്നു കേട്ടോ. ഓക്കെ.
2: മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ? മക്ക് മക്ക് കരയാമോ, മഴയുടെ പാട്ടൊന്ന് പാടാമോ?

0: പ്രിയ കൂട്ടുകാരെ, കുട്ടിറോക്സാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കായി വിളിക്കേണ്ട നമ്പറുകൾ 2950300, 2950800, STD കോഡ് 0483, മൊബൈൽ നമ്പർ 9495050600. ഹലോ
1: ഹലോ,
0: കുട്ടി റോക്സിലേക്ക് സ്വാഗതം. ആരാണ്? മെഹറിൻ. മെഹറിൻ എത്ര ക്ലാസ്സിലാ? സെവൻത്. ഏത് സ്കൂളിലാ? മുതുകാട് സ്കൂൾ, നിലമ്പൂർ അല്ലേ. ആ പേര് കേൾക്കുമ്പോ ഒരു വളരെ പ്രസിദ്ധനായ ഒരാളുണ്ടല്ലോ, അതറിയോ? മുതുകാട് നാട്ടില് കേട്ടിട്ടുണ്ടോ? ഒരു മാജിക് അങ്കിൾ അല്ലേ, വളരെ പ്രസിദ്ധനായ അല്ലേ മുതുകാടങ്കിൾ. കണ്ടിട്ടുണ്ടോ മുതുകാടങ്കിളിനെ? കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും വെച്ചിട്ട്? നിലമ്പൂരൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊന്നും കണ്ടില്ല അല്ലേ. മുതുകാടെന്ന് കേട്ടപ്പോഴേ. പിന്നെന്താ സ്കൂൾ വിശേഷങ്ങളൊക്കെ? ആ സ്കൂളിന്റെ പേരെന്താണ്? മുതുകാട് എന്നല്ല, എങ്ങനെ സ്കൂളിന്റെ മുഴുവൻ പേരെന്താ? ഭാരത് മാതാ AUPS അല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ തന്നെ തുടങ്ങുന്ന സ്കൂൾ അല്ലേ. ഓക്കേ. പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ?

ക്ലാസ് ഒക്കെ തുടങ്ങിയോ? ആ ആ ആരൊക്കെയുണ്ട് മെഹറിന്റെ വീട്ടില്? ആരൊക്കെയുണ്ട് മെഹറിന്റെ വീട്ടില്? അവരൊക്കെയുണ്ട്. പിന്നെ അനിയത്തിമാര് പറഞ്ഞില്ല, അവര് മെഹറിന്റെ കൂടെയാണോ? എന്തൊക്കെയാണ് വീട്ടിലെ ജോലികളൊക്കെ സഹായിക്കോ മെഹറിൻ? എന്തൊക്കെ എന്തൊക്കെ സഹായിക്കും ഉമ്മേനൊക്കെ? ഉറപ്പല്ലേ? അമ്മാട് ചോദിച്ചു നോക്കണോ? ഉറപ്പല്ലേ? ആ എന്നാ മതി. അപ്പോ നല്ല കുട്ടിയാണ്. പിന്നെ എന്താണ് നമ്മളെ വേറെ ഈ പഠനമല്ലാതെ മറ്റ് മേഖലകളൊക്കെ എന്തൊക്കെയാ ഇഷ്ടമുള്ള കാര്യങ്ങള്? ചിത്രം വരയ്ക്കാൻ. ആ വേറെ വേറെ ഉണ്ടോ വേറെ എന്തെങ്കിലും? ചിത്രം വരച്ച് ഒക്കെ സ്റ്റോക്ക് ഉണ്ടോ വീട്ടില്? ഇതൊക്കെ ഒരു നല്ലൊരു ശേഖരമായിട്ട് കേടുവരാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോ പിന്നെ മുതുകാട് സ്കൂളിൽ പോകുമ്പോ, ഭാരത് മാതാ സ്കൂളിൽ പോകുമ്പോ കുട്ടികളോടൊക്കെ ഈ നമ്പർ കൊടുത്തിട്ട് അവരോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ കുറേ കൂട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല, കാരണം അറിഞ്ഞവരൊക്കെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, കുട്ടികൾക്കായുള്ള ഒരു പരിപാടി ഉണ്ട്, കുട്ടി റോക്സ് എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ. ഞായറാഴ്ച ഞായറാഴ്ച 10:30 to 11:30 പരിപാടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരാൾ വിളിച്ചു കൂട്ടുകാരത്തേക്കൂടെ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ വീണ്ടും അടുത്ത ആഴ്ച വിളിക്കും. അങ്ങനെ അങ്ങനെ കുറേ കൂട്ടുകാരുടെ അല്ലേ ഒരു പരിപാടിയായിട്ട് ഇത് മാറും. പിന്നെന്തൊക്കെയാണ് നിലമ്പൂരിലെ എന്തെങ്കിലും പറയാനുണ്ടോ വിശേഷങ്ങൾ? അല്ല ഇന്നലെ ഒരു ദിനാചരണം, ഇന്നലെ അല്ല മിഞ്ഞാന്നൊരു ദിനാചരണം ഒക്കെ ഉണ്ടായില്ലേ സ്കൂളില്? എന്തായിരുന്നു അത്? ആ പരിസ്ഥിതി ദിനം. എന്നിട്ട് എന്തൊന്നും പറയാത്ത സ്കൂളിൽ അങ്ങനെ നടന്ന പരിപാടിയൊക്കെ എന്തൊക്കെ ഉണ്ടായി? എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടായത് സ്കൂളില് അതിനോടനുബന്ധിച്ചിട്ട്? പിന്നെ തൈകളൊക്കെ നട്ടോ. വീട്ടിൽ ചെടികളൊക്കെ ഇല്ലേ? അപ്പോൾ വളരെ സന്തോഷം മെഹറിൻ വിളിച്ചതില് കേട്ടോ. ആ വളരെ സന്തോഷം. ഇതാ പാട്ട് കേക്കട്ടെ. ഓക്കെ ഇതാ പാട്ട് വരുന്നു. അപ്പൊ കൂട്ടുകാരോടൊക്കെ പറയാ, ആരെ പാട്ട് പാടാറുണ്ടോ അവിടെ? ആരെ പാട്ട് പാടണെന്തോ പറഞ്ഞോ? അപ്പൊ ഇപ്പൊ കുറച്ചു മുമ്പേ കേട്ടു തോന്നി. ആ അനിയത്തി പാട്ട് പാടണെന്നല്ലേ പറഞ്ഞ? എന്തോ പറഞ്ഞത് അനിയത്തിയോട് ചോദിച്ചു? അറിയില്ല. അനിയൻ? ആ അനിയൻ. അനിയൻ അവിടെ ഉണ്ടോ? അവനോട് ചോദിച്ചോക്ക്. ആ ഏതെങ്കിലൊക്കെ ഒരു പാട്ട്. ആ ചേച്ചി വിളിച്ചിട്ട് അനിയൻ പാടി എന്ന് പറയാലോ. ആ പറയാ. ആ എന്താ പേര്? ആ അപ്പൊ പറഞ്ഞു വിവരങ്ങളൊക്കെ ഇപ്പൊ ചേച്ചി പറഞ്ഞല്ലോ. ഇനിയൊരു പാട്ടൊക്കെ പാടും അനിയൻ നല്ല പാട്ടുകാരനാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും രണ്ടു മൂന്ന് വരിയൊക്കെ പാടിയാ മതി. എന്നാ പാടിക്കോളൂ. എന്തോ ഒരു ക്ലിയർ കുറവുണ്ട്. ഫോൺ അടുത്ത് പിടിച്ചിട്ടില്ലേ? ഫോൺ അടുത്ത് പിടിച്ചിട്ടില്ലേ? ആ എന്താ വിട്ട് വിട്ട് പാടുന്ന പോലെ തോന്നുന്നത്. ആ അപ്പോ എന്തായാലും രണ്ടാളും പങ്കെടുത്തു അല്ലേ. താത്ത വിളിച്ചിട്ട് അനിയൻ പാട്ട് പാടി. ഓക്കെ അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ. ഇതാ ഒരു പാട്ട് വരുന്നു. ഓക്കേ.

15 മിനിറ്റ് കൂടിയുണ്ട്. ഏതായാലും ഇതിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ആദ്യം മൊബൈൽ നമ്പർ പറയാം, 9495050600. മറ്റു നമ്പറുകൾ 2950300, വേറൊരു നമ്പർ 2950800, STD കോഡ് 0483.

0: ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: എൻ്റെ പേര് വൈഗ സുരാജ്.
0: വൈഗ വൈഗ ശേഷം കേട്ടില്ല. വൈഗ കഴിഞ്ഞിട്ട് എന്താണ്?
1: വൈഗ സുരാജ്.
0: സുരാജ്,
1: ആ,
0: വൈഗ സുരാജ്. ഓക്കെ, എവിടെയാണ് വീട്?
1: എൻ്റെ വീട് മേലാക്കം, മഞ്ചേരി.
0: മേലാക്കം. ആ, നമ്മളെ അടുത്താണ്. പിന്നെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ വൈഗ?
1: ഞാൻ ഇപ്പോ 9-ല്.
0: 9-ല്. ആദ്യമായിട്ട് വിളിക്കുകയാണോ?
1: അതെ.
0: എന്താ പേടിയുണ്ടോ?
1: ഇല്ലില്ല,
0: ആദ്യമായിട്ട്. ആ, എന്താ പേടിയുള്ള പോലെ പറയുന്ന പോലെ തോന്നി. അതൊന്നും വേണ്ട, ഉഷാറായിട്ട് സംസാരിച്ചോളൂ. ഇപ്പൊ 9-ലേക്ക് എത്തിട്ടോ അല്ലേ?
1: അതെ,
0: 9-ലേക്ക് എത്തി. സ്കൂൾ ഏതാണ്?
1: ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ, മഞ്ചേരി.
0: ബെഞ്ച്മാർക്ക് ഇന്റർനാഷണൽ, മഞ്ചേരി. അവിടെ എത്ര എത്ര വരെയാണ് ക്ലാസ്സിൽ ഉള്ളത്? 1-ാം ക്ലാസ് മുതലാണോ LKG?
1: ഞാനവിടെ
0: അതല്ല, അവിടെ എത്ര ക്ലാസ്സുകൾ ഉണ്ട് ആ പഠിക്കുന്ന സ്കൂളുകളിലെ? 1-ാം ക്ലാസ് മുതൽ 10 വരെ അങ്ങനെയല്ലേ?
1: PreKG മുതൽ 10th വരെ.
0: 10th വരെ ഉണ്ട്. അപ്പോ ബുക്കുകളൊക്കെ കിട്ടി അല്ലേ?
1: CBSE ആയതുകൊണ്ട് കുറച്ച് ബുക്കുകളൊന്നും കിട്ടിയിട്ടില്ല.
0: കിട്ടിയിട്ടില്ല. ആ, അത് ശരി.
1: പുതിയ സിലബസ് ആണ്
0: ഈ വർഷം മുതലോ?
1: ആ,
0: അപ്പൊ മറ്റേത് പഴയത് നമുക്ക് വാങ്ങാനും കഴിയില്ല അല്ലേ? മാറ്റുള്ള പുസ്തകങ്ങളല്ലേ. അപ്പൊ അത് സ്കൂളിൽ കൊണ്ടുവന്നു തരുക, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുമോ?
1: ഇല്ല, സ്കൂളിൽ കൊണ്ടുവരും.
0: പിന്നെ വേറെ എന്തൊക്കെയാ സ്കൂൾ വിശേഷങ്ങൾ? എന്തൊക്കെയാ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലെ പരിപാടികളൊക്കെ, ഈ ഇതൊക്കെ ഉണ്ടായില്ലേ, മറ്റേ പരിസ്ഥിതി ദിനാചരണം ഒക്കെ ഉണ്ടായില്ലേ?
1: അതെ,
0: ഒക്കെ ഉണ്ടായി.
1: ചെടിയൊക്കെ നട്ടു
0: നട്ടു. ആ, വീട്ടിൽ നട്ടോ? ആ, സ്കൂളില്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ചെടി എല്ലാവരും പരിസര ദിനത്തിന് ചെടി നടും, പക്ഷെ നമ്മൾ അതിന്റെ പരിപാലനമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ആ ചെടിക്ക് നെറ്റ് വെച്ചിട്ടുണ്ടോ അല്ലേ? അത് ആരെങ്കിലും ചവിട്ടി നശിപ്പിക്കാൻ സാധ്യത ഉണ്ടോ? അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓടി കളിക്കുമ്പോഴൊക്കെ അറിയാതെ അല്ലേ ആ തൈ ചവിട്ടിയാ പോയില്ലേ കാര്യം? ആ, അപ്പൊ അങ്ങനെ ഒരു സംരക്ഷണം ഉണ്ടോ? അതുപോലെ വേനൽക്കാലത്ത് അതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് വാടി പോകുന്നുണ്ടോ? അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കണം. എന്നിട്ട് അങ്ങനെ ഒരു വലിയൊരു ചെറിയൊരു കുറച്ച് വലുപ്പത്തിലുള്ള ചെടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോളും അല്ലേ? അതാണ് പല പല സ്കൂളുകളിലും അങ്ങനെ ഒരുപാട് ചെടികൾ നടും, പക്ഷെ അതിൽ എത്ര എണ്ണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിന്നെ വേറെ ആരൊക്കെയാണ് വീട്ടിലുള്ളത് വൈകിട്ടെ?
1: അച്ഛനും അമ്മയും ഏട്ടനും.
0: ഏട്ടനും. ഏട്ടൻ എന്താ ചെയ്യണേ?
1: ഏട്ടൻ ഇപ്പോ +2.
0: +2 ല്ലേ? ആ, അപ്പൊ അത് വേറെ സ്കൂൾ അല്ലേ?
1: അതെ, പബ്ലിക് സ്കൂൾ.
0: അപ്പൊ ഇനി അടുത്ത ഒരു വർഷം കൂടി കഴിഞ്ഞാ 10-ലേക്ക് അല്ലേ? അതിന്റെ അടിസ്ഥാനമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ 9-ൽ പഠിക്കുന്നത് അല്ലേ? അന്ന് അതാത് ദിവസം എങ്ങനെയാ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ? എങ്ങനെയാ, രാവിലെ ആണോ അതോ രാത്രിയാണോ ഇരുന്ന് പഠിക്കുക? സമയേ, പഠന സമയേ. ഹലോ വൈഗ, വൈഗ, വൈഗയുടെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും വൈഗയ്ക്ക് വേണ്ടി ഇതാ വരുന്നൊരു പാട്ട്.

0: അപ്പൊ നമ്മുടെ കുട്ടിറോക്സിന്റെ സമയം കഴിയാറാവുന്നു. ഒരു കോളിന് കൂടി സമയമുണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ
1: ഹലോ
0: ആ ആരാണ്?
1: ആഷിക്കോ.
0: ആഷിക്ക എത്രയിലാ പഠിക്കണേ? ഒന്നില് ചേർന്നു. ആ ഏത് സ്കൂളിലാണ്? ജി യു പി എസ് ഓ എം യു പി എസ് വടക്കാങ്ങര. ആ പിന്നെ ആരാണ് ക്ലാസ് ടീച്ചർ? ആരാ? ഏ ആഷിക്കേ, ക്ലാസ് ടീച്ചർ ആരാ? പേര് കിട്ടിയോ? ഇല്ലല്ലേ.

0: ആ അതാണ് ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ അല്ലേ. ആ അപ്പം ഇനി പേരൊക്കെ കണ്ടുപിടിക്കണം അല്ലേ. പിന്നെ വേറെ ആരെ വീട്ടിൽ നിന്ന് പോകാൻ സ്കൂളിലേക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ കൂടെ പോരാനേ? കൂടെ പോരാൻ ആരാള്ളത് സ്കൂളിലേക്ക്? വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ വേറെ? ആ കാക്കുണ്ട്. പിന്നെന്താ? എന്തൊക്കെയാ പറയണ്ടല്ലോ അവിടെ? എന്തൊക്കെയാ പറയണ്ടല്ലോ? കാക്കുവാ പറയണ്. ആ കാക്കുവല്ല വിളിക്കണല്ലേ, ആഷിക്കാ വിളിക്കണത്. കാക്കു എത്രയല്ല?
1: ഹലോ.
0: കാക്കു എത്രയല്ല? ഏയില്ല. ആ കാക്കുണ്ടായിട്ടാ, കാക്കു വിളിച്ചിട്ട് പിന്നെ കൊടുക്കണ്ടേ? കാക്കു ഉഷാറായിട്ട് സംസാരിക്കണ്ടല്ലോ. എന്തായാലും രണ്ടാളും വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ പറയൂ, നമ്മളെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയൂ, ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കുറവായതുകൊണ്ട് ഇപ്പം നിർത്തുകയാണ്. ഒരു പാട്ട് കൂടി ഉണ്ടല്ലോ അല്ലേ, ഇതാ വരുന്നൊരു പാട്ട്. ഓക്കേ.

0: പ്രിയ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടിറോക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടിറോക്സിലേക്ക് വിളിക്കേണ്ട നമ്പറുകളും അതുപോലെ തന്നെ കുട്ടിറോക്സിൻ്റെ സമയവുമൊക്കെ മറ്റു കൂട്ടുകാരോടൊക്കെ പറയുക. പുതിയ പുതിയ കൂട്ടുകാർ വരട്ടെ. ഇന്ന് ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി രവീന്ദ്രൻ, സ്റ്റുഡിയോ സഹായം നൽകിയത് മഞ്ജു, സാങ്കേതിക സഹായം ഒരുക്കിയത് മുരുകേശൻ കോട്ടയ്ക്കൽ ഷംസീർ. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: എടാ, നീ കയ്യെഴുകുന്നില്ലേ?
3: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
2: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കയ്യെഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പറായ രീതിയിൽ

0: ഉറിയ, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിലുൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: സമയം 11:32.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ബാലലോകം. ഇന്ന് ബാലലോകത്തിൽ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
5: പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ വള്ളിക്കാപ്പറ്റ കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലെ വിദ്യാർത്ഥികൾ. ഞങ്ങൾ അവതരിപ്പിച്ച കുറച്ച് പരിപാടികൾ ബാലലോകത്തിൽ നിങ്ങൾ കേട്ടിരുന്നല്ലോ. അതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേട്ടോളൂ.
6: കീരിയും പാമ്പും എന്ന ചെറുകഥയാണ് അടുത്തത്. അവതരിപ്പിക്കുന്നത് റിസ ഫാത്തിമ.
7: പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കായി ഒരു കഥ പറയാം. കഥയുടെ പേര് കീരിയും പാമ്പും. ഒരിക്കൽ ഒരു പുരോഹിതൻ കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. അയാൾ വരുന്ന വഴിയിൽ ഒരു കീരിയെ കാണുകയുണ്ടായി. അയാൾക്ക് ആ കീരിയെ വളരെ ഇഷ്ടമായിട്ട് അതിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. ആ പുരോഹിതൻ തൻ്റെ ഭാര്യയുടെ കയ്യിൽ കിരി നന്നായി നോക്കിക്കൊള്ളാൻ ഏൽപ്പിച്ചു. പുരോഹിതന് ഭാര്യ വാക്ക് കൊടുത്തു കിരി നന്നായി നോക്കിക്കൊള്ളാമെന്ന്. ഭാര്യ കിരിയെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കെടുത്തി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം കുഞ്ഞിൻ്റെ ഒപ്പവും കിരി വലുതായി. അവർ കളിച്ചും ചിരിച്ചും നടന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഭാര്യയ്ക്ക് അത്യാവശ്യമായി പുറത്തു പോവേണ്ടത് വന്നു. കുഞ്ഞിനെ പുരോഹിതൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കൊണ്ട് ഭാര്യ പോയി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പുരോഹിതന് അത്യാവശ്യമായി ഒന്ന് ഒരു ജോലി വന്നു. പുരോഹിതൻ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് കീരി നിൽക്കുന്നത് കണ്ടു. കീരി കുഞ്ഞിനെ നോക്കിക്കൊള്ളും എന്ന് കരുതി പുരോഹിതൻ പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം പുരോഹിതൻ്റെ വീട്ടിൽ ഒരു പാമ്പ് ഇഴഞ്ഞെത്തി. കുഞ്ഞിന് എന്തെങ്കിലും ആ പാമ്പ് ചെയ്യുമെന്ന് കിരിക്ക് മനസ്സിലായി. കീരി ആ പാമ്പിനെയും കൊണ്ട് കുറേ നേരം വഴക്ക് കൂടി. അവസാനം കീരി ആ പാമ്പിനെ കൊന്നു. കീരിയുടെ ദേഹത്ത് പാമ്പിൻ്റെ ചോര മുഴുവനുമായി. ഭാര്യ ജോലി കഴിഞ്ഞു വന്നപ്പോൾ കീരി ആ സകലം ചോരക്കറകൾ ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും കീരി ചെയ്തു എന്ന് കരുതി തൻ്റെ കയ്യിലിരുന്ന കുടം കീരിയുടെ തലയിലേക്ക് ഇട്ടു. അപ്പോൾ തൻ്റെ കീരി മരിച്ചു പോകുകയും ചെയ്തു. ഭാര്യ ഓടിച്ചെന്ന് നോക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് തൊട്ടില് സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പുറത്ത് ഒരു പാമ്പും ചത്തു കിടക്കുന്നു. അവൾക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി.

0: പ്രാധാന്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു കുമാരി ഫാസ ഫാത്തിമ.
1: പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. പ്രാധാന്യം അർഹിക്കുന്നതും ചർച്ച ചെയ്യേണ്ടതുമായ ഒരു വിഷയമാണ് നമുക്കിന്നിവിടെ സംസാരിക്കാൻ ലഭിച്ചിട്ടുള്ളത്. നമ്മെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയാണ് വായന. മനുഷ്യരാശിയുടെ വഴികാട്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്ത ഒരു മഹത് വചനമുണ്ട്: വിജ്ഞാനം വിശ്വാസിയുടെ നഷ്ടപ്പെട്ട സ്വത്താണ്, അത് എവിടെ കണ്ടാലും അവനത് കൈവശപ്പെടുത്തട്ടെ. ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അറിവ് നേടുക എന്നത് കേവലം ഒരു അവകാശം മാത്രമല്ല, അത് ഓരോ മനുഷ്യന്റെയും കടമ കൂടി ആണെന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായന എന്നത് കേവലം അക്ഷരങ്ങൾ കൂട്ടി വായിക്കലല്ല, അത് ഒരു യാത്രയാണ്. അർജന്റീനയിലെ പ്രശസ്ത എഴുത്തുകാരൻ ജോർജ് ലൂയി ബോർഗസ് സങ്കല്പിച്ചിട്ടുള്ളത് സ്വർഗമെന്നത് മനോഹരമായ ഒരു ലൈബ്രറി ആണെന്നാണ്. ഈ വരികളുടെ സൗന്ദര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുസ്തകങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് നേരിട്ട് ഒരിക്കലും പോകാൻ കഴിയാത്ത ദേശങ്ങളിലേക്കും കാലഘട്ടങ്ങളിലേക്കുമാണ്. അമേരിക്കൻ എഴുത്തുകാരൻ ജോർജ് ആർ മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട്, വായിക്കുന്ന ഒരാൾ മരിക്കുന്നതിന് മുൻപ് 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു, എന്നാൽ വായന ഇല്ലാത്തവൻ ഒരു ജീവിതമേ ജീവിക്കുന്നുള്ളൂ എന്ന്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ വായനാ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുസ്തകത്താളുകൾ മറിച്ച് മാത്രമല്ല നമ്മൾ പുസ്തകം

0: വഹിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫോണിലും ടാബ്ലറ്റുകളിലും സൂക്ഷിക്കാൻ കഴിയുന്ന ഇ ബുക്കുകൾ ഇന്ന് വായനയുടെ ഭാഗമാണ്. കാഴ്ചാപരിമിതിയുള്ളവർക്ക് പോലും വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ ഡിജിറ്റൽ പുസ്തകങ്ങൾക്ക് കഴിയുന്നുണ്ട്. സ്ക്രീൻ റീഡറുകൾ ഉപയോഗിച്ചും മറ്റും ലോകത്തിന്റെ ഏത് കോണിലുള്ള പുസ്തകവും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലാണ്. സാങ്കേതിക വിദ്യയെ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് വഴി അറിവിന്റെ ലോകത്ത് കൂടുതൽ വേഗത്തിൽ എത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും. വായനയ്ക്ക് പ്രധാന മൂന്ന് ധർമ്മങ്ങളാണ് ഉള്ളത്. ഒന്ന്, വായന ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നു. രണ്ടാമതായി, കൺമുന്നിൽ ഇല്ലാത്ത കാര്യങ്ങളെ പോലും മനസ്സിൽ ദൃശ്യവൽക്കരിക്കാൻ വായന നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, മറ്റുള്ളവരുടെ സങ്കടവും സന്തോഷവും അവരിൽ ഒരാളായി നിന്ന് അനുഭവിക്കാനും മനസ്സിലാക്കാനും വായന നമ്മെ പ്രാപ്തരാക്കുന്നു. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതുപോലെ, വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. അതുകൊണ്ടുതന്നെ വായന ഇല്ലാത്ത ഒരു വീട് ജനലുകൾ ഇല്ലാത്ത മുറിക്കുതുല്യമാണ്. അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വായനയോളം മികച്ച മറ്റൊരു മാർഗമില്ല. പുസ്തകം വായിക്കുന്നതിലൂടെ അനന്തമായ ഭാവന നമുക്ക് ലഭിക്കുന്നു. വായന വെറുമൊരു ശീലമല്ല, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. ഇന്നത്തെ നല്ല വായനക്കാരാണ് നാളത്തെ നേതാക്കൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായനയിലൂടെ മാത്രമേ യഥാർത്ഥ വിജ്ഞാനം നേടാൻ നമുക്ക് കഴിയൂ. റെനെ ഡെക്കാർട്ട് പറഞ്ഞതുപോലെ, നല്ല പുസ്തകങ്ങളുടെ വായന എന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച മനുഷ്യരുമായി നടത്തുന്ന സംഭാഷണമാണ്. അതുകൊണ്ട് നിത്യേന പുസ്തകങ്ങൾക്കായി കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ അക്ഷരങ്ങളാൽ നമുക്ക് മായ്ക്കാം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.
1: അടുത്ത ചെറുകഥ അവതരിപ്പിക്കുന്നത് ഫാത്തിമ ഹാനിൻ. കഥയുടെ പേര് പൊതിച്ചോറ്.
2: നമസ്കാരം. കഥ പൊതിച്ചോറ്, കാരൂർ നീലകണ്ഠപിള്ള. സാർ, ഈ കുട്ടിയുടെ ചോറിവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു. പ്രഥമ അധ്യാപകൻ എഴുത്തു നിർത്തി മുഖം പൊന്തിച്ചു നോക്കി. ആ ബാലന്റെ കവിൾത്തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയ പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. ചോറെവിടെ വെച്ചിരുന്നു? ആ പാഠശാലയിലെ അധികാരി ചോദിച്ചു. കുട്ടി കരച്ചിലിനോട് ചേർത്ത് പറഞ്ഞു, ആ മുറിയില. അവിടെയൊക്കെ നോക്കിയോ? അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ? കുട്ടി അവിടെയൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ലായിരുന്നു. അധ്യാപകൻ, ഇത് വലിയ കുറച്ചില്. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെ. ഹെഡ്മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി. കുഞ്ഞ് വിശക്കുന്നുണ്ടെങ്കിൽ കരയാതെ പുസ്തകവും എടുത്ത് വീട്ടിൽ പൊക്കോളൂ. അധ്യാപകൻ, താൻ തനിച്ചു പോകുമോ? കുട്ടി, ഇപ്പൊ പോകണ്ട, എന്നാൽ ക്ലാസ്സിൽ പോയിരി, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. കുട്ടി അനുസരിച്ചു. വിശപ്പും വെയിലും വിഗണിച്ച് പാഠശാലാ വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപ്പൊലിപ്പോടെ ക്ലാസ്സുകളിൽ കയറി. ചോറുമോഷണ കഥ ആ വിദ്യാലയത്തിലെ നാല് ക്ലാസ്സുകളിലും പരന്ന് കവിഞ്ഞൊഴുകി. ആ പാഠശാലയിലെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പുമുണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു. കളവ് പാപമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല. മോഷണം ഒരു ചീത്ത ശീലമാണ്. അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അതേറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. ഉള്ളത് പറഞ്ഞേക്ക്. ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി. ആരുമേറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോടും ചോദിച്ചു. 180 കുട്ടികളോടും പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിനൊരു പോരായികയായി. സഹ അധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് നാലിലെ സാറിനെ ഭക്തിയാണ്, പേടിയാണ്. വിപലയത്നനായ പ്രഥമ അധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തന്റെ പൊളിഞ്ഞ കസേരയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിലുമൊരു ഉത്സാഹവും തോന്നിയില്ല. നേരമായെന്ന് ഒരു സഹ അധ്യാപകൻ വന്ന് പറഞ്ഞ ശേഷമാണ് 10 താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കിലുക്കാൻ അദ്ദേഹം ഓർത്തത്. രാത്രി ഓണം കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജറിന് ഇങ്ങനെയൊരു കത്ത് കിട്ടി. മാനേജർ അവരുകൾക്ക്, സാർ, നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്ത് ഉണ്ട് കളഞ്ഞു. വലിയ പോരായ്മയായി. ഇതിനു മുൻപ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരു പക്ഷേ ഒരു മാമ്പഴമോ ഒരു മധുര നാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക? ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്? ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത്

നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടുതിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപട്ടിണിക്കാരുണ്ട്. അവരിങ്ങനെ ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല അധ്യാപകന്മാരുമല്ല, അന്യരാരും ഇവിടെ വന്നില്ലതാനും. പിന്നെ ആരാ? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിൻ്റെ ഭരണാധികാരിയായ ഞാനാണിത് ചെയ്തത്. 180 ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ് ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്ക് എന്നെ പറ്റി അവജ്ഞ മാത്രമല്ല കോപവും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ചോറ് മോഷ്ടിക്കപ്പെട്ടതിന്

0: സാഹസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ് ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്ക് എന്റെ പറ്റി അവജ്ഞ മാത്രമല്ല കോപവും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ചോറ് മോഷ്ടിക്കപ്പെട്ടതിനാൽ കണ്ണുനീരൊലിപ്പിച്ചു കൊണ്ടുനിന്ന വിശന്നു വാടിയ ആ 6 വയസ്സായ കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ ജനിച്ചു പോയില്ലേ, എനിക്കും ജീവിക്കേണ്ടേ? 30 കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളതെന്തിനറിയണമല്ലേ? 8 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക് ഈ വിലക്കൂടുതൽ കാലത്ത് 12 രൂപ. എനിക്കുമുണ്ട് അമ്മയും അച്ഛനും, വൃദ്ധരായി പ്രവൃത്തി ശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും. എന്നെ ആശ്രയിച്ചിട്ട് എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും. നിങ്ങളെപ്പോലെ ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു, മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരു ആഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്ന് വീണു പോകുമെന്ന് തോന്നിയപ്പോൾ, ഒരു കുട്ടിയുടെ ആരുടെയെങ്കിലും ആകട്ടെ 3 മണിക്കൂർ മുൻപ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ 3-4 ഉരുളയോളം വരുന്ന ചോറ് ഞാൻ എടുത്തുണ്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നന്ദി. അവതരിപ്പിക്കുന്ന തേനീച്ചയും മാടപ്രാവും എന്ന കഥയാണ് അടുത്തത്.
1: ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് തേനീച്ചയും മാടപ്രാവും. ഒരിക്കൽ ഒരു തേനീച്ച തടാകത്തിൽ വീണു. അവനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അവന്റെ ചിറകുകൾ നിറഞ്ഞു പോയി. അതു കാരണം അവന് പറക്കാനും കഴിഞ്ഞില്ല. തടാകത്തിനടുത്തൊരു മരത്തിൽ ഒരു മാടപ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. ജീവനു വേണ്ടി പോരാടുന്ന തേനീച്ച അവൾ കണ്ടു. അവൾ ഒരില കൊത്തി കൊക്ക കൊണ്ട് പറിച്ചെടുത്ത് അത് നേരെ തേനീച്ചയ്ക്ക് എറിഞ്ഞു കൊടുത്തു. അതിൽ കയറിയിരുന്ന തേനീച്ച പ്രാവ് തൻ്റെ കൊക്ക കൊണ്ട് കൊത്തിയെടുത്ത് തടാകത്തിന് വെളിയിൽ കൊണ്ടുവന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തേനീച്ച അവിടെ നിന്നും പറന്നു പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം മാടപ്രാവ് തടാകക്കരയിലെ മരത്തിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഒരു വികൃതിയായ ചെറുക്കൻ മാടപ്രാവിനെ അപകടപ്പെടുത്ത ഉന്നം പിടിച്ചു. തേനീച്ച വികൃതി ചെക്കനെ കണ്ടു. അവൻ മാടപ്രാവിനെ അപകടപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും തേനീച്ച അവൻ്റെ കയ്യിൽ ആരൂത്തി. ആ വികൃതിയായ ചെറുക്കൻ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. അവൻ്റെ കച്ചിരി കേട്ടുടർന്ന മാടപ്രാവ് അവിടെ നിന്നും പാറിപ്പോയി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ, നന്മ ചെയ്താൽ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും.
2: അടുത്തത് ഒരു ഗാനമാണ്. ആലപിക്കുന്നത് ദുആ ഫാത്തിമ. താറാവേ താറാവേ എന്ന് തുടങ്ങുന്നു.

0: ശ്രോതാക്കളെ, രണ്ട് എപ്പിസോഡുകളിലായി ഞങ്ങൾ അവതരിപ്പിച്ച ബാലലോകം പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഞങ്ങളോടൊപ്പം പശ്ചാത്തലത്തിൽ ഹാർമോണിയം നിസാർ തൊടുപുഴ, തബല മെഹബൂബ് കാവന്നൂർ, ട്രിപ്പിൾ ഡ്രം അനന്തു ഇ, ടൈമർ മുഹമ്മദ് സയാൻ.
2: കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വള്ളിക്കാപ്പറ്റയിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ബാലലോകത്തിൽ ഇതുവരെ കേട്ടത്.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
2: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജ് ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
2: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
3: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
2: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
3: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
2: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നടൻ സലീംകുമാറിന് മുഖ്യമന്ത്രി VD സതീശൻ പറവൂർ ടൌൺഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഏത് പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസുകാരനായതിന്റെ പേരിൽ മാത്രം വന്നു ചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ സംസ്ഥാനത്ത് 241 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 231 കേസ് രജിസ്റ്റർ ചെയ്തു. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരം ഡോക്ടർ M ലീലാവതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്, നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മാധ്യമപ്രവർത്തകൻ ഐസമീൽ തായ്ലാന്റിൽ അന്തരിച്ചു. മാധ്യമം ദിനപത്രത്തിന്റെ മലപ്പുറം ബ്യൂറോ ചീഫ്

0: ും മലപ്പുറം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെക്ഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05 ട്രെയിൻ നമ്പർ 1605 മംഗളൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:10 ട്രെയിൻ നമ്പർ 2113 ലോകമാന്യ തിലക് തിരുവനന്തപുരം വീക്കിലി SF എക്സ്പ്രസ് 2:02 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: portal for CBSE Class 12 Examination 2026. In a social media post, Central Board of Secondary Education said that the portal will remain open until midnight. It asked the students to complete and submit their applications before the deadline. The Central Bureau of Investigation, CBI, yesterday conducted searches at six premises at Chandigarh, Panchkula and Delhi NCR region in connection with the ongoing investigation with IDFC First Bank and AU Finance fraud case. The case is related to 661 crore rupees misappropriation fraud and siphoning of the government funds in eight departments of Haryana government and two departments of Municipal Corporation Chandigarh and Crest Chandigarh. In a statement, the CBI said that the search operations were carried out at residential premises of senior public servants of Haryana cadre and a private consultant firm and its director in connection with irregularities committed and with regard to receipt of proceeds of crime. Union Youth Affairs and Sports Minister Dr. Mansukh Mandaviya today participated in the 77th edition of Fit India Sundays on Cycle initiative in New Delhi this morning. Talking to the media, the minister said that cycling keeps the planet clean and offers a solution to the major problem of traffic congestion. Actor Vikrant Amasi, who also participated in the Fit India Sundays on Cycle, described the initiative as incredible and said it has now become a movement. World Food Safety Day is being observed today globally. The day highlights food safety as a shared right and responsibility and serves as a powerful opportunity for collective action. This year's theme, From Problem to Solution, Safe Food Everywhere, highlights the importance of ensuring food safety through cleanliness and scientific practices from farm to plate. Health and Family Welfare Minister Jagat Prakash Nadda today reaffirmed the government's commitment to safe and hygienic food for a healthier future. Mr. Nadda urged citizens to adopt healthy eating habits and contribute to building a fit and self-reliant India. In cricket, India lost 3 wickets in the morning session to reach 475 for 6 at lunch on the second day of the one-off test against Afghanistan at Mullapur in New Chandigarh today. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
4: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
4: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: work from home, high salary, ஒரு மொட்டை கிளிக்கலோ, அடி போலி.
1: குடுங்கி.
2: அக்ஞாத லிங்குகளில் கிளிக் செய்யருது. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
5: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
7: ഇന്നത്തെ ഗാനം
6: ഇന്നും രാവിലെ 7:35.
7: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ

0: ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: യൂ ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
9: എന്നും രാവിലെ 7:00.
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:03.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
12: അടുത്ത ഗാനം പാടിയത് MG ശ്രീകുമാറും സിന്ധു പ്രേംകുമാറും ചേർന്ന്.

0: കൊരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
3: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
4: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
3: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
4: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
3: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
4: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
0: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
7: എടാ, നീ കൈയഴുകുന്നില്ലേ?
8: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
7: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
8: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
10: ശനിയും ഞായറും രാവിലെ 7:50.
9: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
11: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
12: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു. എല്ലാരും മുട്ട് മാറ്റിവെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
11: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫേ എന്ന് ചെയ്താ പോരെ.
12: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേ എന്നോ?
11: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
12: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
13: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
12: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
0: അൽറിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
14: ദിവസവും കാലത്ത് 6:35.
15: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്, ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
16: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
0: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
0: എന്നും രാവിലെ 7:35
1: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഇശൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മലപ്പുറം ജില്ലയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പ നൽകുന്നു. 5.5% മുതൽ 8% വരെയാണ് പലിശ നിരക്ക്. പ്രവാസികൾ, പ്രൊഫഷണൽ കോഴ്സ് ജയിച്ചവർ, വിധവകൾ, നിയമപരമായ വിവാഹമോചനം നേടിയ സ്ത്രീകൾ തുടങ്ങിയവർക്കും ടാക്സിയായി ഓടുന്നതിന്, ഇലക്ട്രിസിറ്റി CNG വാഹനങ്ങൾ വാങ്ങുന്നതിനും നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡി ലഭിക്കും. വായ്പ തുക 60 തുല്യ പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കണം. വായ്പയ്ക്ക് മതിയായ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ നൽകണം. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും എല്ലാ പ്രവൃത്തി ദിവസവും കോർപ്പറേഷന്റെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 15 ലഭ്യമാക്കണം. ഫോൺ നമ്പർ ജില്ലാ ഓഫീസ് മലപ്പുറം. പെരിന്തൽമണ്ണ, ഏറനാട്, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകളിൽ താമസിക്കുന്നവർക്ക് 0483273414. ഉപജില്ലാ ഓഫീസ് തിരൂർ 0494243275. ഉപജില്ലാ ഓഫീസ് വണ്ടൂർ, നിലമ്പൂർ താലൂക്കിൽ താമസിക്കുന്നവർക്ക് 0493124333000. 7306022527 എന്ന നമ്പറിൽ പേര്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്നിവ വാട്സാപ്പ് ചെയ്താലും വിവരങ്ങൾ ലഭിക്കും. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും US, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം LPG സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം LPG പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്.

0: മൂന്ന് പതിറ്റാണ്ടിനിടെ 350-ഓളം ചിത്രങ്ങളിൽ വേഷമിട്ട സലിംകുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലിംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലിംകുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലിംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലിംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, പി സി വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലിംകുമാറെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലിംകുമാറെന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലിംകുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൌരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരനെന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിന്റെ ഇതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവ്രിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമുള്ളതായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ആരോഗ്യകരമായ ഭക്ഷണരീതികൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ എന്നിവിടങ്ങളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
0: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്.

കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും കെ.എൽ രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലുവ സ്വദേശികളായ ഇവർ തമിഴ്നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 112,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റമാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കുവൈറ്റിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമപ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
1: എന്താണ് CTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. മോതിരവിരലിന്റെ പകുതി മുതൽ നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നീ കൈവിരലുകളിലേക്ക് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നതിനെ CTS എന്ന് വിളിക്കാം. കൈക്കുഴയുടെ ഭാഗത്ത് മീഡിയൻ എന്ന പേരുള്ള ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ടാണ് ഈ കൈവിരലുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നാഡി ഞെരുങ്ങുന്നതിനുള്ള കാരണം ആ ഭാഗത്തുള്ള സ്നായുവിന്റെ സമ്മർദ്ദം മൂലമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും കൈവിരലുകൾ മുറുക്കി പിടിക്കുമ്പോഴും തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് സാധാരണയായി ഇതിന്റെ ലക്ഷണമായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് CTS എന്ന അസുഖത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു പ്രത്യേക ഭാഗത്തെ നാഡി ഞെരുങ്ങുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ രോഗം പഴകുന്നതിനനുസരിച്ച് ബലക്കുറവ് അനുഭവപ്പെടുക, തൊട്ടാൽ അറിയാൻ കഴിയാതെ വരിക, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വസ്തുത. നാളുകൾ പഴകുമ്പോൾ കൈക്കുഴയുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് കൈമുട്ടിന്റെ ഭാഗത്തേക്കും വേദന അനുഭവപ്പെടുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേശികൾക്ക് ബലക്കുറവുണ്ടായാൽ പിന്നീട് അത് തിരിച്ചു പൂർവ്വസ്ഥിതിയിലെത്താൻ പ്രയാസമാണ്. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ

എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും വീണ്ടും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ കൈക്കുഴയും വിരലുകളും മുറുക്കി പിടിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വേദന, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. ടൂ വീലർ ഓടിക്കുക, മുറ്റമടിക്കുക, കറിക്ക്

കൈകളിൽ നിന്ന് അറിയാതെ സാധനങ്ങൾ താഴെ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടും. മൂന്നാമത്തെ ഘട്ടത്തിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി മാറാൻ പ്രയാസമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് CTS വരാമെന്ന് മനസ്സിലാക്കാം. മുമ്പ് സംഭവിച്ച പരിക്കുകൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം, അമിതവണ്ണം, ഗർഭിണിയായിരിക്കുമ്പോഴുള്ള നീര്, പോഷകക്കുറവ്, ആ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കുന്ന മുഴകൾ, ജനിതകമായ കാരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാരണം അറിഞ്ഞ് ചികിത്സിക്കുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് സഹായകരവും രണ്ടാമത് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നിരട്ടിയോളം സ്ത്രീകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. സാധാരണയായി 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വിരളമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ CTS വരാനുള്ള സാധ്യത ഇരട്ടിയോളമാണ്. കൈവിരലുകൾക്ക് ബലക്കുറവ് വരുന്ന മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ശാരീരിക പരിശോധനയിലൂടെയും നാഡീചാലക വേഗത പരിശോധന, ലാബ് പരിശോധന, കഴുത്തിന്റെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിലൂടെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രോഗനിർണയത്തിലും തുടർന്നുള്ള ചികിത്സയിലും വളരെ പ്രധാനമാണ്. CTS എന്ന അസുഖമുള്ള രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെ രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രോഗനിർണയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് മറ്റു പരിശോധനകൾ ആവശ്യമുള്ളത്. രോഗം വരാനുള്ള കാരണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാരീതികളാണ് അവലംബിക്കേണ്ടത്. ഉദാഹരണത്തിന്, പ്രമേഹം എന്ന പ്രാഥമിക രോഗം ആണ് CTS എന്ന അസുഖത്തിന്റെ കാരണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് CTS കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിലും ഇതേപോലെ തന്നെ പ്രാഥമിക അസുഖത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പോഷകക്കുറവ് കാരണമാണ് രോഗലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഇത്തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ രോഗശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രി രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബാധിച്ചിരിക്കുന്ന കൈക്കുഴയിൽ റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുറുകാതിരിക്കുക എന്നുള്ളതും തീരെ അയഞ്ഞു പോകരുത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതും വൈദ്യനിർദ്ദേശം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കൈക്കുഴ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുമ്പോൾ ഞരമ്പിന് സമ്മർദ്ദം വന്ന് രോഗലക്ഷണങ്ങൾ കൂടും എന്നുള്ളതുകൊണ്ട് കൈക്കുഴ സാധാരണ രീതിയിൽ നിവർന്നു തന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇരിക്കുക എന്നുള്ളതാണ് റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. CTS എന്ന അസുഖത്തിന്റെ ആയുർവേദ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രോഗത്തിന്റെ ഘട്ടമനുസരിച്ചാണ് എന്തു ചികിത്സ വേണമെന്നും എത്ര കാലമെടുക്കുമെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിശ്ചയിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള രോഗിക്ക് ആ ഭാഗത്ത് നാഡിക്ക് സംഭവിച്ച സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏകദേശം 2-4 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ആ ഭാഗത്തെ ചലനക്ഷമത്വം വീണ്ടെടുക്കുന്നതിനുള്ള വ്യായാമങ്ങളോടൊപ്പം ബലം കിട്ടുന്നതിനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വേണ്ട മരുന്നുകൾ ഏകദേശം 2 മുതൽ 4 വരെയുള്ള കാലയളവിൽ കഴിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു രോഗങ്ങൾ ഉള്ള രോഗികൾ അത്തരം രോഗങ്ങളെ വരുതിയിൽ നിർത്തുന്നതിനുള്ള ശ്രദ്ധ തുടർന്നും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്നതിനെ തടയാൻ സാധിക്കൂ. ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള വ്യായാമം കുറച്ചുനാൾ കൂടി തുടരുന്നത് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗുണം നിലനിൽക്കുന്നതിനു വേണ്ടി രസായന ഗുണമുള്ള ആയുർവേദ ഔഷധങ്ങൾ നിശ്ചിത കാലത്തേക്ക് വൈദ്യനിർദ്ദേശത്തോടെ ശീലിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ മരുന്നുകൾ കഴിച്ച് ലക്ഷണങ്ങൾ കുറഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ബലം കിട്ടുന്നതിനും രോഗം രണ്ടാമത് വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രദ്ധ കൂടി തുടരേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സയോടുള്ള രോഗത്തിന്റെയും രോഗിയുടെയും പ്രതികരണത്തിനനുസരിച്ചും മരുന്ന് അല്ലാതെ ശ്രദ്ധിക്കേണ്ട വ്യായാമം, ജീവിതശൈലി ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചും ഈ കാലഗണനയിൽ വ്യത്യാസം വരാം. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗികൾക്ക് ആദ്യഘട്ടം മരുന്നുകൊണ്ട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ശമിച്ചില്ലെങ്കിൽ മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, വിദ്ധകർമ്മം, അഗ്നികർമ്മം, ശൃംഗചികിത്സ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കും എന്നുള്ളതും രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതുമാണ് ഇത്തരം ചികിത്സാരീതികളുടെ പ്രത്യേകത. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്താൽ മതിയാകും. ഈ ചികിത്സാരീതികൾക്കും മുൻപും ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗമുക്തിക്ക് പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ ശമിച്ചതിന് ശേഷം ഈ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിനു വേണ്ടി വ്യായാമങ്ങൾ ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ഉള്ള രോഗികളിൽ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും പേശികളുടെ ബലക്കുറവും തൊട്ടാൽ അറിയായിക തുടങ്ങിയ ലക്ഷണങ്ങളും 100% ഇല്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തിയാൽ ചികിത്സ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട്
ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുകയും

0: പരിപൂർണമായ രോഗശമനത്തിനു വേണ്ട കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഘട്ടത്തിലെ ചികിത്സ ആദ്യ രണ്ട് ഘട്ടത്തിലുള്ള രോഗികളെ അപേക്ഷിച്ച് സമയം കൂടുതലെടുക്കുകയും എന്നാൽ അത്രയും ഫലപ്രദം അല്ലാതെയാണ് കണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ആയുർവേദ ചികിത്സാ രീതികൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, വ്യായാമം തുടങ്ങിയവ CTS എന്ന അസുഖത്തിന് വളരെ പ്രയോജനകരമായി കണ്ടുവരുന്നു. ശരിയായ രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ എല്ലാ അസുഖങ്ങളിലും എന്ന പോലെ ഇവിടെയും പ്രസക്തമാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അസുഖം വളരെ ശ്രദ്ധയോടും കൃത്യതയോടും സമീപിക്കേണ്ട ഒന്നാണ്. നമുക്കൊന്നു ചേർന്ന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാം.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.
2: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
2: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG

0: ജി സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ എൽ പി ജി വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർദ്ധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് എൻ ഡി എ അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എൻ ഡി എ വ്യക്തമാക്കി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
0: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങളേറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീം കുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീം കുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहती है. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने 1/2 घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज 1/2 घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी

0: समस्या का समाधान होगा।
1: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ രണ്ടാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ രണ്ട് ഡ്രോണുകൾ വെടിവച്ചിട്ടതായി യുഎസ്. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ യുഎസ് സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അഗ്നിബോംബചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാല് മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. അഞ്ച് മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ചലച്ചിത്ര ഗാനങ്ങൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

പുതിയ മാനം നൽകിയ നടന്റെ ഗൃഹം. 1969 ഒക്ടോബർ 10 വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായാണ് സലീം കുമാറിന്റെ ജനനം. കലാഭവനിലൂടെ മിമിക്രി ജീവിതം ആരംഭിച്ചു. പിന്നീട് കൊച്ചിൻ സാഗറിലൂടെ നാടകങ്ങളിൽ പ്രവർത്തിച്ചു. കോമിക്കോള പരിപാടിയിലൂടെ ടെലിവിഷൻ രംഗത്തെത്തിയ അദ്ദേഹം 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി. ഹാസ്യരസ പ്രധാന വേഷങ്ങളായിരുന്നു കൂടുതലെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ചു. 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ്, അച്ഛനിറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. 2012 മികച്ച ഹാസ്യനടനും 2016 മികച്ച കഥയ്ക്കുമുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി. സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ്, സത്യൻ അവാർഡ്, പ്രേം നസീർ അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 300-ലധികം ചിത്രങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭാധനനായ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കാം.

ജനങ്ങൾ നെഞ്ചേറ്റിയ ചെറുതും വലുതുമായ ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ പകർന്നു. സലീംകുമാറിന്റെ പല കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. പേരുകൾ കേൾക്കുമ്പോൾ തന്നെ സിനിമ ഓർമ്മ വരും. മെൽക്കൗ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. പൂ ബോയ്, ഇംഗ്ലീഷ് അറിയില്ല. ഹിറ്റ് കോമഡി ചിത്രമായ കല്യാണരാമനിലെ പ്യാരിയുടെ ഡയലോഗുകൾ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ലോലപ്പൻ ഗ്രാമത്തിലെ ശവപ്പെട്ടി നിർമ്മാതാവ്, സ്വന്തം ലാഭത്തിനായി മരണവാർത്തകൾ കാത്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഡാർക്ക് കോമഡി നിറഞ്ഞ കഥാപാത്രം. അവസാനം സ്വന്തം മകന്റെ കാര്യം വരുമ്പോഴുള്ള വികാരനിർഭരമായ രംഗം. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിന് വേണ്ടി അനിൽ പനച്ചൂരാനും ബേണി ഇഗ്നീഷ്യസും ഒരുക്കി ശങ്കർ മഹാദേവൻ, റിമി ടോമി എന്നിവർ പാടിയിരിക്കുന്നു.

0: work from home, high salary, for a motto.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: മൈക്കൽ എലിയാസ്, ജാക്സൺ എലിയാസ്, വിക്രം, ഡാൻസ് മാസ്റ്റർ വിക്രം, ചതിക്കാത്ത ചന്തുവിലെ ജനപ്രിയ കോമഡി കഥാപാത്രം. ഡാൻസ് സ്റ്റെപ്പുകളും ഇംഗ്ലീഷ് പ്രയോഗങ്ങളും മേക്കപ്പും കൊണ്ട് മികച്ച

ഒറ്റതായി മാറി. ഇന്ന് റീൽസുകളിൽ വ്യാപകമായി നിറഞ്ഞു നിൽക്കുന്നു ഈ കഥാപാത്രം. ഗിരീഷ് പുത്തഞ്ചേരിയും അലക്സ് പോളും ഒരുക്കി എം ജി ശ്രീകുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയിരിക്കുന്നു.

സി ഐ ഡി മൂസ എന്ന ചിത്രത്തിലെ ഭ്രാന്തൻ. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഈ കഥാപാത്രം തന്റെ അസംബന്ധമായ വർത്തമാനങ്ങളിലൂടെയും കൗതുകകരമായ രംഗങ്ങളിലൂടെയും വലിയ ചിരിയുണർത്തി. ചിത്രത്തിലെ പൈലറ്റ് വേഷം, ലിഫ്റ്റ് രംഗം, പോലീസ് സ്റ്റേഷൻ സീൻ എന്നിവ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് പ്രകടമാക്കുന്ന ഭാഗങ്ങളാണ്.

ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? പറയാൻ പറ്റൂലല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കി പറയുന്നൊരു കാര്യം ഒരുപക്ഷെ സത്യമായിരുന്നെങ്കിലോ എന്ന് വിശ്വസിക്കുന്ന മനുഷ്യ സഹജമായ അവസ്ഥ. വൺ മാൻ ഷോ എന്ന ചിത്രത്തിൽ സലീം കുമാറിന്റെ ഭാസ്കരൻ എന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗ്. മറ്റ് പ്രധാന പല കോമഡി രംഗങ്ങളും അതിലുണ്ട്. സോറി റോങ് നമ്പർ, വലിയ വിവരമുള്ളതുപോലെ തെറ്റായ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് നാട്ടുകാരെ കബളിപ്പിക്കാൻ നോക്കുന്ന രംഗങ്ങൾ എന്നിവ ഏറെ ജനപ്രീതി ആർജിച്ചിട്ടുണ്ട്. എം ജി ശ്രീകുമാറും മനോവും പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

നീ ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാടാ അച്ഛൻ. മറ്റൊരു ഭാസ്കര കഥാപാത്രം. ഗ്രാമഫോണിൽ സംഗീതവുമായി ബന്ധപ്പെട്ട തബല ഭാസ്കരൻ. സിനിമയിൽ കോമഡിയും സൗഹൃദവും നിറയ്ക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാൾ. ജയചന്ദ്രനും എരനോളി മൂസയും സംഘവും പാടിയിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും ഒരുക്കിയിരിക്കുന്നു.

വണ്ണാൻമല എന്ന ഗ്രാമത്തിലെ ചെറിയ സ്കൂളിലെ കഥ പറഞ്ഞ സിനിമ. സിനിമയിലെ സ്കൂൾ പശ്ചാത്തലത്തിലുള്ള കഥയ്ക്ക് ലളിതമായി കോമഡി നൽകുന്ന കഥാപാത്രം തമ്പുരാൻ, സലീം കുമാറിൻ്റെ ശ്രദ്ധേയമായ കഥാപാത്രം. രമേഷ് കാവിലും എം ജയചന്ദ്രനും ഒരുക്കി. ഈ ഗാനം പാടിയിരിക്കുന്നത് ദേവാനന്ദ്.

കൊച്ചിയെത്തി. പുലിവാൾ കല്യാണത്തിലെ മണവാളൻ, വിചിത്രമായ ഐഡിയകളും അബദ്ധങ്ങളും കൊണ്ട് ശ്രദ്ധ നേടിയ കഥാപാത്രം. താർ മരുഭൂമിയിലെ നിയമം: ഒട്ടകത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അൽപത്തലും, അതായത് അവനെ പത്തലോരി അടിക്കണം. ഇത്തരം പ്രയോഗങ്ങളിലൂടെ തിയേറ്ററുകളിൽ ചിരിപടർത്തിയ കഥാപാത്രം. അഫ്സലും വിജയ് യേശുദാസും പാടിയ ഈ ഗാനം ഒരുക്കിയിരിക്കുന്നത് കൈതപ്രവും ബേണി ഇഗ്നീഷ്യസും.

ഞാൻ ശത്രു. സലീം കുമാറിന് ബ്രേക്ക് ത്രൂ വേഷങ്ങളിൽ ഒന്നായ കഥാപാത്രം. സലീം കുമാറിൻ്റെ മുഖഭാവങ്ങളും തൈമിനും കൊണ്ട് കഥാപാത്രം ഏറെ ജനപ്രിയമായി. തെങ്കാശി പട്ടണം എന്ന സിനിമയിലെ കോമഡിയുടെ പ്രധാന തൂണുകളിൽ ഒന്നായിരുന്നു ശത്രു. കൈതപ്രവും സുരേഷ് പീറ്റേഴ്സും ഒരുക്കി ചിത്രപാടിയ ഗാനം.

0: മലയാള വെള്ളിത്തിരയിൽ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാള മനസ്സിനെ സ്വാധീനിച്ച അതുല്യ വ്യക്തിത്വത്തിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: പ്രധാന വാർത്തകൾ.
0: അന്താരാഷ്ട്ര വിപണിയിൽ എൽ പി ജി വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വം ഉള്ള ഭക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകുന്നേരം പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൌൺഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ.

ആകാശവാണി 102.7 മഞ്ചേരി.

0: ಗಾನಮಂಜುಷ.
1: ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ നിങ്ങൾക്കും വാട്സാപ്പിലൂടെ തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ പറയാം, 9495050600. അപ്പോൾ ആദ്യം കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഒരു ഗാനം ചിങ്കാരക്കോയക്ക ഇണ്ണിപ്പ സി കെ ആർ. ഇവരാവശ്യപ്പെട്ട തമിഴ് ഗാനം 1000-ൽ ഒരുവൻ എന്ന സിനിമയിലേതാണ്. ഗാനം കേൾക്കും.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഇനി കടമ്പോട്ട് നിന്നും ശിഹാബ് വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഒരു ഹിന്ദി ഗാനം, ചിത്രം ദിൽ ദീവാന.

0: ഗാനമഞ്ജരിഷയിലേക്കുള്ള അടുത്ത കത്ത്. ഈ പരിപാടിയിൽ ഒരു തമിഴ് ഗാനം വെച്ച് തരണം. ചിത്രം ബാബു, പാടിയത് സൗന്ദരരാജൻ. ഈ ഗാനം, ഈ കത്ത് എഴുതിയിരിക്കുന്നത് മോഹൻദാസ് ചെമ്രകാട്ടൂർ.
1: വരദപ്പാ വരദപ്പാ കഞ്ച് വരദപ്പാ കഞ്ച് വരദപ്പാ
2: എങ്കപ്പാ
3: വരദപ്പാ വരദപ്പാ കഞ്ചി വരുതപ്പാ കഞ്ചി കലയൻ തന്നെ തലയിൽ താങ്ങി.

ഇനി അൽക യാഗ്നികും ഉദിത് നാരായണനും ചേർന്ന് പാടിയ ഗാനം ചിത്രം സാൽ. ഈ ഗാനത്തിനായി വാട്സാപ്പിലൂടെ സന്ദേശമയച്ചിരിക്കുന്നു വടക്കാഞ്ചേരിയിൽ നിന്നും കമറുന്നീസ നസീർ.

ഗാനമഞ്ജുഷയിലേക്ക് സ്നേഹപൂർവം. ഗാനമഞ്ജുഷ എന്ന പരിപാടി വളരെ മനോഹരമാണ്. 1978 പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രമായ കാട്ടിനിലെ വരും ഗീതം എന്ന ചിത്രത്തിലെ പഞ്ചു അരുണാചലം എഴുതി ഇളയരാജ ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾപ്പിക്കണം എന്നെഴുതിയിരിക്കുന്നു ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ്.

ഗാനമഞ്ജുഷയിലേക്ക് കത്തുകളിലൂടെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. സത്യൻ കരുവാറ്റുകുന്ന് പോരൂർ, ചിത്രം രക്ഷക്.

0: 102.7 മഞ്ചേരി എഫ് എം.
1: ഗാനമഞ്ജുഷ. ഗാനമഞ്ജുഷ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് എൻ ഡി എ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയങ്ങളിലെ പരിപാടികളിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്.

ഇനി നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച് കേൾക്കാം. നാളെ 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനീസ അനി, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഒരു നല്ല അടുക്കളത്തോട്ടം എങ്ങനെ തയ്യാറാക്കാം, കോഴിക്കോട് ചെറുവണ്ണൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റീഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താ വിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ഗർഭാവസ്ഥയിലെ ദന്താരോഗ്യം, മണ്ണാർക്കാട് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്തോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് സംസാരിക്കുന്നു.

പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിച്ചേരി ആയുരാരോഗ്യം. സന്ധിവാതങ്ങൾ സിദ്ധ ചികിത്സയിൽ മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. വയലപ്പള്ളി ശ്രീധരൻ മേനോൻ എഴുതിയ എണ്ണപ്പുഴുക്കൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം വി മധുസൂദനൻ നായർ. 7:50 EDU എഡ്യൂക്കേഷൻ മാൾ ശ്രീതലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി തൂലിക. ഫസില മെഹർ എഴുതിയ നോവൽ ഖാനിത്താത്തിനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്. 7:55 കോരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേശാന്തി തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബീവി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് സുരേന്ദ്രമണ്ണ സൈബർ ജാലകം. തുടർന്ന് സേവന വാർത്തകൾ. 8:15 രസമുകളം. 8:20 IQ ഒപ്റ്റിക്കൽസ് കോട്ടിക്കൽ റോഡ് ചട്ടിപ്പറമ്പ തേനിശൽ. 8:20 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി വീരേന്ദ്രമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം. 8:35 ചിത്രമഞ്ജരി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

7-15 നോവൽ വായന. എ ബി സി ഓർത്തോപ്പെടിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7-20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ഇസൈ മഴി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വരുന്ന നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർന്ന് നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 എൻ്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഷെഫീഖ് മാഷ്. 4:30 മഴവില്ല്. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
3: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
2: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
2: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
3: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം.
5: എന്നും രാവിലെ 7:00
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: അൽറിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽറിഹാൻ കണ്ണാശുപത്രിയിൽ.
9: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
10: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
9: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
10: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ

0: ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
9: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
8: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
9: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
8: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
9: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
8: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
9: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
8: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
9: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി. പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
13: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: ആകാശവാണി 102.7 മഞ്ചേരി FM.
15: FM പ്രധാന വാർത്തകൾ.
14: ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സെലിം കുമാറിന് വിട നൽകാനൊരുങ്ങി മലയാളികൾ. അന്തിമോപചാരം അർപ്പിച്ച ആയിരങ്ങൾ. സംസ്കാരം അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ. സലിംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അതുല്യമായി അവതരിപ്പിച്ച് അഭിനയരംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. CBSE 12ാം ക്ലാസ് പരീക്ഷ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് NTA അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രവയ്ക്ക് കിരീടം. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു.
6: ട്രെയിൻ സമയം.

ശ്രോതാക്കളുടെയും വാട്സപ്പിലൂടെയും അയച്ച സന്ദേശങ്ങളും ഇഷ്ടഗാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സന്ദേശഗാന പരിപാടി. ഏവർക്കും സുസ്വാഗതം.

സ്നേഹദൂതിലെ ആദ്യ സന്ദേശത്തിലേക്ക്. സന്ദേശം അയച്ചിരിക്കുന്നത് തിരൂരിൽ നിന്നും പ്രമോദ് ഗോപു. സ്വാഭാവികമായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളെ ചിരിപ്പിച്ച നടൻ സലീം കുമാർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അതുല്യമായ അഭിനയ ശൈലി കൊണ്ട് ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയെങ്കിലും സാധാരണക്കാരിൽ ഒരുവനായി ജീവിക്കാനായിരുന്നു സലീം കുമാർ ഇഷ്ടപ്പെട്ടിരുന്നത്. സമൂഹത്തിൽ നിന്നുമുള്ള ഒട്ടേറെ അവഹേളനങ്ങളെയും ഒറ്റപ്പെടുത്തലുകളെയും പുഞ്ചിരിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ടുള്ള വളർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. നിലപാടുകൾക്ക് ഒരു മാറ്റമില്ലാതെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ എന്നും പ്രതികരിച്ചിരുന്ന അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സലീം കുമാർ. അദ്ദേഹത്തിന് സ്നേഹാഞ്ജലി നേർന്നുകൊണ്ട് ജോക്കർ എന്ന സിനിമയിലെ കണ്ണീർ മഴയത്ത് എന്ന് തുടങ്ങുന്ന ഗാനം സ്നേഹദൂതിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഗാനം കേൾക്കാം. യൂസഫ് അലിക്കേശ്ശേരിയും മോഹൻ സിത്താരയും ഒരുക്കി യേശുദാസ് പാടിയിരിക്കുന്നു.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് പി.വി. മുഹമ്മദ്, വടക്കേ വാവനൂർ. സ്നേഹദൂതിലേക്ക്: എല്ലാ സമ്മർദ്ദങ്ങൾക്കിടയിലും സമചിത്തതയോടെ പെരുമാറുകയെന്നത് യോഗ്യനായ വ്യക്തിയുടെ ലക്ഷണമാണ്. അറിവുകൊണ്ട് പരാജയപ്പെടുന്നിടത്ത് പോലും പെരുമാറ്റം കൊണ്ട് വിജയിക്കാം. മുന്നിലുള്ളത് പരിമിതമായ സാധ്യതകളാണ്. ഒന്നും വലിച്ചെറിയാനുള്ളതല്ല എന്നുള്ള ബോധ്യമാണ് ആദ്യമുണ്ടാവേണ്ടത്. ഒന്നിനെയും ഉപേക്ഷിക്കരുത്. കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാലാകാലങ്ങളിൽ കാണാൻ ശ്രമിക്കുക. ഈയൊരു സന്ദേശത്തോടൊപ്പം ദൂരമരികെ എന്ന ചിത്രത്തിന് വേണ്ടി പി. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന ആൻവി, സംഗീതം ഇളയരാജ.

അരക്കുറിശിയിൽ നിന്നും ശങ്കർ മണ്ണാർക്കാടിൻ്റെ സന്ദേശമാണ് അടുത്തത്. പ്രിയ സ്നേഹദൂതിന്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്നത് പഴഞ്ചൊല്ലാണ്. അതിനർത്ഥം ദൈവത്തിന് അവരോട് അമിതമായ ഇഷ്ടമെന്നല്ല. ചെറിയ മരങ്ങളിൽ നിന്നും വീഴുന്നതിനേക്കാൾ ആഘാതം ഉയരങ്ങളിൽ നിന്നും വീഴുമ്പോഴാണ് ഉണ്ടാകുക. പ്രിയരെ, നമ്മൾ എത്ര വലിയ സ്ഥാനമാനങ്ങൾ നേടിയാലും അഹങ്കരിക്കരുത്. എല്ലാം ഒരു സത്രം മാത്രമാണ്. വെറും കുമിളകൾ പോലെയാണ് ജീവിതം. മരണരംഗം, ബോധമില്ലാത്ത കോമാളിയും. അതുകൊണ്ട് തന്നെ നമുക്കാരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരിക്കലും ഉപദ്രവിക്കരുത്. ദൈവം തന്ന കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടും കാലാന്തരേണേ. ഈയൊരു സന്ദേശത്തോടൊപ്പം ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ബിച്ചു തിരുമലയും എസ് ബാലകൃഷ്ണനും ഒരുക്കിയിരിക്കുന്നു.

സ്നേഹദൂതിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സുലൈ ഐനിക്കോട്. പാതി ബലമുള്ളവർക്ക് ഊന്നുവടി മതിയാകും, പക്ഷേ അത് നിവർന്നു നിൽക്കാൻ ശേഷി ആർജിക്കുന്നതുവരെ മാത്രമേ പാടുള്ളൂ. ഏത് കൊടുങ്കാറ്റിലും സമചിത്തത കൈവിടാതെ ആത്മധൈര്യത്തിന്റെ വാക്കുകൾ സ്വയം പകർത്തി ഓരോ നിമിഷവും പിടിച്ചു നിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. പുറത്തുനിന്നുള്ള അനുശോചന വാക്കുകൾ ആത്മബലം നഷ്ടപ്പെടുത്തുകയേയുള്ളൂ. അത് അവഗണിക്കുക. ഉൾബലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പിൻബലം മാത്രമേ മറ്റുള്ളവരിൽ നിന്നും നാം തേടാവൂ. മറ്റുള്ളവർക്ക് നൽകേണ്ടതും അതാകണം. ഈ ഒരു സന്ദേശത്തോടൊപ്പം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്രീകുമാരൻ തമ്പി.

0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സ്നേഹദൂതിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. സന്ദേശങ്ങൾ അയച്ച ഏവർക്കും നന്ദി. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ചലച്ചിത്ര താരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ സാംസ്കാരിക ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. സലീംകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അതുല്യമായി അവതരിപ്പിച്ച് അഭിനയരംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണങ്ങൾ തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമെന്ന് NTA. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21A ബാച്ചിലെ 44 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊബോളിയെയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 564 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു.
1: FM പ്രധാന വാർത്തകൾ.
2: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ഇന്നത്തെ ഗാനം
5: എന്നും രാവിലെ 7:35.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
6: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന്

0: തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പം എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
0: ഏത്, നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 4:23, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:24, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:56, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.
7: അൽ റിഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
8: ദിവസവും കാലത്ത് 6:35.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ
10: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
12: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. നാല് മണിപ്പൂക്കൾ. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ലോകാരോഗ്യ സംഘടനയുടെയും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആഘോഷിക്കുന്നു. 2018 ഡിസംബറിൽ UN ജനറൽ അസംബ്ലി തീരുമാനമെടുക്കുകയും 2019 ജൂണിൽ 7 ആദ്യമായി ലോകവ്യാപകമായി ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുകയും ചെയ്തു. നാം കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യോൽപാദനത്തിലും സംസ്കരണത്തിലും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇപ്പോഴും ഒരു പ്രധാന ആഗോള ആശങ്കയാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക മാത്രമല്ല, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ കാരണമാകുന്നു. ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ഭക്ഷ്യശൃംഖലയുടെ എല്ലാ മേഖലകളിലും കൃഷിയിടം മുതൽ കവലകൾ വരെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനുമുള്ള ശക്തമായ വേദിയാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം.

സാങ്കേതിക വിദ്യയിലും നിയന്ത്രണത്തിലും പുരോഗതിയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നു. ബാക്ടീരിയ, വൈറസുകൾ, പരാദങ്ങൾ, രാസമാലിന്യങ്ങൾ തുടങ്ങിയ രോഗകാരികൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യജന്യ രോഗങ്ങൾ പ്രധാന വെല്ലുവിളികളാണ്. ഭക്ഷ്യവിതരണ ശൃംഖലകളുടെ ആഗോളവൽക്കരണം മൂലം ഭക്ഷണം അതിർത്തികൾ കടന്ന് സഞ്ചരിക്കുമ്പോൾ മലിനീകരണത്തിനും ഭക്ഷ്യജന്യ പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നു. ശുചിത്വം, അസംസ്കൃതവും വേവിച്ചതുമായ ഭക്ഷണങ്ങൾ വേർതിരിക്കുക, ശരിയായ താപനിലയിൽ വേവിക്കുക, ബാക്കിയായ ഭക്ഷണങ്ങൾ അധികം വൈകാതെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക, ഭക്ഷണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പരിശീലിക്കുക എന്നീ കാര്യങ്ങൾ നാം നിത്യേന ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുമിച്ച് നിന്നും നവീകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഭക്ഷ്യസുരക്ഷയ്ക്ക് മുൻഗണന നൽകി അതിനെ അടിസ്ഥാന മനുഷ്യാവകാശമായി കാണുകയും ചെയ്യുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ലഭ്യമാകുന്ന ഒരു ഭാവി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും.

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555042.

0: 24.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
0: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി. ശനിയാഴ്ച രാവിലെ 8:20.
0: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: നമുക്ക് എല്ലാവർക്കും ഒരു വിലാസമുണ്ട്. നിങ്ങൾക്ക് ഒരു വീട്ടു വിലാസമുള്ളതുപോലെ കമ്പ്യൂട്ടറിനുമുണ്ട് ഒരു വിലാസം. മുനിറാമയൂർ പറയുന്നത് കേൾക്കാം.
4: ഒരാൾക്ക് എന്തിനാണ് വീട്ടുവിലാസം? അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയപ്പെടാൻ അല്ലെ? ഇതുപോലെ ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യപ്പെട്ട ഓരോ കമ്പ്യൂട്ടറിനും ഒരു വിലാസമുണ്ട്. അതാണ് IP അഡ്രസ്. ഈ IP അഡ്രസ് ഉപയോഗിച്ച് ഓരോ കമ്പ്യൂട്ടറിനെയും കൃത്യമായി വേർതിരിച്ചറിയുവാൻ പറ്റും. ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് IP എന്നതിൻ്റെ പൂർണ്ണരൂപം. ഉദാഹരണത്തിന് 192.168.1.1, ഇത് ഒരു IP വിലാസമാണ്. ഇത് IPv4 അഥവാ വേർഷൻ 4ൽപ്പെട്ട ഒരു IP വിലാസത്തിന് ഉദാഹരണമാണ്. വേർഷൻ 4, വേർഷൻ 6 എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള IP വിലാസങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യം ഒന്നാണ്, ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടറുകളെ കൃത്യമായി തിരിച്ചറിയണം. ഈ IP വിലാസം ഉപയോഗിച്ചാണ് പലപ്പോഴും സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ കുറ്റവാളികളെ പോലീസ് കണ്ടെത്തുന്നത്.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
0: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പെട്ടെന്ന് വരുന്ന ചെലവ്, മെഡിക്കൽ ചെലവ്, ശരിക്കും പെട്ടുപോകുമല്ലേ. വലിയ ചികിത്സയും അതിന് വേണ്ടി വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഹെൽത്ത് ഇൻഷുറൻസ് അതെടുക്കുക തന്നെ നിവൃത്തിയുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ പെട്ടത് തന്നെ. എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടും പ്രയോജനമില്ലെങ്കിലോ? നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്.
8: വലിയ ചെലവ് വരുന്ന ചികിത്സ വേണ്ടി വന്നാൽ എന്തു ചെയ്യും എന്ന ആശങ്കയല്ലേ ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള കാരണം. എന്നാൽ ഇൻഷുറൻസ് ഉണ്ടായിട്ടും അടിയന്തര ഘട്ടത്തിൽ ചികിത്സയ്ക്ക് വേണ്ട ക്ലെയിം തുക നൽകാൻ ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനി തയ്യാറാകാതിരുന്നാൽ എന്തു ചെയ്യും? കരഞ്ഞ് വീട്ടിലിരിക്കുമോ? അതോ അർഹതപ്പെട്ട തുക നേടിയെടുക്കാൻ നിയമവഴി തേടുമോ? ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചാൽ എന്ത് സംഭവിക്കും? മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധിയിലൂടെ നഷ്ടപരിഹാരം നേടിയെടുത്ത സംഭവമാണ് ഇന്ന് ജാഗ്രതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. താനാളൂർ സ്വദേശിയായ പരാതിക്കാരന് 2 ഇൻഷുറൻസ് പോളിസികളാണ് ഉണ്ടായിരുന്നത്. ആലുവ രാജഗിരി ആശുപത്രിയിൽ കരൾ സംബന്ധമായ ചികിത്സ നടത്തിയതിന് 15 ലക്ഷം രൂപ ചെലവായെന്നും ആയത് അനുവദിച്ചു തരണമെന്നും പരാതിക്കാരൻ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ രോഗകാരണം അമിതമായ മദ്യപാനമാണെന്നും വ്യവസ്ഥ പ്രകാരം ഇൻഷുറൻസിന് അർഹതയില്ലെന്നും കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകിയത്. രേഖകൾ പരിശോധിച്ച കമ്മീഷൻ രോഗകാരണം മദ്യപാനമല്ലെന്ന് ചികിത്സിച്ച ഡോക്ടർ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തിയതിനാൽ ഇൻഷുറൻസ് നിഷേധിച്ചത് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണെന്ന് കണ്ടെത്തി. തുടർന്ന് ഇൻഷുറൻസ് തുക 5 ലക്ഷവും സേവനത്തിലെ വീഴ്ചയ്ക്ക് 25,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവിനായി 10,000 രൂപയും ചേർത്ത് 5,35,000 രൂപ 45 ദിവസത്തിനകം പരാതിക്കാരന് നൽകണമെന്നും വീഴ്ച വരുത്തിയാൽ 9% പലിശ നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റായ കമ്മീഷൻ ഉത്തരവിട്ടു. ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിൽ മാത്രമല്ല കാര്യം, അർഹതപ്പെട്ട തുക നിഷേധിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കുന്നതിൽ കൂടിയാണ് കാര്യം. വീഴ്ച വരുത്തുന്ന ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള താക്കീത് നൽകുന്നു.

0: ും ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതുമാണ് ഈ വിധി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജന്റ്സ്
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊരുന്തയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
2: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും
3: സാന്ത്വനത്തിന്റെ കരസ്പർശം
5: വായ്നാറ്റത്തിന്റെ കാരണങ്ങൾ മണ്ണാർക്കാട് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഡെന്റൽ സിവിൽ സർജനും പ്രോസ്റ്റോഡോണ്ടിസ്റ്റുമായ ഡോക്ടർ ബിജി കുര്യൻ ജോർജ് പറയുന്നത് കേൾക്കാം.
6: പല കാരണങ്ങൾ കൊണ്ടും വായ്നാറ്റം ഉണ്ടാകാം. അതുപോലെ അതിൻ്റെ തീവ്രതയും വ്യത്യാസം കണ്ടേക്കാം. ഇതുണ്ടാക്കുന്ന ചില പ്രധാന കാരണങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. ദന്തക്ഷയം അഥവാ ഡെന്റൽ കേരീസ്, ആഴത്തിലുള്ള ദന്തക്ഷയം അഥവാ പോടുകൾ വലുതാവുമ്പോൾ ഭക്ഷണങ്ങൾ അതിൽ തങ്ങി നിൽക്കുന്നത് വായ്നാറ്റത്തിന് കാരണമാകുന്നു. പല്ലിനിടയിൽ ഭക്ഷണം തങ്ങുന്നത് പല കാരണങ്ങളുണ്ട്. നിരതെറ്റിയ പല്ലുകൾ, ഭക്ഷണസാധനങ്ങൾ പല്ലിനിടയിൽ തങ്ങി നിന്നാൽ അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും രൂക്ഷഗന്ധം പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് വായ്നാറ്റത്തിന് കാരണമാകുന്നു. ഭക്ഷണം പല്ലിനിടയിൽ തങ്ങി നിൽക്കുന്നത് മോണരോഗങ്ങൾക്കും ഒരു കാരണമാണ്. അടുത്തതായിട്ട് കൃത്രിമ പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഊരി വെക്കുന്ന തരം കൃത്രിമ പല്ലുകൾ ഉപയോഗിക്കുന്നവർ രാത്രികാലങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് അതെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ ഭക്ഷണാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുകയും അതിൽ നിന്ന് രൂക്ഷഗന്ധമുണ്ടാവുകയും അത് വായ്നാറ്റത്തിന് കാരണമാകുകയും ചെയ്യുന്നു. വായിലെ അണുബാധ. വായിൽ ദന്തക്ഷയം മൂലമോ മോണരോഗങ്ങൾ മൂലമോ ഉണ്ടാകുന്ന അണുബാധ വായ്നാറ്റം ഉണ്ടാക്കുന്നു. അതുപോലെ വായ്പുണ്ണി ഇതിനൊരു കാരണമാണ്. ശരീരത്തിലെ വിറ്റാമിനുകളുടെ അളവ് കുറയുമ്പോഴും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴുമൊക്കെ വായ്പുണ്ണ് കാണാം. വരണ്ട വായ, ഡ്രൈ മൗത്ത്, ഉമിനീർ വായിലുണ്ടാകുന്ന പല രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇതിൻ്റെ അഭാവം പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ സിറോസ്റ്റോമിയ എന്ന് പറയുന്നു. ഇങ്ങനെ വായ് വരണ്ടിരിക്കുന്നത് വായ്നാറ്റത്തിന് കാരണമാണോ? പുകവലി വായ്നാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയപ്പെടുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ, ചുവന്നുള്ളി, വെളുത്തുള്ളി, കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ദുർഗന്ധം പരത്തുന്ന ചില പദാർത്ഥങ്ങൾ വായിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കുകയും സൾഫറിൻ്റെ പദാർത്ഥങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതും വായ്നാറ്റത്തിന് ഒരു കാരണമാണ്. ചില മരുന്നുകളുടെ ഉപയോഗം വായ്നാറ്റത്തിന് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. മറ്റു ചില രോഗങ്ങളും വായ്നാറ്റത്തിന് കാരണമായി കാണപ്പെടുന്നു. പ്രമേഹം, ശ്വാസകോശ രോഗങ്ങൾ, ടോൺസിലൈറ്റിസ്, ഫീറ്റർ ഹെപ്പാറ്റിക്കസ് എന്നിവ. വൃത്തിയുള്ള നാവ് ഒരു പരിധിവരെ വായ്നാറ്റത്തിനെ അകറ്റാൻ സാധിക്കും. ദിവസവും 2 നേരം ടൂത്ത് ബ്രഷോ ടങ് ക്ലീനറോ ഉപയോഗിച്ച് നാവിൻ്റെ ഉപരിതലം മെല്ലെ വൃത്തിയാക്കണം. വളരെ മൃദുവായി വേണം ഇത് ചെയ്യുവാൻ. ആൻറ്റി ബാക്ടീരിയൽ മൗത്ത് റിൻസോ ജെല്ലോ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കുവാൻ സാധിക്കും. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം ശീലിക്കണം. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഡെന്റിസ്റ്റ് ശുപാർശ ചെയ്യുന്ന മൗത്ത് വാഷ് ഉപയോഗിച്ച് വായ് കുലുക്കൊഴിയുന്നത് ഒരു പരിധി വരെ മോണർ രോഗങ്ങളെ അകറ്റുവാനും സാധിക്കും. പല വിധത്തിലുള്ള മൗത്ത് വാഷുകൾ വിപണിയിൽ ലഭ്യമാണ്. മൗത്ത് വാഷുകളിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോഡക്ട്സ്, ആൻറ്റി ഓഡർ പദാർത്ഥങ്ങൾ, വായിലെ

0: ബാക്ടീരിയയെ നീക്കം ചെയ്യുവാനും അകറ്റുവാനും സാധിക്കും. ഒരു ദന്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൗത്ത് വാഷ് തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം വായ്നാറ്റം അകറ്റാൻ സാധിക്കും. സ്ട്രെപ്റ്റോകോക്കസ് സലൈവറീസ് അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്കുകൾ സൾഫറിൻ്റെ അളവ് കുറയ്ക്കുകയും വായ്നാറ്റം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് വായ് പരിശോധിപ്പിക്കണം. സമയാസമയങ്ങളിൽ ദന്തപരിശോധന ചെയ്യണം. വർഷത്തിൽ ഒരിക്കൽ എങ്കിലും പല്ല് ക്ലീൻ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. അതിലൂടെ വായ്നാറ്റം ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ്.
1: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി ഫോൺ 9495777174.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
5: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.

0: എല്ലാ ദിവസവും രാവിലെ 7:20 തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: സ്പോർട്സ് മെഡിസിൻ ആൻഡ് അസ്ഥിരോഗ വിഭാഗത്തിൽ മുട്ടുമാറ്റിവെക്കൽ, ലിഗ്മെന്റ് സർജറികൾ, സ്പോർട്സ് ഇഞ്ചുറികൾക്കുള്ള ചികിത്സ എന്നിവ മിതമായ നിരക്കിൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കാർഷിക രംഗത്തെ അറിയിപ്പുകളും വാർത്തകളും ശ്രദ്ധിക്കൂ.
5: കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ID ലഭിക്കും. ഈ ID ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കണം. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകളായ കരമടച്ച രസീതി, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴിയും ഫാർമർ ID രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ID ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാം. കോഴ്സ് ആരംഭിക്കുന്ന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, celkau@gmail.com, ഫോൺ നമ്പർ 8547837256. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ, അതായത് അയനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള പഠനം നടത്താൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അല്ലെങ്കിൽ അയനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9995155346. നമ്പർ ആവർത്തിക്കാം, 9995155346.

0: दिशा स्कीम के टेलीलॉ न्याय बंधु कानूनी साक्षरता एवं जागरूकता कार्यक्रम से जुड़े कानूनी सहायता टेलीलॉ के टोल फ्री नंबर 1-4-4-5-4 और वेबसाइट www.tele-law.in से प्राप्त की जा सकती है।
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി ദൃശ്യം കണ്ണാശുപത്രി.

0: കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
1: സന്ധിവാതങ്ങൾ സിദ്ധചികിത്സയിൽ മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു പറയുന്നത് കേൾക്കാം.
2: ഈ അസുഖം

പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതു മൂലവും ഈ അസുഖം ഉണ്ടാവുന്നു. ഈ അസുഖത്തിൽ മുട്ടിൻ്റെ വീക്കം, വേദന തുടങ്ങിയവ നാൾക്കുനാൾ കൂടി കൂടിയ പിത്തദോഷത്തിനാൽ മുട്ടിൻ്റെ സന്ധികൾക്കുള്ളിലുള്ള പശിമയാർന്ന ദ്രവങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് വരണ്ടു മുട്ടുകൾ മടക്കി നിവർത്തുമ്പോൾ ഒരു കരകര ശബ്ദം തോന്നി പിന്നീട് ആ ഭാഗത്തു വേദന മടക്കാനും നിവർത്താനും കഴിയാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ അസുഖത്തിനു ചിലപ്പോൾ പനിയും ഉണ്ടാകും. ഇത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന ആധുനിക വൈദ്യത്തിലെ അസുഖവുമായി സാദൃശ്യമുണ്ട്. കഫ കീഴ്വായു അഥവാ അയ്യക്കീഴ്വായു. ശീതാവസ്ഥയിലുള്ള കഫത്തെ കൂടിയ ഈ അസുഖത്തിൽ ശരീരം മെലിഞ്ഞ് കാൽമുട്ടുകൾ വീങ്ങി അത് പെട്ടെന്ന് മാറാതെ പഴുപ്പ് പോലെ തോന്നുന്ന രീതിയിലുള്ള വീക്കവും ഉണ്ടായി. അത് പുലിയുടെ തല പോലെ തോന്നുന്ന രീതിയിൽ കാൽമുട്ടുകൾ വീങ്ങി മറ്റു വാതരോഗങ്ങളുടെ ലക്ഷണങ്ങളോടുകൂടിയും ഇത് കാണാം. എന്നാലും ഇടവിടാതെ പനിയും ചുമ, ഛർദി, ശരീരത്തിൽ വിളർച്ച തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഈ അസുഖം മരണത്തിലേക്ക് നയിക്കുമെന്നു തേരൻ സിദ്ധരുടെ മരുത്വ ഭാരതം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഈ അസുഖം മുതുകിയെല്ല്, ഇടുപ്പ്, മുഴങ്കാൽ എന്നീ സന്ധികളിലാണ് ബാധിക്കുന്നത്. ഈ അസുഖം ക്ഷയരോഗത്തിൻ്റെ തുടർച്ചയായും വരാമെന്നും ഗ്രന്ഥത്തിൽ പറയുന്നു. 4. വാതപിത്ത കീഴ്വായു. ഈ അസുഖം വാതത്തെയും പിത്തത്തെയും പെരുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് വഴിയും പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയും ഉണ്ടാകുന്നു. ആദ്യമാദ്യം നാം കഴിച്ച ഭക്ഷണം ശരിയായി ദഹിക്കാതെ പുളിച്ചു തികട്ടി വയറു വീർക്കുന്നതുപോലെ ഉണ്ടായി, ശോധനക്കുറവ്, ശരീരം വീങ്ങിയതുപോലെ ഉണ്ടായി, കൈപ്പത്തി, മണിബന്ധം, വിരലുകൾ, കണങ്കാൽ തുടങ്ങിയ സന്ധികളിൽ ചുവന്ന് വീങ്ങി വേദനയുണ്ടായി ഈ അസുഖം ഉണ്ടാവും. ഈ അസുഖം നേരത്തെ ചികിത്സിച്ചാൽ കുറേയേറെ ഭേദമാക്കാനാവും. എന്നാലും വീണ്ടും വരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. ഇടയ്ക്കിടെ പനി, ചെറിയ സന്ധികളിലെ വീക്കം അധികരിച്ച് സന്ധികൾ ഒരു വശത്തേക്ക് കൂടിപ്പോവുക തുടങ്ങിയവ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ അസുഖം ആധുനിക വൈദ്യത്തിലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന അസുഖവുമായി സാദൃശ്യമുണ്ട്. 5. വാതകഫ കീഴ്വായു. ഈ അസുഖത്തിൽ തന്നളവിൽ കൂടിയ വാതദോഷം സന്ധികളിൽ തങ്ങി അവിടെ പ്രകൃത്യാലുള്ള കഫത്തെ കൂട്ടി നീര് വർദ്ധിപ്പിച്ച് വീക്കം കൂട്ടും. വീങ്ങിയ സന്ധികളിൽ സഹിക്കാൻ പറ്റാത്ത വേദന, കുത്തൽ, കടച്ചിൽ എന്നിവ ഉണ്ടാവും. ഉറക്കക്കുറവ്, കൈകാലുകൾ നീട്ടാനും അടക്കാനും കഴിയാതെ വരിക, നാൾക്കുനാൾ ശരീരം ക്ഷീണിക്കുക, തുടയിടുക്കുകളിൽ കഴലവീക്കം അനുഭവപ്പെടുക, വീക്കം, കണ്ടക്കൈ, കാൽ തുടങ്ങിയവ ശോഷിച്ചു പോവുക തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്.

0: ശുഭചിന്തകളുമായി കെനിയ ജാത്തുള്ള.
1: എന്തെന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് ഓരോരുത്തർക്കുമുള്ളത്? ആരോടും ചോദിച്ചു നോക്കൂ. അതെല്ലാം നേടിയ ഒരാളെയും കാണില്ല. അസാധ്യമായതുകൊണ്ടാണോ ലക്ഷ്യത്തിലെത്താനാവാത്തത്? അങ്ങനെയുമല്ല. ആരെങ്കിലും വന്ന് തടസ്സപ്പെടുത്തിയോ? അതുമില്ല. തടസ്സം നമുക്കകത്ത് തന്നെയാണ്. വല്ലാതെയൊന്നും വളരാനും എത്തിപ്പിടിക്കാനും ആർക്കുമാവില്ല. ഓരോരുത്തരുടെയും ആലോചനകൾക്കും പരിധിയുണ്ട്, പ്രകൃതവുമുണ്ട്. അതിനപ്പുറത്തേക്ക് ആർക്കും കടക്കാനാവില്ല. നിങ്ങളുടെ പരിമിതി എന്താണെന്നോ, പല സ്വപ്നങ്ങളും പദ്ധതികളുമായി പല വഴിയെ സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് നിർണിത ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ശീലങ്ങളോ സ്വഭാവമോ പെരുമാറ്റ രീതികളോ ഉണ്ടാവില്ല. അനേകം കാര്യങ്ങൾ അത്തരക്കാർ തുടങ്ങിവെക്കുന്നു, എന്നാൽ ഏതെങ്കിലും പൂർത്തിയാക്കുമോ? പൂർത്തിയാക്കില്ലെന്നു മാത്രമല്ല, പൂർത്തിയാക്കണമെന്ന നിർബന്ധവും അവർക്കില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കളിക്കും, പിന്നെ മറ്റൊന്നിലേക്ക്. അപ്പോഴേക്കും ആദ്യം ഉപേക്ഷിച്ചത് വീണ്ടും പൊടിതട്ടിയെടുക്കും. തീർത്തും പുതിയതൊന്ന് മനസ്സിൽ തെളിയും. അവിടെയുമൊന്ന് പരീക്ഷിക്കാതിരിക്കുന്നത് എങ്ങനെ എന്നായി പിന്നെ ചിന്ത. അറ്റമില്ലാത്ത സ്വപ്നാടനത്തിനപ്പുറം ഈ തരാതരം മാറ്റത്തിന് യുക്തിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ തളർന്നുപോയ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഗുരുവിനോട് അയാൾ പോയി സങ്കടം പറഞ്ഞു. ഗുരു, എനിക്കൊരു കാര്യവും പൂർത്തിയാക്കാനാവുന്നില്ല. ഒന്നും മുഴുമിപ്പിക്കാതെ അടുത്തതിലേക്ക് കടക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? ഗുരു അയാളെയും കൂട്ടി ഒരു തോട്ടത്തിലേക്ക് പോയി. തോട്ടത്തിനരികിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്നും ചാലുകീറി തന്റെ കൃഷിയിടം നനയ്ക്കുന്ന കർഷകനുണ്ടവിടെ. ഗുരു ശിഷ്യനോട് പറഞ്ഞു, വെള്ളത്തിന് കൃത്യമായി വഴി കിട്ടിയതുകൊണ്ടാണ് അത് കൃഷിയിടത്തെ ഫലസമൃദ്ധമാക്കിയത്. പരന്നൊഴുകിയിരുന്നെങ്കിൽ വെള്ളം മറ്റെവിടെയോ എത്തും, കെട്ടിക്കിടന്നെന്നും ഇരിക്കും. കളകളെയാണത് പുഷ്ടിപ്പെടുത്തുക. നീ നിന്റെ ചിന്തയെ ശരിയായ ദിശയിലാക്കണം. ഇപ്പോൾ അത് ചിതറിത്തെറിച്ച് കിടക്കുകയാണ്. ചിന്തകളെല്ലാം ഒരേ ദിശയിലായാൽ, ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായി തിരിച്ചുവിട്ടാൽ, നിന്റെ വാക്കും പ്രവൃത്തിയും ശീലങ്ങളും പെരുമാറ്റവും സ്വഭാവവുമെല്ലാം അതിനനുസൃതമാവും. കാര്യങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കാനുമാവും. കർഷകനെപ്പോലെ നിന്റെ പദ്ധതികളെയും വെള്ളം തേവി നനയ്ക്കണം. വിജയസോപാനങ്ങളിൽ എത്തിച്ചേർന്ന് ആഹ്ലാദിക്കുന്നവരെ നോക്കൂ. ഏറ്റവും നന്നായി തങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണവർ. സ്വന്തം ചിന്തയായാൽ പോലും പിടിയിലൊതുക്കാൻ നല്ല കരുത്തു വേണം. അവയെ നിയന്ത്രിക്കുന്നതിലൂടെയും ഓരോരുത്തർക്കും വേണ്ട ദിശയിലൂടെ നയിക്കുന്നതിലൂടെയും മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്താനാവൂ. ആ യാത്രയിൽ കെട്ടിയ ചിറകൾ പൊട്ടാതെ നോക്കണം, കവിഞ്ഞൊഴുകാതിരിക്കാൻ തടകെട്ടണം. മനസ്സ് എപ്പോഴും ചിന്തകൾക്ക് പിന്നാലെ പായും. പ്രണയിയുടെ ചിന്ത എപ്പോഴും അതിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ അയാളുടെ മനോവ്യാപാരങ്ങളും വൈകാരികാനുഭൂതിയും പ്രണയത്തെക്കുറിച്ച് മാത്രം ബന്ധപ്പെട്ടായിരിക്കും. പ്രപഞ്ചത്തിലെ ചെറുതോ വലുതോ ആയ ഏത് പ്രതിഭാസത്തെയും അതുമായി ബന്ധിപ്പിക്കുന്നു. ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുന്നയാളിന്റെ മുഖഭാവം പോലും ദുഃഖപൂർണമായിരിക്കും. അപകർഷബോധം നിറഞ്ഞ ചിന്തയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ ആത്മവിശ്വാസക്കുറവുണ്ടാകും. മനസ്സിൽ അഹംഭാവമുണ്ടെങ്കിൽ മനോഭാവത്തിൽ അവ പ്രകടമാവും, പ്രവർത്തനങ്ങളിൽ നിഴലിക്കും. ചിന്തകളിൽ നിന്ന് ഭയത്തെയും സന്ദേഹത്തെയും പുറത്തു നിർത്തി പരീക്ഷിച്ചു നോക്കൂ. സന്തോഷവും സംതൃപ്തിയും പ്രവൃത്തികളിൽ നിറയുന്നത് കാണാനാവും. കാര്യങ്ങളിൽ ചിലത് ചിന്തിച്ചു മാത്രമേ ചെയ്യാനാകൂ. ചിന്തിക്കാൻ പോലും നേരം കിട്ടി എന്നു വരില്ല ചില കാര്യങ്ങൾ ചെയ്യാൻ. ഇനിയും ചിലതിനെക്കുറിച്ചാവട്ടെ, ചിന്തിച്ചു കൂട്ടുന്നതിൽ ഒരർത്ഥവുമില്ല. ആലോചിച്ചു ചെയ്യേണ്ടവ ആലോചനയൊന്നുമില്ലാതെ ചെയ്യുന്നതും ആലോചിക്കരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതാലോചന നടത്തുകയും ചെയ്താലോ? ജീവിതത്തിൽ അബദ്ധങ്ങളുടെ ഘോഷയാത്രയ്ക്ക് കാർമ്മികത്വം വഹിക്കാം. അപ്പോൾ ശരിയായി ചിന്തിക്കാൻ ശീലിക്കുക, അനാവശ്യമായി ചിന്തിക്കാതിരിക്കാനും ശീലിക്കുക. എങ്കിൽ എല്ലാം ശരിയാകും.
0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM.
2: FM പ്രധാന വാർത്തകൾ.

0: ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ശിഗല്ലരോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചലച്ചിത്ര താരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ലാവിയോ കൊംബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്, 5:19 1:03:46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ്, 5:23 2:09:09 തിരുവനന്തപുരം പോർബന്ദർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, 5:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് ശ്രീജ റാവു. നമസ്കാരം. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. മങ്കട ബ്ലോക്ക് ഓഫീസ് കോമ്പൌണ്ടിൽ വൃക്ഷത്തൈകൾ നടുകയും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജുവൈരിയ ടീച്ചർ നിർവഹിച്ചു. ഇതോടെ നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം

പ്രിയ ശ്രോതാക്കളെ, മൊഴി ഉറവകളിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടു പേരുടെ ശബ്ദമാണ് ഇന്ന് മൊഴി ഉറവകളിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ, സാമൂഹിക പരിഷ്കർത്താവായ വി ടി ഭട്ടതിരിപ്പാട് എന്നീ മഹാത്മാക്കളാണ് ഇന്ന് ശബ്ദസാന്നിധ്യമായി നമ്മോടൊപ്പമുള്ളത്.

0: കെ കേളപ്പൻ, കൊയപ്പള്ളി കേളപ്പൻ നായർ എന്ന കെ കേളപ്പൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. 1889 ആഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിൽ ജനനം. ഗാന്ധിയൻ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയ അദ്ദേഹം അയിത്ത ഉച്ചാടനത്തിനും കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിനും നൽകിയ സംഭാവനകൾ അനന്യമാണ്. 1930 കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ആദ്യ വ്യക്തിയാണ് കെ കേളപ്പൻ. പത്മശ്രീ ബഹുമതി നൽകി രാജ്യം ആദരിക്കാൻ തീരുമാനിച്ചെങ്കിലും അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന നിലപാടുകൊണ്ട് അദ്ദേഹം അത് നിരസിച്ചു. ജീവിതത്തിലുടനീളം ലളിതമായ രീതി പിന്തുടർന്ന കെ കേളപ്പൻ 1971 ഒക്ടോബർ 7 അന്തരിച്ചു. സർവോദയം, കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ജനങ്ങൾ അന്യോന്യം സ്നേഹിച്ച് സഹകരിച്ച് ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയാണ് സർവോദയം. ലോകമാകുന്ന തറവാട്ടിലെ അംഗങ്ങളാണ് മനുഷ്യരെല്ലാം. ഒരു സർവോദയ സമുദായത്തിൻ്റെ സ്മരണ നിലനിർത്താനാണ് ഓണം കൊണ്ടാടുന്നത്. മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കുമൊട്ടില്ലതാനും. ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അന്ന് ഇന്നത്തെ മാതിരി ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിൽക്കാറില്ല. അരിക്ക് തൂക്കം കൂട്ടാൻ വെള്ളം തളിക്കാറില്ല. കരിഞ്ചന്തയില്ല. എല്ലാവരുടെയും ക്ഷേമത്തിനുള്ള പ്രവർത്തനത്തിൽ എങ്ങും സഹകരണവും സമാധാനവും പ്രതീക്ഷിക്കാം. ഭേദബുദ്ധിയാണ് മത്സരവും അസമാധാനവും സൃഷ്ടിക്കുന്നത്. വേർതിരിഞ്ഞു നിന്ന് ഞാൻ നന്നാവണം, എനിക്കെല്ലാം വേണം, അത്രയും പോരാ, അന്യൻ നശിക്കണം, മറ്റുള്ളവരുടെ കയ്യിലുള്ളതും അപഹരിക്കണം എന്ന സ്വാർത്ഥത്താൽ പ്രേരിതരായി ജീവിക്കുന്നിടത്താണ് വഞ്ചനയും മത്സരവും വഴക്കും. അന്യോന്യം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നതിന് എല്ലാവർക്കും മതിയായ കാരണങ്ങളുണ്ട്. മതവിശ്വാസികൾക്ക് ഈശ്വരൻ ലോകപിതാവും മനുഷ്യരെല്ലാം സഹോദരി സഹോദരന്മാരുമാണ്. ഹിന്ദുക്കളാണെങ്കിൽ ഈശാവാസ്യമിതം സർവം എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. എഴുത്തച്ഛൻ്റെ ഭാഷയിൽ സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചുവിടുന്നു. ഈശ്വര സാക്ഷാത്കാരമാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുവാനും ഏകോദര സഹോദരഭാവം പുലർത്താനും കഴിയുന്ന മനുഷ്യൻ്റെ ജീവിതമാണ് വിജയകരമായ ജീവിതം. അങ്ങനെ ജീവിക്കുന്നവരെ ജന്മസാഫല്യം നേടിയ ജീവൻമുക്തന്മാരായി കണക്കാക്കാം. അങ്ങനെ മനുഷ്യ ജന്മസാഫല്യം നേടുന്നതിന് ഒരു സർവോദയ സമുദായം അനുപേക്ഷണീയമാണ്. അന്യോന്യം മത്സരിച്ച് വലുത് ചെറുതിനെ പിടിച്ചുതെന്ന് ശക്തൻ ദുർബലനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സമുദായം അതിന് ഉതകില്ല. അവിടെ മനുഷ്യൻ അധപ്പതിക്കുകയേ ഉള്ളൂ.

മനുഷ്യന് ഉയർച്ചയില്ല. സംസ്കാരമുള്ള മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുക, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. എല്ലാവരുടെയും സുഖത്തിനുള്ള യത്നമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഞാനെന്നും കാലത്ത് ഉണരാറ്, ഞാൻ ആരാണെന്ന് സ്മരിച്ചുകൊണ്ടാണ്. അതാർക്കും നല്ലൊരു വഴക്കമായിരിക്കും. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിയും തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ് ബ്രഹ്മനിഷ്കളമഹം നച്ച ഭൂതസംഘ. താൻ നിഷ്കള ബ്രഹ്മമാണ്, നശിച്ചു പോകുന്ന ഒരു പിടി മണ്ണല്ല എന്നോർക്കുന്നത് നിർഭയമായി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ച് ജീവിക്കുന്നതിന് സഹായിക്കും. ഈ തത്വചിന്തയൊന്നുമില്ലെങ്കിലും പരമഭക്തനായ പൂന്താനം ചോദിക്കുന്നത് പോലെ കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ? ഒരു സർവോദയ സമുദായത്തിൽ മാത്രമേ വ്യക്തികൾക്ക് വികസിക്കുവാനും ജീവിതം സഫലമാക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് സർവോദയം സമുദായം? സർവോദയ സമുദായത്തിൽ എല്ലാവരും സ്വതന്ത്രരായിരിക്കും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പാടുപെടുന്നത്. ചെങ്കോട് ദൂരത്തിട്ട് യോഗതെണ്ണെടുക്കുന്നു, പൊൻകിരീടത്തെ ജടാജോടമായി മാറ്റിയിടുന്നു. എത്ര യന്ത്രണപ്പായം ഞങ്ങൾക്ക് ജഗത്തിങ്കിൽ മൃഗമായ ഒന്നേയുള്ളൂ സ്വാതന്ത്ര്യം സാക്ഷാൽ മോക്ഷം. പൂർണ്ണ സ്വാതന്ത്ര്യം ഭരണമുക്ത സമുദായത്തിലേ സാധ്യമാകുകയുള്ളൂ. ഒരു ഭരണമുക്ത സമുദായമാണ് സർവോദയം വിഭാവനം ചെയ്യുന്നത്. ഓരോരുത്തരും തന്നിഷ്ടം പോലെ ജീവിക്കുന്ന സമുദായത്തിൽ കുടുംബജീവിതവും സമാധാന പാലനവും സാധ്യമാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് അവകാശമുണ്ട്. യഥാർത്ഥ ജീവിതം സമുദായ സേവനമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു പരിഷ്കൃത സമുദായം നിയമത്തിൻ്റെയും അധികാരത്തിൻ്റെയും അപേക്ഷ ഇല്ലാതെ തന്നെ ആത്മനിയന്ത്രണവും അഹിംസയും ആയുധമാക്കി സാമൂഹ്യ ജീവിതം സമാധാനപരമായി നയിക്കും. ആ സർവോദയ സമുദായത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ആവശ്യമാണ്. കേന്ദ്രീകൃത ഭരണത്തിൽ സാധാരണ വ്യക്തികൾ വിസ്മരിക്കപ്പെട്ടു പോകും. പ്രാപ്തരും പ്രതിഭാശാലികളുമായ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമേ പൊതുരംഗത്ത് സ്ഥാനവും അംഗീകാരവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സർവോദയ സമുദായം വിഭാവനം ചെയ്യുന്നത് ഒരു വ്യക്തി പോലും വിസ്മരിക്കപ്പെട്ടു പോകാത്ത ഒരു വികേന്ദ്രീകൃത ഭരണമാണ്. ഓരോ ഗ്രാമവും ഒരു ഗ്രാമസ്വരാജ്, ഒരു സ്വതന്ത്ര ഭരണകൂടം ആയിരിക്കും. ഗ്രാമീണരാജ് സർവസമ്മതമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും വ്യക്തികളടങ്ങുന്ന ഒരു പഞ്ചായത്തായിരിക്കും ഭരണം നടത്തുക. അവിടെ കക്ഷിരാഷ്ട്രീയത്തിന് സ്ഥാനമില്ല. കക്ഷിരാഷ്ട്രീയമുള്ളതിക്കിൽ സർവസമ്മതമായ തീരുമാനങ്ങൾ സാധ്യമല്ല. പഞ്ചായത്തിൻ്റെ തീരുമാനങ്ങൾ എപ്പോഴും എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാവും. പ്രായപൂർത്തിയെത്തിയ എല്ലാ സ്ത്രീകളും പുരുഷന്മാരുമടങ്ങിയ ഗ്രാമസഭയായിരിക്കും പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുക. ഗ്രാമസഭയുടെ തീരുമാനങ്ങളും സർവസമ്മതമായിട്ടാകും. കഴിവിനനുസരിച്ച് ജോലി, ആവശ്യത്തിനനുസരിച്ച് പ്രതിഫലം എന്ന സിദ്ധാന്തം സമുദായം അംഗീകരിക്കും. ഗ്രാമങ്ങൾ കഴിയുന്നതും സ്വയംപൂർണങ്ങളാകും. ജീവിതത്തിനാവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ടാകും. കൃഷിഭൂമി ഗ്രാമത്തിൻ്റേതായിരിക്കും. അത് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്താകും. അതുമാത്രമാണ് ഭൂപ്രശ്നത്തിന് ഏക പരിഹാരമാർഗം. കൃഷി ചെയ്യുന്നവനും മറ്റു നിത്യോപയോഗ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവനും ഭരണം നടത്തുന്നവനും സമുദായത്തിനാവശ്യമായ മറ്റു സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവനും ജീവിതത്തിനാവശ്യമായതെല്ലാം ലഭിക്കും. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകപ്പെടും. ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നുള്ള ജില്ലാ പരിഷത്തുകളും ജില്ലാ പരിഷത്തുകളുടെ പ്രാതിനിധ്യം വഹിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളും സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള രാജ്യസഭയും രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലോകസഭയും വഴി ഒരു ലോകസാഹോദര്യവും ഭരണവും ഉൾപ്പെട്ടുള്ളതാണ് സർവോദയ വിശ്വാസികൾ വിഭാവനം ചെയ്യുന്ന ഭാവി ലോകം. ഇന്ന് ലോകത്തിൽ കാണുന്ന സ്വാർത്ഥവും മാത്സര്യവും വഞ്ചനയും അധികാരത്തിനുള്ള വടംവലിയും ദുർബല രാജ്യങ്ങളെ കീഴടക്കി വെക്കാൻ ശക്തിയുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന ദുർമോഹവും എല്ലാം നോക്കിയാൽ സർവോദയം ഒരു പ്രായോഗിക സിദ്ധാന്തമായി കരുതാമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിനൊരു സമാധാനമേ

0: മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും എന്ന ചോദ്യത്തിന് ഈശ്വര സാക്ഷാത്കാരം, സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനാവുക, സർവ്വലോകങ്ങളുടെയും പിതാവായ ഈശ്വരൻ്റെ നിശ്ചയത്തിനനുസരിച്ച് ജീവിക്കുക എന്നെല്ലാം വിവിധ മതക്കാർ സമാധാനം പറയും. ഇതിൻ്റെ എല്ലാം അർത്ഥം പ്രായേണ ഒന്നു തന്നെയാണ്: ഈശ്വരാംശമായ മനുഷ്യൻ ഈശ്വരനോളം വളരുക. ആ ലക്ഷ്യം പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന സമാധാനം അതാണ് മനുഷ്യജീവിതം, അതിനുള്ള യത്നം അത്യാവശ്യമാണെന്നായിരിക്കും. അതുപോലെ തന്നെ സർവോദയ സമുദായം ഒരു പ്രായോഗിക ലക്ഷ്യമാണോ എന്ന് ചോദിച്ചാലും മറുപടി നൽകാവുന്നതാണ്: ഒരു സർവോദയ സമുദായം ലക്ഷ്യമാക്കി നാം പ്രയത്നിക്കും. ഇന്ന് കാണുന്നതിലും കൂടുതൽ സ്നേഹവും സഹകരണവും അഹിംസയിലും സത്യത്തിലും നീതിയിലും വിശ്വാസവും കൈവരുത്തുവാൻ ആ യത്നം സഹായിക്കും. വിജയം 50% ആവാം, 60, 60, 70, 80 അങ്ങനെ 100% തന്നെയോ ആയിക്കൂടുന്നില്ല. പ്രയത്നത്തിൻ്റെ തീവ്രതയനുസരിച്ചിരിക്കും വിജയമെന്ന് മാത്രമേ പറയാനാവൂ. ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള പ്രവർത്തനത്തിന് ഇന്നുള്ളത്ര ആവശ്യം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ വഴക്ക്, ജാതി മത്സരം, ഭക്ഷണക്ഷാമം, കരിഞ്ചന്ത, സ്വാർത്ഥം, കൈക്കൂലി, വിദ്യാർത്ഥികളുടെ അച്ചടക്കരാഹിത്യം തുടങ്ങിയ ദുസ്ഥിതി ഈ രാജ്യത്തിന് ഇത്രയധികം എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിനെല്ലാമുള്ള ഏക പരിഹാരമാർഗം ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള യത്നമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്ന യുദ്ധഭീഷണിയും ആറ്റം ബോംബ് തുടങ്ങിയ നശീകരണ സാധനങ്ങളുടെ നിർമ്മാണവും യുദ്ധസാമഗ്രികൾ സംഭരിക്കുവാനുള്ള ബദ്ധപ്പാടും എല്ലാം അഹിംസാത്മകമായ ഒരു സമുദായ സൃഷ്ടിക്ക് എത്രമാത്രം സഹായമാണ്. രാജ്യരക്ഷയ്ക്ക് ആയുധങ്ങളും പട്ടാളങ്ങളും ഒരുക്കുകയല്ലേ ദേശാഭിമാനിയായ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഇന്നത്തെ കർത്തവ്യമെന്ന് ചോദിച്ചാൽ, ഒരു അഹിംസാവാദിയുടെ സമാധാനം: ഹിംസയെ അഹിംസ കൊണ്ടേ ജയിക്കാനാവൂ. അതുകൊണ്ട് അഹിംസാത്മകമായ ഒരു സമീപനമാണ് ആവശ്യമെന്നായിരിക്കും. ഹിംസയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം മനുഷ്യ സമുദായത്തിൻ്റെ അത്ര തന്നെ പഴക്കമുള്ളതാണ്. ലോകചരിത്രത്തിൻ്റെ ഒരു സാമാന്യ വീക്ഷണം നമ്മെ പഠിപ്പിക്കുന്നത് ഹിംസയ്ക്ക് ഒരു വിഷമ പ്രശ്നവും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ലോകം ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് നീങ്ങുകയാണ് എന്നുമാണ്. പ്രകൃതിക്ക് ചിലപ്പോഴെല്ലാം ഒരു ക്ഷോഭം സംഭവിക്കാറുണ്ട്. അതൊരു താൽക്കാലിക യാദൃശ്ചിക സംഭവം മാത്രമാണ്. ഈ യുദ്ധഭീഷണിയെയും അത്തരത്തിൽ കരുതിയാൽ മതി. ലോകത്തിലെങ്ങും അഹിംസാവാദികൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. അമേരിക്കയിലെ നീഗ്രോ വർഗക്കാരും അവരുടെ അവകാശ സ്ഥാപനത്തിന് ഹിംസയെ ഉപേക്ഷിച്ച് ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സ്വീകരിക്കുന്നതായി നാം കാണുന്നു. ലോർഡ് റസ്സലിനെ പോലുള്ള പല പ്രസിദ്ധ ചിന്തകന്മാരും അഹിംസാവാദികളാണ്. ലോകത്തിൻ്റെ ചിന്താഗതി ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കാണെന്ന് ഞാൻ തീർത്തു പറയുന്നു. അഹിംസ ഹിംസയുടെ മേൽ വിജയം നേടും. ഒരു സർവോദയ വ്യവസ്ഥിതിക്കുള്ള യത്നം ആഴത്തിലും പരപ്പിലും ക്രമപ്രബദ്ധമായി ശക്തിപ്പെട്ടു വരികയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജയ് ജഗത്.
1: സർവോദയം, കെ കേളപ്പൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും എഴുത്തുകാരനുമാണ് വി ടി ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് 26 ജനനം. ഒഴുക്കിനെതിരെ നീന്തിയ അദ്ദേഹം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പോരാടി. 1923 യോഗക്ഷേമം കമ്പനിയിൽ ഗുമസ്തനായി. മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ വിപ്ലവ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കേരളത്തിൽ നവോത്ഥാന നീക്കങ്ങൾക്ക് വെളിച്ചം പകർന്ന രചനയാണ്. കണ്ണീരും കിനാവും, ജീവിത സ്മരണകൾ എന്നീ ആത്മകഥകളും, വെടിവട്ടം, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു എന്നീ ലേഖനങ്ങളും അദ്ദേഹം എഴുതി. 1982 February 12 വി ടി ഭട്ടതിരിപ്പാട് അന്തരിച്ചു. കാലത്തിൻ്റെ സാക്ഷി എന്ന പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട്

0: പങ്കുവച്ച സ്മരണകൾ ഇപ്പോൾ കേൾക്കാം.
1: മേലത്തൂരിൽ ഞങ്ങൾക്ക് ഊരായ്മയുള്ള ഒരമ്പലത്തിന്റെ മുക്കിലിരുന്ന് ഋഗ്വേദ സംഹിത ഞാൻ കുണുങ്ങി കുണുങ്ങി ഉരുക്കഴിക്കുകയാണ്. മതിലകത്ത് മറ്റു കുട്ടികൾ കളിച്ചു നിമിർക്കുകയും അവരുടെ ഇടയിലേക്ക് ഓടിച്ചെല്ലാൻ എനിക്ക് ബദ്ധപ്പാടായി. പക്ഷേ എന്തു ചെയ്യും? ഒരിളം കിടാവിനെ കൊണ്ട് എന്തിനിങ്ങനെ ഓത്തുചൊല്ലിക്കുന്നു? ആരും അത് ആലോചിക്കുന്നില്ല. എന്നെ അതിന് ഹേമിച്ച കാരണവന്മാരുടെ നേരെ എനിക്ക് കലശലായ കാലുഷ്യം തോന്നി. ആട്ടെ, ഈ തടങ്ങൽ പാളയം ഒരിക്കൽ ഞാൻ തച്ചു തകർക്കും. ആരോ എന്റെ ഉള്ളിലിരുന്ന് മുറുമുറുക്കുന്നതായി എനിക്ക് തോന്നി. അന്ന് ബ്രിട്ടീഷ് ഭരണം ഇവിടെ പൂവണിഞ്ഞു നിൽക്കുകയാണ്. സൂര്യന്റെ കീഴിലുള്ള എന്തും അവർക്ക് അധീനമാണ്. കടലിലും കരയിലും ആകാശത്തും ബ്രിട്ടീഷ് ആധിപത്യം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇവിടെ രാജാക്കന്മാരുണ്ട്, ജന്മികളുണ്ട്, കൃഷിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യവസായികളുണ്ട്, കൈവേലക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ വിഭവസമൃദ്ധിയും സാഹചര്യവും ഇല്ലായകയില്ല. പക്ഷേ എല്ലാം നിർവീര്യം, നിശ്ചലം. ഇംഗ്ലണ്ടിലെ പാർലമെന്റിന്റെ പ്രതിപുരുഷൻ ഡൽഹിയിലിരുന്ന് എല്ലാം നയിക്കുന്നു, നിയന്ത്രിക്കുന്നു. കൊട്ടാരങ്ങൾ പ്രശാന്തമാണ്. ദർബാറില്ല, നിവേദനങ്ങളില്ല, നിരസനമില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചെയ്ത ഉടമ്പടി പ്രകാരം, സെക്രട്ടേറിയറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിട്ടപ്രകാരം കാര്യങ്ങൾ നടക്കുന്നു. നീരാട്ടുകുളി, തൃക്കൺപാർക്കൽ, നിത്യദാനം, ബ്രാഹ്മണ സദ്യ, ഇങ്ങനെ ഓരോന്നും അതിൻ്റെതായ പഴമയും പ്രൗഢിയും പുലർത്തി നിലനിൽക്കുകയും ചെയ്യുന്നു. തമ്പുരാക്കന്മാർക്ക് ഒന്നിലും ഇടപെടേണ്ട ആവശ്യമില്ല. നേത്യാരമ്മയുടെ ദുർമുഖം ഒരു ശല്യമാണ്, സംശയമില്ല. സ്വന്തം ഉത്തരവാദിത്വത്തുമേൽ കൈകാര്യം ചെയ്യേണ്ട ഈ തീർപ്പ് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നു. അക്കാലത്ത് ജമ്മികൾ ബഹുഭാഗ്യവാന്മാരാണ്. കാലാകാലങ്ങളിൽ പാട്ടമിച്ച വാരങ്ങൾ പുക്കിച്ച് രസീതി വാങ്ങി കുടിയാൻ സൂക്ഷിക്കേണ്ടതാണ്. വീഴ്ച വരുത്തിയാൽ കോടതി ജന്മിക്ക് അനുകൂലമായിരിക്കും. എല്ലാറ്റിനും പുറമെ മേൽച്ചാർത്ത എന്ന ദിവ്യാവിധം കൈമോശപ്പെട്ടിരുന്നുമില്ല. സ്വന്തം മലവാരങ്ങളിൽ ആനപിടുത്തം, നായാട്ട്, കുതിരപ്പന്തയം, ഔഹ്, എന്തെന്ത് ചുമതലകൾ! തപശ്ചര്യാനിരതരായ നമ്പൂതിരി ബ്രാഹ്മണർ അന്നും തടപ്പുള്ളിയും ഊട്ടുപുരയുമായി കഴിയുന്നു. വേളിയും കുട്ടികളും വലിയേട്ടന് മാത്രം അവകാശപ്പെട്ടതാകയാൽ രസികന്മാരായ അപ്പന്മാർ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും സേവകന്മാരായി പലതും പറഞ്ഞ് സുഖിക്കുന്നു. കുളിക്കാനൊരു കുളം, ഉണ്ണാനൊരു ഊട്ടുപുര, രാത്രി ചേക്കേറാനൊരു മണിയറ, ഇത്രയുമായാൽ നമ്പൂതിരി പരമസംതൃപ്തനായി. ചതുരംഗം, ചീട്ടുകളി, അക്ഷരശ്ലോക മത്സരം, ഓത്തൂട്ട്, തേവാരം, കൂത്ത്, കൂടിയാട്ടം, ആട്ടക്കഥ, ആറാറ് വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു മൃജവും തഥാസ്തു. അതാണ് പൂർണ്ണം ബ്രാഹ്മണ്യം. തീയർ, പാണൻ, തറയൻ, ഇങ്ങനെ അകറ്റി നിർത്തപ്പെട്ട അവർണരെപ്പറ്റി പരാമർശമേ ഇല്ല. അവർ എവിടെയോ ഉണ്ട്. തീയർ പനചെത്തുന്നു, പുരയൻ പാടം പണിയുന്നു, നടുന്നു, കൊയ്യുന്നു. പായ, പനമ്പ്, വട്ടി, കൊട്ട, ഇത്തരം കൈവേലകളും മരം കയറലും അവരുടെ കുലത്തൊഴിലാണ്. അവരെങ്ങനെ ജീവിക്കുന്നു? ഇതൊരു പ്രശ്നമേ അല്ല. ടോ ട്യാസു വെറ്റില നൂറ് തേച്ചു കൊണ്ടിരിക്കെ ഓദിക്കൻ പറയുകയുണ്ടായി, പാണൻ, പുലയൻ. ഈ വാക്കാരിൽ ആരുടെ മുഖവും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മെപ്പോലുള്ളവർ തന്നെയാണോ? എനിക്കൊരു രൂപമില്ല. അല്ല, അന്വേഷിക്കേണ്ട ആവശ്യവും ഇല്ലാച്ചോളൂ. എപ്പോഴെങ്കിലും വഴിവക്കൽ വച്ച് കണ്ടെത്തിയാൽ അവർ ഓടി ഒളിച്ചു കളയും. അവസാനം ഉറക്കെ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കേരളത്തിൽ അങ്ങനെ ആരംഭിച്ചു. ഏലം, കുരുമുളക്, വീട്ടി, തേക്ക്, ആനക്കൊമ്പ്, ഇത്തരം മലഞ്ചരക്കുകൾ ഇംഗ്ലണ്ടിലേക്കും ICS, ബാരിസ്റ്റർ, ഡോക്ടർ, എഞ്ചിനീയർ ആദിയായ ബിരുദധാരികൾ ഇന്ത്യയിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. മലഞ്ചരക്കുകൾ അവിടുത്തെ പ്രദർശനശാലകളിലും ബിരുദധാരികൾ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിലും ഗവൺമെന്റ് ആഫീസുകളിലും സ്ഥലം പിടിച്ചു. ജന്മിമാരും ഉദ്യോഗസ്ഥന്മാരും തടിച്ചു കൊടുത്തു. അവർ പരസ്പരം ഇണങ്ങിച്ചേർന്നു. ബാനർജി ക്ലബിൽ ഒന്നിച്ചു. കുടിയാന്മാരായ ഇടത്തരക്കാരും അധ്വാനശീലരായ തൊഴിലാളികളും മെലിഞ്ഞു. ആദ്യം പറഞ്ഞവർ ക്രമേണ ഇവിടുത്തെ രാജാക്കന്മാരായി. രണ്ടാമത് പറഞ്ഞവർ വിദേശങ്ങളിലെ ഹോട്ടൽ തൊഴിലാളികളും എച്ചിൽക്കുപ്പ തോണ്ടികളുമായി തുലഞ്ഞു. ഞാൻ യുവത്വത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ത്രിവർണ്ണ

ഒമ്പതാക നീലാകാശത്ത് ആടിക്കളിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മഹാത്മതി ചമ്പാരനിലെ നീലം കൃഷിക്കാർക്കിടയിൽ നിന്ന് ഉയർന്നുവന്ന ആവലാദികൾക്ക് പരിഹാരം ആരാഞ്ഞു നടക്കുകയാണ്. എടോ ചെട്ടിയാരെ, ഒരു കൊട്ട പപ്പടുണ്ടോ വിൽക്കാൻ? മേളത്തൂരിലെ കുണ്ടനിരവിയിൽ വെച്ചായിരുന്നു ഞാൻ ആദ്യം അദ്ദേഹത്തെ കണ്ടെത്താൻ ഇടവന്നതെങ്കിൽ അങ്ങനെയൊരു വിഡ്ഢിത്തം കാട്ടുമായിരുന്നു. അത്രയ്ക്ക് സാധാരണക്കാരിൽ വെച്ച് സാധാരണക്കാരനാണ് അദ്ദേഹം. എല്ലാവരും അദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത്. കിലാക്കിന്റെ മരണം, ജെയിംസ് ബോർഡ് ഭരണപരിഷ്കാരം, ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊല, ഉദ്യോഗസ്ഥ ബഹിഷ്കരണം, വിദ്യാർത്ഥികൾ കോളേജ് വിട്ടിറങ്ങി വരൽ, മലബാറിലെ കലാപം, ഇങ്ങനെ നിർണായകങ്ങളായ ഏതു വഴിത്തിരിവിലും അദ്ദേഹം ശങ്കിച്ചു നിന്നില്ല. ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് നീങ്ങി. ഒരിടത്തും വഴിമുട്ടി പിന്തിരിയേണ്ട ഗതികേടും നേരിട്ടതായി കണ്ടില്ല. മഹാത്മജി ഉന്നയിക്കുന്ന ജീവിത മൂല്യങ്ങളെ പറ്റിയ മിക്ക പ്രശ്നങ്ങളും ആവുന്നത്ര ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. എത്ര രഹിതം! പക്ഷേ ഒരു തീവ്ര തപസ്യ വേണം അത് ആചരിക്കുവാൻ. അന്നെനിക്ക് തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹം അഭിലഷിച്ചത് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമോ മനുഷ്യജീവിതത്തിന്റെ സാംസ്കാരിക സമുദ്ധരണമോ എന്ന്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അത് രണ്ടും ഒന്നായിരിക്കാം. സ്വാതന്ത്ര്യം ചരിത്രത്തിന്റെ അതിപ്രധാനമായ ഒരധ്യായമാണല്ലോ ഉപ്പ് സത്യാഗ്രഹം. കാഴ്ചയിലും കാര്യത്തിലും അതിനിസ്സാരമായ ഒരു സംഭവം. നിരായുധരായ ഒരു പറ്റം വളണ്ടിയർമാർ കാൽനടയായി കടൽക്കരയിൽ ചെന്ന് ഒരു കുടന്ന ഉപ്പുവെള്ളം കുറുക്കി ഒരു പിടി ഉപ്പുണ്ടാക്കി വിതരണം ചെയ്യുക എന്ന നിയമലംഘനം. അതിന്റെ പ്രാധാന്യമോ ഏത് സ്വേച്ഛാധിപത്യത്തെയും മുട്ടുകുത്തിക്കുന്ന ധാർമ്മിക വിജയവും. ദ്രവ്യം അളന്നും തൂക്കിയും വിലമതിക്കുന്നു. കർമ്മമോ അതിന്റെ പിന്നിലുള്ള ചൈതന്യമാണ് മൂല്യം. സേവനത്തിന്റെ വിജയം ആത്മാർത്ഥതയിലാണ്. അഭിലഷിക്കുന്നത് പറയുക, പറയുന്നത് ചെയ്യുക, ആദർശനിഷ്ഠ എന്ന് അതിനെ വിളിക്കുന്നു. രാഷ്ട്രീയ തലത്തിലെന്നല്ല, ഏതു കാര്യത്തിലും അവ അവലംബിക്കുന്നത് നന്നായിരിക്കും. പൊതുപ്രവർത്തകരെ മുൻനിർത്തി അദ്ദേഹം അങ്ങനെ അനുശാസിച്ചിട്ടുണ്ട്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് ബ്രിട്ടീഷ് ഭരണതന്ത്രത്തിന്റെ മൂലക്കല്ലാണ്. ഇന്ത്യയാകട്ടെ ഒരു ഏകജനതാ സാമ്രാജ്യമൊട്ടല്ലതാനും. കൗതുകം കൊണ്ടും കയ്യൂക്കുകൊണ്ടും വ്യത്യസ്ത കാലങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്ന് കയറിപ്പറ്റിയ ജനതയുടേതായ സംഘടിത സംസ്കാരമാണ് ഇവിടെ പുലർന്നു വരുന്നത്. തൊട്ടാൽ ത്രസിക്കുന്ന വീണക്കമ്പി പോലെ ക്ഷണത്തിൽ വികാരതരളിതരാകുന്ന വികാരജീവികളും പരസ്പര സംഘർഷത്തിന് ഈ സ്വഭാവം വഴിവെക്കുകയും ചെയ്തു. എന്തെങ്കിലും ഒരു ഭാഗത്ത് ബ്രിട്ടനുണ്ടാവും, ക്ഷീണിതരിൽ നിന്ന് മുതലെടുക്കുകയും ചെയ്യും. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ പിരിമുറുക്കത്തെയും അവർ തളർത്തിക്കളയും. ഈശ്വര അള്ളാ തേരേ നാം എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിൽ ഒരവിഭക്ത ഭാരതത്തിന്റെ ആശയമാണ് സർവത്ര പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. ജനനം ഒരു എതിർച്ഛാ സംഭവമാണ്. കരിഷവൃത്തി പോലെ നട്ടുവളർത്താൻ ആവശ്യമായ ശാസ്ത്ര വൈദഗ്ധ്യവും കലാബിരുദും മനുഷ്യൻ കൈവശപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല. ഞാനാകുന്ന പടുമരം മുളച്ചുപൊന്തിയത് മനവളത്തിലാണ്. അതിനാൽ നമ്പൂതിരി എന്ന പേരിൽ അറിയപ്പെടേണ്ടി വന്നു. എന്നല്ല, ചാതുർവർണ്ണ്യം മയാസൃഷ്ടത്തിന്റെ ഭർത്താവും പ്രഭുവും സാക്ഷിയും എന്റെ തലതൊട്ടപ്പനാകയാൽ ഒരിച്ചിരിക്കുപ്പ എനിക്ക് ചുമക്കേണ്ടതായും വന്നു. സ്വാഭാവികമായി എന്റെ അഭിമതം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേക്ക് തിരിയുവാൻ അതായിരിക്കണം കാരണം. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആഹ്വാനം ചെയ്ത മഹാൻ ഞാനല്ല. എന്നാൽ അവരെ മനുഷ്യലോകത്തിലേക്ക് ക്ഷണിച്ചിരുത്തി മറ്റുള്ളവരെ പോലെ ജീവിക്കുവാൻ വിഭവമോ ഒരുക്കിക്കൊടുത്തതും തടസ്സങ്ങൾ തട്ടിത്തീർത്തതും ഞാനും എന്റെ കൂട്ടാളികളുമാണ്. പൂണൂൽ പൊട്ടിച്ചത്, മറക്കുട തല്ലിപ്പൊളിച്ചത്, ചേലപ്പതുപ്പ് ചീന്തിക്കളഞ്ഞത്, താമിക്കുന്നവരെ കല്യാണം കഴിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചത് എല്ലാം സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിലൂടെയാണ്. ഇതെല്ലാം എളുപ്പത്തിൽ സാധിച്ചതല്ല. വിശ്രമമെന്നൊന്നില്ലാതെ, സുഖമെന്നൊന്നും ആസ്വദിക്കാതെ വീടുതോറും കയറിയിറങ്ങി തൊണ്ടകീറി പ്രസംഗിച്ചതിന്റെയും ഉറക്കമിഴിച്ചിരുന്ന് സാമൂഹ്യം സൃഷ്ടിച്ചതിന്റെയും ഫലമാണ്. ഹരിജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ക്ഷേത്രപ്രവേശന സംരംഭത്തിനും മിശ്രഭോജനത്തിനും വിവാഹത്തിനും അവരർപ്പിക്കപ്പെട്ട കണ്ണുനീരിന്റെ പുളിപ്പും ബന്ധുജന വിരഹത്തിന്റെ കയ്പും ഇന്നും മാറിക്കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഭാര്യയുടെ അച്ഛൻ ഇട്ടിയാമ്പറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി ഞങ്ങളുടെ രസികസദനത്തിൽ വിരുന്നുവന്നു. ആ നാലുകെട്ടിലെ അന്തപ്പുരം സൗഹൃദത്തിന്റെയും സൽക്കാരത്തിന്റെയും സീൽക്കാരത്താൽ ശബ്ദായമാനമായി. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു കാർ ഞങ്ങളെ വീട്ടുപടിക്കൽ വന്നു നിന്നു. എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അക്കിക്കാവിൽ രാമൻ വൈദ്യർ കാർ കൊടുത്തയച്ചിരിക്കുകയാണ്. ഡ്രൈവർ ഡോർ തുറന്നു കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇട്ടിയാമ്പുറമ്പും വരുന്നുവോ?
ഇരുട്ടിനു മുമ്പേ

0: തിരിച്ചെത്താം. അദ്ദേഹം ഒന്ന് സംശയിച്ചിരുന്നു, എന്റെ സുഹൃത്ത് രാമൻ വൈദ്യർ ഇതിനിടയിൽ തീരുവാങ്ങിയ പറമ്പിൽ ഒരു പഴയ ശിവക്ഷേത്രമുണ്ട്, അത് ഇന്ന് ഹരിജനങ്ങൾക്ക് ആയി തുറന്നു കൊടുക്കുകയാണ്. ഉദ്ഘാടകൻ ഞാനാണ്. ഒരു പൊതുയോഗവും ആശംസാ പ്രസംഗവും ഉണ്ടാകും. എന്നാൽ ഞാനും പോരാം. അദ്ദേഹം കാറിൽ കയറി വലിയ മുണ്ട് വിടർത്തി ചുറ്റി തോർത്ത് തോളിലിട്ട് മാളിൽ തിളങ്ങുന്ന പൂണുനൂരുമായി ശിരസിൽ പാറിപ്പറക്കുന്ന കുടുമയുമായി ക്ഷേത്ര നടക്കിൽ കാറിനിന്നിറങ്ങിയ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ജനതയെ ഹഠാത് ആകർഷിച്ചു. ഹൃദ്യമായ ഒരു വരവേൽപ്പ് അവിടെ ആദരിക്കപ്പെടുകയും ചെയ്തു. നഗ്നപാദരായി ക്ഷേത്ര നടക്കിൽ ഞങ്ങൾ കൂപ്പുകൈയോടെ കാത്തുനിന്നു. ഒരു ഈഴവ സന്യാസി പ്രസന്നപൂജയ്ക്ക് നട തുറന്നു. ഹരഹര മഹാദേവ ഒരു ഇരമ്പം അവിടെ മുഴങ്ങി. ശാന്തി തീർത്ഥജലവുമായി എന്നെ സമീപിച്ചു. ഞാൻ വലം കൈയിൽ തീർത്ഥജലം കൈക്കൊണ്ടു. എന്നെ ഉരുമ്പി നിൽക്കുന്ന വാസുദേവൻ നമ്പൂതിരിയുടെ നേരെ തിരിഞ്ഞു ശാന്തിക്കാരൻ. നമ്പൂതിരി എന്റെ മുഖത്തേക്ക് സംശയഭാവത്തിൽ നോക്കി മേടിക്കൂ. ഞാൻ അദ്ദേഹത്തിന്റെ ചെകിട്ടിൽ മന്ത്രിച്ചു. അദ്ദേഹം അതനുസരിച്ചു. വീണ്ടും ഒരു ഇതികർത്തവ്യതാബോധം അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴൽ പരത്തി. കുടിച്ചോളൂ, ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം തീർത്ഥം സേവിച്ചു. ആദ്യത്തെ വിധവാ വിവാഹം ചെയ്യപ്പെട്ട ഉമ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളാണ്. കല്ലാട്ട് കൃഷ്ണനെ മിശ്ര വിവാഹം ചെയ്ത പ്രിയദത്ത അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ ഓമന മകളാണ്. വിപ്ലവത്തിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റാമ്പറമ്പത്തില്ലം ആധുനിക നവോത്ഥാനത്തിലേക്കുള്ള വഴിത്താവളമാണ്. പക്ഷേ ഈ ഉമാന്തർജനത്തിന്റെയും പ്രിയദത്തയുടെയും മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ സാമൂഹ്യ വിപ്ലവ ചരിത്രത്തിന്റെ ശിലാഫലകത്തിന്മേൽ ആ ദമ്പതികളുടെ പേരുകൾ മായാതെ നിലക്കൊള്ളും. മനുഷ്യ സമുദായത്തെ മുഴുവൻ സ്പരിശിക്കുന്നതും ആഗോളവ്യാപകവുമായ ഒരു അഭ്യുത്ഥാനത്തിന്റെ കാലഘട്ടമാണ് ഈ 20-ാം നൂറ്റാണ്ട്. സ്വേച്ഛാധിപത്യത്തിന്റെ ഇലകൾ കൊഴിയുന്നു, ജനാധിപത്യത്തിന്റെ ചില്ലതോറും തളിരണിയുന്നു. ഇങ്ങനെ ഉയർച്ചയുടെയും തളർച്ചയുടെയും താഴ്വാരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഘോഷയാത്ര എന്നെ വികാരതരളത്തിനാക്കുമ്പോഴൊക്കെ അയൽവീട്ടിലെ അസ്വസ്ഥങ്ങളായ മുഖങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു.
1: കാലത്തിന്റെ സാക്ഷി എന്ന പരമ്പരയിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കുവച്ച ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പ് വരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ആകാശവാണി, സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
4: ജൂൺ 7 ലോക

ഗർഷോം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായൺ. ഇനി സിതാര പാടിയ ഈ ഗാനം കേൾക്കൂ. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് സുരേഷ് ഹരി, ഈണമിട്ടത് വിശ്വജിത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, റെവറന്റ് മാത്യു മാർക്കോസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം, സ്നേഹത്താൽ നീ എന്നെ മൂടിടുന്നു, ദൈവസ്നേഹം എന്നിൽ നിറഞ്ഞിടുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റെവറന്റ് മാത്യു മാർക്കോസും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, റീസ്ട്രക്ചറൽ അംബ്രല്ല ICDS. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും. മികച്ച ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ പി എ തങ്കച്ചനുമായി അഭിമുഖം, ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി 1-ാം ഭാഗം. 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. 8:35

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 9:15 പണ്ട് 10 മണിക്ക് രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ. ഇതിൽ വിദ്വാൻ MSN മൂർത്തി അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. 10:00, 11:10 മുതൽ FM Gold പരിപാടികൾ ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്. 6:15 ഉദയഗീതം ജി ശ്രീറാം, എസ് അശ്വതി എന്നിവർ പാടിയത്. 6:30 പ്രഭാത ഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 42-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9 മണിക്ക് വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് പങ്കെടുക്കുന്നു. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, RK ശ്രീകണ്ഠൻ പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് M നായർ മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ, അനന്തു സി ശേഖർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം, ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിഷ്യ എന്ന നോവലിന്റെ ശബ്ദരൂപം 40-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് സായന്തനം. 4:30 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് അക്ഷര ശ്ലോകം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 പുരാണ പാരായണം, അതിരുങ്കിൽ വാസുദേവൻ പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രൈം മിനിസ്റ്റർ ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഡോക്ടർ സൂര്യയസുമായി അഭിമുഖം. നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8 മണിക്ക് ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 8:30 ന്യൂസ് ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി, സി വത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്നു. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യൻ വയലിൻ, ആഞ്ചലേ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിൽ ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 1.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യ പ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.

0: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബർല ICDSലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക ശാരീരിക സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3-ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashwani. The news read by V.C. Pramod. The 8th India-Indonesia Joint Commission meeting was held in New Delhi today. External Affairs Minister Dr. S. Jayashankar and his Indonesian counterpart Sugiono co-chaired the meeting. During the meeting, they reviewed the entire spectrum of bilateral relations under their comprehensive strategic partnership. Both sides discussed ways to further strengthen cooperation in a wider range of areas, including political affairs, defense and security, maritime cooperation, trade and investment, pharmaceuticals and healthcare, digital technology, energy, connectivity, space, education, consular matters, culture and people-to-people.

0: ആശുപത്രികളുടെ മികവ് എന്നിവ പരിഗണിച്ചാണ് അംഗീകാരം. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം ന്യൂഡൽഹിയിൽ നടന്നു. 50 ലക്ഷം രൂപ അടങ്ങുന്ന അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ 16-ാമത് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സൌകര്യം ലഭിക്കും. ഭവന പട്ടികയിൽ ഉൾപ്പെടുത്താനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുമ്പായാണ് sc.census.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് പ്രോസസ് സംസ്ഥാനത്ത് അടുത്ത മാസം 1-ന് ആരംഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ജില്ലയിലെ സ്ഥാപനങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സ്വയം വിവരങ്ങൾ നൽകുന്നവർ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച് ഫൈനൽ സബ്മിറ്റ് നൽകണം. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ H-ൽ തുടങ്ങുന്ന 11-അക്ക സെൽഫ് ഇന്യൂമറേഷൻ ID നമ്പർ ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതി. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഓൺലൈനിലൂടെ വിവരങ്ങൾ നൽകാത്തവർക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരശേഖരണം നടത്തും. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പരുകളിൽ ബന്ധപ്പെടണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: എടാ നീ കൈയെഴുകുന്നില്ലേ?
1: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
0: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ഇന്ന് രാത്രി 7:35 യുവവാണി പ്രതിഭയുടെ സ്വരങ്ങൾ, ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി 1st part. രാത്രി 7:35 യുവവാണി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തില് നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ദിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 40-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജികുമാർ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15.

0: നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ട്രോളിംഗ് നിരോധനം ആവശ്യകതയും പ്രസക്തിയും ഡോക്ടർ സൂര്യസുമായി അഭിമുഖം കേൾക്കാം. നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടി. നാളെ രാത്രി 8 മണിക്ക് ഹലോ ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ രാത്രി 8 മണിക്കുള്ള ഹലോ ഡോക്ടർ പരിപാടി. സമയം 6 മണി കഴിഞ്ഞ് 19:50. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः ललितमोहनः तिवारी. आदौ मुख्य वार्ताः. नवदिल्ल्यां भारत इण्डोनेशिया देशयो संयुक्तायोगस्य उपवेशनं सम्पन्नं. द्वैपाक्षिक वार्तायाम् उभौ पक्षौ सामरिक सहभागित्वं सुदृढीकरणाय सहमतौ अभवताम्. गृहमन्त्रिणा अमितशाहेन अन्ताराष्ट्रियसीमायां वित्तीयसम्पत्तिव्यवहारेषु सूक्ष्मनिरीक्षणाय आहूतम्. CBSE अद्य मध्यरात्रौ 12 कक्षायाः पुनर्मूल्याङ्कनाय आवेदनस्य वेबफलकं समापयिष्यति. राष्ट्रियपुरस्कारविजेता मलयालम् अभिनेता सलीम

0: ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
5: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീം കുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
4: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന്

0: ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മണിക്കാണ് മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രിയവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഗാനം എതിർപ്പുകൾ എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് ഉണ്ണി ആറന്മുള, സംഗീതം TS രാധാകൃഷ്ണൻ.

0: നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ?
1: ചോദ്യം പറയാം, എന്താണ് നാറ്റാടി കൊക്കോ?
0: ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.
2: നമുക്കറിയാം, കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോകുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ PI ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
4: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പൊ അവര് തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ അവാർഡ് കിട്ടുക എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയതെ ലെവൽ തന്നെ സന്തോഷമുണ്ട്.
3: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
4: പ്രതീക്ഷിച്ചാണ്.
3: ആണോ? ഓക്കെ. അപ്പൊ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
4: ഞാൻ 2012-13 കാലഘട്ടത്തില് ഭാര്യയുടെ ഇഷ്ടത്തിന്, ഭാര്യയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടില് ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാമെന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് രണ്ട് പശുവായി. പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ ഇളക്കുന്ന കർഷകൻ 150 ലിറ്റർ പാൽ 5 നടന്നു.
3: 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
4: വേണം. അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാൽ ഇളക്കാൻ പറ്റിയത്.
3: അപ്പൊ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഒരു തീറ്റക്രമം, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇത്രയും
4: കിട്ടത്തുള്ളൂ.
3: അപ്പൊ ഇതിനുവേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു?
4: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തെരഞ്ഞെടുത്തു. അതാണ് എന്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 ആളിൽ കൂടുതൽ എന്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി.
3: ഇതൊക്കെ ഒരു പ്രചോദനമായി,
4: ഇതൊക്കെ പ്രചോദനമായിട്ട് വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സും. യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
3: ഇപ്പം എത്ര പശു ഉണ്ട്?
4: ഇപ്പം 40.
3: അപ്പം താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ് അല്ലേ? ഇതിന്റെ ഒരു സീക്രട്ട് എന്താണ്?
4: നമുക്ക് എണ്ണം കുറച്ച് ഉൽപാദനം കൂട്ടി ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 വേണം. 5 അവരുടെ കൂലിയും 50 ചെലവും തീറ്റ ചെലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 കുറച്ച് ഉൽപാദനം കൂടുതലുള്ള പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 നിന്നും 50 പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
3: അപ്പൊ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യും.
4: അതെ.
3: ഇതിന്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മള് സങ്കരയിനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
4: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പൊ അവർക്ക് നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എന്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 30 പാല കിട്ടിയുള്ളൂ. അത് 3-4 കാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെവൻ കെൽഡിബോർഡിന്റെ പ്രീമിയം സെവൻ കുത്തിവെച്ച് അതിൽ ഒരു 4 ഇങ്ങ് പോകുന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പൊ എന്റെ ഫാമിലി എല്ലാ പശുക്കളും. ഫസ്റ്റ് പ്രസവിച്ച് തന്നെ 30 പാലിൽ താഴേക്ക് പോകാറില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പശുക്കള്.
3: നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്ത്.
4: അതെ.
3: അപ്പൊ പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിലെ തീറ്റക്രമങ്ങളാണ്.
4: അതെ. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമേ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താൽ നമുക്ക് ഒരിക്കലും ഒരു കർഷകൻ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.

ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണം തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ PI ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ്

0: ഒരു ഫാം മാനേജ്മെന്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം.
1: അപ്പൊ തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്?
0: പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും, അത് 2.5 രൂപയ്ക്ക് വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു, 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും വയലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്തായിരുന്നിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപയോളം വില വരും. പച്ച ചോളം വാങ്ങണം ഇപ്പം 5.50 രൂപ വിലയുണ്ട്. അപ്പം ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ വേണം ഒരു ദിവസം. അപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5-2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നേ ഉള്ളൂ, അതും 2.50 രൂപയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3.50 രൂപയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ മാറ്റം. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ഏത് സാധനമാണ് ഏത് സമയം
0: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങളെ കുറച്ച് കുറച്ച് കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
1: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്?
0: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറെ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്തുള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതൊരു 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വിടുമ്പോൾ പശുക്കൾ കൊടുക്കാനുള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
1: ഇതിന്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
0: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുമെന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെന്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട് വെളിച്ചം വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ.
1: അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു താഴത്തെ ഫ്ലോറിംഗ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?
0: അതെ അതെ. ഇപ്പോൾ രീതി വെച്ചാൽ നമ്മൾ ലൂസ് ഫാമിംഗ് ചെയ്യുന്നതെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിന്റെ ഇത് വരുന്നത്. അപ്പോൾ പശു കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലൂസ് ഫാമിംഗ് ആണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലൂസ് ഫാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലെ കയറി കിടന്നോളും. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ തനിയെ പോയി പാലറിൽ പോയി കടന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ
0: എല്ലാം കുടിക്കാനുള്ള പാത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കേണ്ട സ്ലോപ്പ് 2.5 നീളം ഉണ്ടെങ്കിൽ 2.5 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പൊന്തി ആയിരിക്കണം അതിൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിനൊരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിന് ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റി
0: നിർത്താൻ സാധിക്കുകയുള്ളൂ.
1: പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം,
0: മൂത്രം ബയോഗ്യാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അത് നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലിലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം, ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 16 ലിറ്റർ വെള്ളം ദിവസം വേണം പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 16 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
0: ചാണകം നമ്മൾ ചാണകം മുഴുവൻ നമ്മൾ UV ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട്

0: അത് ചാക്കില് പാക്കേജ് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് താങ്കളിപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്.
0: അതെ.
1: പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല അയൽ പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ പ്രകാശശ്രീ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരിയുടെ കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കുമ്പോൾ, നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക, അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനറൽ മിക്സ്റ്റർ ചാപ്പ് കാർഡർ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാപ്പ് സ്റ്റാർട്ടർ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ഹീറ്റ് കാണിക്കും, നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന് അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമ്മൾ സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
1: സമയത്തുള്ള വാക്സിനേഷൻ,
0: കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്ക് കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവർ അതിനെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴായിക്കോട്ടെ. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും, അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
1: പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് പിന്നെ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. അപ്പൊ താങ്കളുടെ ഇപ്പം 50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള,
0: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാലക്കാൻ പറ്റി, 40 പശു 1000 ലിറ്റർ പാലക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേ നിന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
1: ഇപ്പൊ
0: 20 പശു എന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാം 35 മേലേക്ക് കറവേള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
1: ഇപ്പൊ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റ് കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തുവായിരിക്കും?
0: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നവരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്നത് കണ്ടിട്ടും ഒന്നും ആ പശു ഫാമിലേക്ക് ഇറങ്ങി വരലെന്ന് എന്റെ അഭിപ്രായം. ഒരു പശു വളർത്താനും ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ്, വിൽക്കാൻ പറ്റണ്ടേ? അപ്പൊ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്ന് കർഷകർക്കുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും, നാളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പൊ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ കേരള സർക്കാരിന്റെയൊക്കെ പദ്ധതികൾ ശ്രീരാഷ്ട്രീയമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ അതിന് ചെലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകന്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡി ആയിട്ട് ഇൻസെന്റീവ് ആയിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാലിറ്റി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമൻ ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറെ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പം അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെൻറ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലുണ്ടാകുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാപ്സ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്നുവെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയ ഒരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ്

0: ഈ പശുക്കളെ കുളമ്പ് ട്രിമ്മ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാവുന്ന, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാർ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അതുപോലെ കർഷകർക്ക് വേണ്ടി ഒരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകരുടെ ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ പഞ്ചായത്തിന് വണ്ടിക്ക് എണ്ണടിക്കാനുള്ള പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ് ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമില് 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുമെന്നാണ് എന്റെ അഭിപ്രായം.
1: തങ്കച്ചൻ ജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: ഓക്കെ സാർ.
2: മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പിഎയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO ലോകാരോഗ്യ സംഘടനയായ WHO ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതികവിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണമേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചുപുരുട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പുവിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി

0: കളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റാ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റാ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ്.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
3: വയലും വീടും സമാപിക്കുന്നു.
4: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
5: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
4: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
5: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
4: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
6: ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതികളിലേക്ക് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കും. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാക്കുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാകും. പദ്ധതിയുടെ

വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 8137008197. ഒരിക്കൽ കൂടി 8137008197.

0: ആനയറ കൃഷി വിൽപ്പന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള സങ്കര ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഡി ടു ടി തെങ്ങിൻ തൈകൾ 1250 രൂപ നിരക്കിലും കുറ്റ്യാടി നാടൻ തൈകൾ 1100 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9764692422. ഒരിക്കൽ കൂടി 9764692422. ക്ഷീര വികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ലാൻഡ് നമ്പർ 0471244579. നമ്പർ ഒരിക്കൽ കൂടി 0471244579. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 27 ആരംഭിക്കും. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് CELKAU.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. July 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകും. രജിസ്റ്റർ ചെയ്തവർക്ക് June 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക്കാം. ഫോൺ നമ്പർ 0487243856. ലാൻഡ് നമ്പർ ഒരിക്കൽ കൂടി 0487243856. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു.

0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ 1000-ക്കണക്കിന് പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
1: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയെ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ID കഹത്തേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഓർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഓർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഓർ സുവിധാജനക് ഓർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
0: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും UN സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് 1 മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്.

0: കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21-ന് അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക് സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി
3: യുവവാണി
2: നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, യുവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവാണിയിൽ സംഗീതത്തിലൂടെ തങ്ങളുടെ പരിമിതികളെ അതിജീവിച്ച 3 യുവ കലാപ്രതിഭകളെ പരിചയപ്പെടാം. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ഈ കലാപ്രതിഭകൾ അവരുടെ പ്രതിഭയും ആത്മവിശ്വാസം കൊണ്ട് ശ്രദ്ധേയരാണ്. ക്രിസ്റ്റീൻ്റെ കീബോർഡ് അവതരണവും ശ്രീകരി സുഹുവിൻ്റെയും അനന്യ ബിജേഷിൻ്റെയും ഗാനങ്ങൾ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രത്യേക യുവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം.
4: ആദ്യമായി ക്രിസ്റ്റീൻ്റെ കീബോർഡ് അവതരണം കേൾക്കാം.

0: മുരളികയും അഷ്ടപദീരയും തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ.
1: അവസാനമായി അനന്യ ബിജേഷിന്റെ ഗാനം കേൾക്കാം.
2: നീലക്കടമ്പ.

നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം ജെ ജയ്ദേവ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബ്ബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ശിരിയുടെ ചിന്തയുടെ രാജകുമാരനെ വിട അന്തരിച്ച ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം രാത്രി 9:30. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12:00 വരെ.

0: ആകാശവാണി
1: നാട്ടുചിന്ത ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത് രാമൻ ചാക്യാർ.

ശ്രീരാമചന്ദ്രൻ ദൂതനായിരിക്കുന്ന ഹനുമാന്റെ മുഖത്തിങ്കൽ നിന്നും ലങ്കാപുരവർത്തിനിയായിരിക്കുന്ന സീതാദേവിയുടെ വൃത്താന്തത്തെ ശ്രവിച്ച് കുപിതനായി രാവണവധം പ്രതിജ്ഞ ചെയ്ത്

ദേവിയെ അന്വേഷിച്ച് സഞ്ചരിച്ച് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രതീരത്തെ പ്രാപിച്ച് വരുണനോട് മാർഗത്തെ അപേക്ഷിച്ച സമയത്തിങ്കൽ കൊടുക്കായികഹേതുവായിട്ട് കുപിതനായി ആഗ്നേയാസ്ത്രം തൊടുത്ത സമയത്തിങ്കൽ ഭീതനായിരിക്കുന്ന വരുണനാൽ പ്രദത്തമായിരിക്കുന്ന മാർഗത്തിങ്കൽ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനിവഹങ്ങളെ കൊണ്ട് സേതുബന്ധിച്ച് സമുദ്രമതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് അവിടെ സേനാനിവേശം ചെയ്ത് അധിവസിക്കുന്ന കാലത്തിങ്കൽ

നാമ തെന്മാരിൽ നിന്നും രാവണന്റെ നഗരരക്ഷാവൃത്താന്തത്തെ കേട്ട് സുഗ്രീവനെ കൊണ്ട് വിരോധിപുര നിരോധനം ചെയ്ത് രാവണൻ നയജ്ഞനോ ദണ്ഡ്യനോ എന്നറിയാനായിക്കൊണ്ട് ഒരു ദൂതനെ നിയോഗിക്കാനായിക്കൊണ്ട് സുഗ്രീവനോട് അരുളിച്ചെയ്യൂതം ചെയ്തു തദനന്തരമാകട്ടെ.

നൂനം തരിഹി വിഭീഷണം.

അല്ലേ സുഗ്രീവൻ? നമ്മളുടെ സമീപത്തിങ്കിൽ നിന്നും ഒരു ദൂതൻ വേഗം രാവണന്റെ സമീപത്തിങ്കിലേക്ക് പോട്ടെ. എന്നിപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് സുഗ്രീവനോടായിക്കൊണ്ട് വഴിപോലെ ഇങ്ങനെ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ എപ്പോഴാണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ച് ഇങ്ങനെ പറയേണ്ടായിരുന്നത്? ഏതായിരുന്നു ആ സന്ദർഭം എന്നാണെങ്കിൽ, ആ ഹനുമാൻ ലങ്കയിൽ പോയി സീതാദേവിയുടെ വർത്തമാനമൊക്കെ അറിഞ്ഞ് ഇവിടെ വന്ന് അറിയിച്ച സമയത്തിങ്കൽ ഭഗവാൻ അത് കേട്ട് കോപിച്ച് രാവണവധം പ്രതിജ്ഞ ചെയ്ത് സുഗ്രീവാദിവാനരവീരന്മാരോടും അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും കൂടി സീതാദേവിയെ അന്വേഷിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓരോരോ പ്രദേശങ്ങളെ അതിക്രമിച്ച് സമുദ്രമൊക്കെ കടന്ന് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരം ഉണ്ടല്ലോ, അവിടക്കെ ഗോപുരദ്വാരം, അവിടെ വന്ന് സേനാനിവേശമൊക്കെ ചെയ്ത് അങ്ങനെ അധിവസിക്കുകയായിരുന്നു ഭഗവാൻ. ആ സമയത്താണ് ഭഗവാന് തോന്നുന്നുണ്ടായത്, എന്താ അത്, താൻ ഇവിടെ ആദ്യമായിട്ടാണ് വരണത് അല്ലേ. രാമൻ ലങ്കയിൽ ഇനി മുമ്പ് വരേണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് വരുമ്പോൾ എന്താണ് അവിടുത്തെ സമ്പ്രദായം, എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പറഞ്ഞാലാണ് അവിടെ നേരെയാവുക എന്നൊന്നിപ്പോൾ ഭഗവാൻ അറിയില്ല. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ നിന്നൊന്നങ്ങനെ നോക്കി. ആ സമയത്തെങ്കിലാണ് കാര്യം അപകടമാണെന്ന് മനസ്സിലായത്. എന്താ അത്, ഈ ആകെ ഒരു പന്തിയല്ലായി ഉണ്ട്. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ രക്ഷിക്കാനും ഇച്ഛിക്കാനും ഒന്നും ഒരു നാഥനില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്ത് ഭഗവാന് തോന്നി, അല്ലേ സുഗ്രീവാ, ഇങ്ങനെ ആയാൽ കാര്യം ബുദ്ധിമുട്ടായിത്തീരും. എന്താ അത്, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങളുടെ കൂടെ കൊണ്ടുവന്നേക്കണത്? നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ടാ അല്ലേ? ഇവരിങ്ങനെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവരുടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ യുദ്ധത്തിൻ്റെ സമയമാകുമ്പോൾ ഇവരെ അന്വേഷിച്ച് നടക്കേണ്ടി വരും ഓരോരുത്തരെ. അതുകൊണ്ട് ഇവരെയൊക്കെ ആദ്യം ഒന്ന് അടക്കി ഒതുക്കി ഇരുത്തണം, എന്നിട്ട് വേണം ഇവരോട് കാര്യം പറയാൻ എന്ന് ഭഗവാൻ സുഗ്രീവനെ വിളിച്ച് പറയേണ്ടായത്. സുഗ്രീവൻ ഒട്ടും താമസം ഉണ്ടായില്ല, ഭഗവാന്റെ കൽപ്പനയല്ലേ, വേഗം ആ ലങ്കയിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ആ വാനരന്മാരുടെ അടുത്ത് വന്ന്, അല്ലേ വാനരന്മാര് കേട്ടില്ലേ, ഏ ഒരു കുരങ്ങൻ പോലും ഇനി ഇരിക്കണേ ഇരിപ്പിന്ന് അനങ്ങാൻ പാടില്ല, ഇപ്പൊ എങ്ങനെ ഇരിക്കണോ അതുപോലെ ഇത് കഴിയണ വരെ ഇരിക്കണം, എന്തെങ്കിലും പ്രവർത്തിക്കാറാവുമ്പോൾ ഞാൻ പറയും, എന്നിട്ടേ അവിടുന്ന് അനങ്ങാൻ പാടുള്ളൂ എന്ന് ആ സുഗ്രീവൻ ആ വാനരന്മാരോട് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അറിയിച്ച സമയത്തിങ്കൽ ആണ് ഭഗവാൻ സുഗ്രീവനെ വിളിച്ചിങ്ങനെ പറയേണ്ടായത്. എന്താ പറയേണ്ടായത്, ദൂതാ ഗച്ഛതു, അല്ലേ സുഗ്രീവ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നും വേഗം ഒരു ദൂതനെ രാവണന്റെ സമീപത്തിങ്കിലേക്ക് പറഞ്ഞേക്കണം. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവണന്റെ സഭയിലേക്ക് ദൂതനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കണത് എന്നാണെങ്കിൽ, ആ രാവണന്റെ സ്വഭാവം എന്താണെന്നറിയണം. അതിന് വേണ്ടിയിട്ടാണ്. രാവണൻ നയജ്ഞനാണോ ദണ്ഡ്യനാണോ എന്നറിയണം. നയജ്ഞം എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞാൽ രാവണൻ കേൾക്കൂ, അതല്ല ദണ്ഡം തന്നെ പ്രയോഗിക്കണോ രാവണന്റെ അടുത്ത് നിന്ന്. ദണ്ഡെന്ന് പറഞ്ഞാൽ യുദ്ധം തന്നെ, രാവണന്റെ അടുത്ത് യുദ്ധം ചെയ്യണോ അതോ നല്ല വാക്ക് പറഞ്ഞാൽ കേൾക്കണോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ദൂതനെ പറഞ്ഞയക്കണമെന്ന് പറയേണ്ടത്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമല്ലേ സുഗ്രീവ. എന്താ അത്, രാവണൻ നയജ്ഞനല്ല ദണ്ഡ്യൻ തന്നെയാണ്, രാവണന്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഏ അങ്ങനെയുള്ള രാവണന്റെ അടുത്ത് യുദ്ധം തന്നെ ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടാണ്

ലങ്കയിലേക്ക് വന്നേക്കണത്. അല്ലേ, അതിന് വേണ്ട സൈന്യബലവും നമുക്കുണ്ട്. അതിന് തയ്യാറായിട്ടാണ്, സേനാബലത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത്. ഇനി ആദ്യം ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത രാവണന്റെ സ്വഭാവം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? വാസ്തവം പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല സുഗ്രീവ. പക്ഷേ ഇതിന്റെ പരമാർത്ഥം അറിയാത്ത ആളുകളുണ്ടാവും. എന്താ അത്? ഇപ്പൊ എല്ലാം പരമാർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ആളുകൾ ഓരോന്ന് പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. അവർക്ക് എന്താ തോന്നി അത് അവർ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ട് കിടക്കുക. അത്ര തന്നെയാണ് ലോകത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ അറിയാത്ത ജനങ്ങൾ രാമനെ കുറിച്ച് ഓരോരോ അപവാദങ്ങൾ ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കാൻ ഇടവരും. രാമൻ തെറ്റു പ്രവർത്തിച്ചു, അതിനെ ഇടവരുത്തണ്ട. അതുകൊണ്ടാണ് ഒരു ദൂതനെ രാവണന്റെ സഭയിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്നത് പറയേണ്ടായത്. എന്നാൽ ഈ ദൂതന്മാർ തന്നെ പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലുണ്ട്. ഉത്തമൻ, മധ്യമൻ, അധമൻ. ഇങ്ങനെ പേര് മാത്രം പറഞ്ഞാൽ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുമോ? സുഗ്രീവൻ പല ദിക്കിലേക്കും പലരെയും പറഞ്ഞേക്കാനുള്ള ആളല്ലേ. ഏ, എന്ന് മാത്രമല്ല, പറഞ്ഞയച്ചിട്ട് അബദ്ധം പറ്റാതിരിക്കേണ്ടിയിരിക്കണമെങ്കിൽ എന്താ അവരുടെ സ്വഭാവം എന്നും കൂടെ അറിയണ്ടേ? പ്രശ്നവാദി എന്താ അവൻ്റെ സ്വഭാവം എന്നാണെങ്കിൽ അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഇങ്ങനെ പരുകി നിൽക്കും. അതേ, നീ അവിടെ പോയിട്ടൊരു കാര്യം സാധിച്ചിട്ട് വരുമോ? എന്താ സംശയിക്കണേ? അതല്ല, ഇപ്പം ഇങ്ങോട്ട് പോയാൽ അവിടെ എത്തും. അത് തന്നെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് ചോദിക്കാൻ പുറപ്പെട്ടു അങ്ങോട്ട് പറയുമ്പോൾ. അതല്ല, ഈ സമയത്താണ് അയാൾ പുറത്തേക്ക് പോകാറുള്ളത്. അപ്പോൾ വെറുതെ അവിടം വരെ പോയി അബദ്ധമായിട്ട് വരണ്ടല്ലോ, ഒരു പ്രയോജനമില്ലാണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് നീ അവിടെ ചെന്ന് അന്വേഷിച്ചാലല്ലേ അറിയുള്ളൂ അയാൾ അവിടെ ഉണ്ടോ പുറത്തേക്ക് പോയി കാണുന്നുള്ളത്. അവന് പോകാൻ കഴിയില്ല, അതാ പ്രധാനമായിട്ടുള്ള കാര്യം. അതിനവൻ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നവാദി. പിന്നെയുണ്ട് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ സ്വതേ എന്തെങ്കിലും വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് പറയാറുള്ളത്. ഇന്ന വിദ്യ എന്നില്ല, ഏത് വിദ്യ അഭ്യസിപ്പിക്കുന്നവരെയും ഗുരുക്കന്മാരെന്ന് തന്നെയാണ് പറയാറ്. ഏ, അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അതേ നീ പോയിട്ട് ഇന്നാളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അവൻ ഇങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങും. അതേ, ഇപ്പം അങ്ങോട്ട് പോവല്ല വേണ്ടത്, ഇപ്പം താനും അയാളായിട്ട് വലിയ ലോഹ്യത്തിലല്ലേ. അതേ, ഇപ്പം അതങ്ങോട്ട് പറയാൻ പുറപ്പെട്ടാൽ അയാൾക്ക് കുറച്ച് ലോഹ്യം ഇല്ലാണ്ടാവുമെന്ന് മാത്രമല്ല കുറച്ച് അലോഹ്യയെന്നും വരും. അതുകൊണ്ട് അവൻ അങ്ങോട്ട് എന്തെങ്കിലും ഉപദേശിക്കാൻ പുറപ്പെട്ടാൽ ഇങ്ങോട്ട് ഉപദേശിക്കാൻ പുറപ്പെടും, സ്വയം ഗുരുവാവും. ഇങ്ങനെയുള്ളവനെ തിരഞ്ഞെടുത്ത് പറഞ്ഞേച്ചിട്ട് എന്താ പ്രയോജനം? രാവണന്റെ സഭയിലേക്ക് ഒരു പ്രയോജനമില്ല. പിന്നെ മൗനി. മൗനി എന്ന് പറഞ്ഞാൽ എന്തങ്ങോട്ട് ചോദിച്ചാലും ഒരക്ഷരം അവൻ മിണ്ടില്ല. പിന്നെ കിമേകൻ എന്ന് പറഞ്ഞാൽ ഏകനല്ലാത്തവൻ. അവനെ എവിടേക്ക് പോകണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, എപ്പോഴും ഒരു കൂട്ട് വേണം. അതേ, നീ ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? എനിക്കിപ്പോൾ പോകണേനും വിരോധമില്ല, കാര്യം അവിടെ ചെന്ന് പറയണേനും വിരോധമില്ല, പക്ഷേ അവനും കൂടെ കൂടെ വേണം. ആഹാ, എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേച്ചാൽ പറയും, നിന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വിരോധമൊന്നുമില്ല, പിന്നെ നിന്റെ വിരോധം നോക്കിയിട്ട് വേണം എനിക്ക് അവനെ വിളിച്ച് പറഞ്ഞേക്കാനായിട്ട്. ഇങ്ങനെ എവിടേക്ക് പോകണ്ടെങ്കിലും അവൻ്റെ സഹായം വേണം. പിന്നെയുണ്ട് സ്തംഭമൂലകൻ. സ്തംഭമൂലകൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും സ്തംഭത്തിൻ്റെ പിന്നിലേ അവനെ കാണുള്ളൂ. അവനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ അതേ നീ പോയിട്ട് ഇന്ന ആളെ കണ്ട് ഒരു കാര്യം സാധിച്ചിട്ട് വരുമോ? നീ ആ തൂണ്ട അങ്ങോട്ട് മാറിയേക്ക് എന്ന് പറഞ്ഞാൽ അവൻ വേറെ ആ തൂണ്ട അവിടുന്ന് വേറൊരു തൂണ്ട അവിടെ ചാടി മാറിയേക്കും. അതേ, നിന്റെ മുഖം കാണാൻ പറ്റില്ല എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാര്യം മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയണ്ടേ. അത് നിന്റെ മുഖം കാണാൻ പറ്റില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ അവൻ ആ തൂണ്ട അവിടുന്ന് ഈ പുറത്തെ തൂണ്ട അവിടേക്ക് മാറിയേക്കും. അങ്ങനെ എന്ത് ചോദിച്ചാലും അവൻ തൂണ്ട അവിടുന്ന് മാറില്ല, ആ തൂണ്ട ചോട്ടിൽ തന്നെ നിൽക്കുള്ളൂ. പിന്നെ പ്രേക്ഷകൻ അവനാണ് ഏറ്റവും കൊള്ളരാത്തവൻ. അവനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവനിങ്ങനെ ആ വഴിക്ക് വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കും, അവനെ പറഞ്ഞേൽപ്പിക്കും, അവൻ വേറൊരാളെ പറഞ്ഞേൽപ്പിക്കും. അങ്ങനെ കാര്യം എത്തേണ്ടവൻ്റെ ചെയ്യിൽ എത്തുണ്ടാവില്ല. അതാണ് പ്രേക്ഷകന്മാർ. പിന്നെയുണ്ട് ബാണൻ. ബാണൻ എന്ന് പറഞ്ഞാൽ ശരം വിട്ട പോലെ എന്തെങ്കിലും കാര്യത്തിൽ വിളിച്ചാൽ അവൻ ഓടിക്കൊണ്ട വരി തന്നെ ഉള്ളൂ. കാര്യം മുഴുവൻ കേൾക്കാൻ സമയം ഉണ്ടാവില്ല, അതിനും ഭവനം ഓട്ടവും കഴിഞ്ഞുണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ അധമന്മാരായിട്ടുള്ള ദൂതന്മാർ ഏഴു വിധത്തിലുണ്ട്. പിന്നെ എങ്ങനെയുള്ള ദൂതനെ വേണം? ബുദ്ധിദാന നിപുണ ദൂതൻ ബുദ്ധിദാന നിപുണനായിരിക്കണം. ആ ബുദ്ധി ദാനം ചെയ്യാൻ സമർത്ഥനായുള്ള ആളെ വേണം. ബുദ്ധിദാനോ, അതെന്താണോ അത്? ഏ, ഇത് ആരും പറഞ്ഞ് കേട്ടിട്ടില്ലേ? പല ദാനങ്ങളെ കുറിച്ചും കൊടുത്തതായിട്ടും വാങ്ങിച്ചതായിട്ടും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭൂമിദാനം, അന്നദാനം, രക്തദാനം, വസ്ത്രദാനം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ഒരു ദാനം മാത്രം അവൻ പറഞ്ഞ് കേട്ടിട്ടില്ല. ഏ, എന്താ അത്? ബുദ്ധിദാനം. എന്താണോ ഈ ബുദ്ധിദാനം? ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ ആ ശത്രുവിൻ്റെ സമീപത്തിങ്കൾ ചെന്ന് ശത്രുവിനെ സന്മാർഗത്തിൽ കൂടി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അതിന് സമർത്ഥനായിട്ടുള്ള ആളെ വേണം രാവണന്റെ സഭയിലേക്ക് തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കാനായിട്ട്. അതിനിപ്പോൾ ആരാ നമ്മുടെ കൂട്ടത്തിൽ? ഈ അസംഖ്യം പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ഇല്ലായൊന്നുമില്ല, ആളുകൾ ഇല്ലായില്ല, പക്ഷേ ആരാണ് അതിന് സമർത്ഥനായിട്ടുള്ള ആൾ എന്നാണെങ്കിൽ ആ നമ്മുടെ അംഗദൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അംഗദനെ വിളിച്ച് പറഞ്ഞേക്കാം. ഏ, അംഗദാ ദൂതാ ഗച്ഛതു.

അംഗദൻ ദൂതനായിട്ട് പോട്ടെ, അംഗദൻ അതിന് കഴിവും സാമർഥ്യവും ബുദ്ധിയും പരാക്രമം യോഗ്യതയും ഒക്കെ ഉള്ള ആളാ. എങ്ങനെയുള്ള ആളാണ് അംഗദൻ എന്നാണെങ്കിൽ, ബാലിന പുത്ര അംഗദ ദൂത ഗച്ഛതു, ബാലിയുടെ പുത്രനായിട്ടുള്ള ആളാണ് അംഗദൻ. ബാലി മഹാവീര ശൂര പരാക്രമിയായിട്ടുള്ള കുരങ്ങനായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ ബാലിയുടെ പുത്രനാകുമ്പോ ആ അച്ഛന്റെ പരാക്രമവും കേമത്വവും യോഗ്യതയൊക്കെ അംഗദന് കിട്ടാണ്ട് വരില്ല. അതുകൊണ്ട് അംഗദം തന്നെ ദൂതനായിട്ട് പോട്ടെ, അങ്ങനെ ദൂതനായിട്ട് പറഞ്ഞയക്കാം, നിശ്ചയിക്കേണ്ടത്. ആ അത് മതി, അംഗദനെ കഴിവും സാമർഥ്യം ബുദ്ധിയും യോഗ്യതയൊക്കെ ഉള്ള ആളാ. എന്നാൽ എന്താണിപ്പോ അംഗദൻ ലംഘിച്ചെന്ന് രാവണനോട് പറയേണ്ടത്? പൗലസ്ത്യസ്യ ഹിതം ബ്രവീതു, ആ പൗലസ്ത്യന് ഹിതത്തെ പറയട്ടെ. ആ പുലസ്ത്യ വംശ സമ്പൂതനായിരിക്കുന്ന രാവണന് ഇഷ്ടത്തെ പറയട്ടെ. കേമായിപ്പോ ഇല്ലേ? എന്താ പറയാ, രാവണ ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ത് പറഞ്ഞാലാണ് രാവണ ഇഷ്ടാവുക, സന്തോഷമാവുക എന്നാണെങ്കിൽ, അല്ലേ രാവണ നീ ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുള്ള ഒരുത്തിയെ, ആ രാമന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവിയെ, അവളെ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കരുത്. രാമൻ തന്നെ വന്ന് ചോദിച്ചാലും ആ സീതാദേവി നീ കൊടുക്കരുത് രാവണ. എന്ന് മാത്രമല്ല, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മണന്റെ ഭാര്യയുള്ള ഉർമ്മിള, ഉർമ്മിളയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണം. ഇതാണ് ഇപ്പൊ രാവണ് ഇഷ്ടമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞാലാണ് രാവണിന് സന്തോഷമാവുക. എന്ത് പറഞ്ഞാലാണ് രാവണിന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവുന്നത്, അഭിവൃദ്ധി ഉണ്ടാവുന്നത്, ഉന്നതി ഉണ്ടാവുന്നത്, പുരോഗമനം ഉണ്ടാവുന്നത്? ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്താപ്പോ രാവണിനോട് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത്? ഇപ്പോ രാവണന്റെ അവസ്ഥ എന്താ? ലങ്കാധിപതി എന്ന സ്ഥാനത്താണ്, ആ സിംഹാസനത്തിലാണ് രാവണ ഇരിക്കുന്നത് അല്ലേ. ഇനിയുള്ള കാലം മുഴുവൻ ആ രാവണൻ ആ രാക്ഷചക്രവർത്തിയായിട്ട് തന്നെ ആ സിംഹാസനത്തിൽ ലങ്കാരാജാവായിട്ട് തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണോ രാവണനോട് പറഞ്ഞയക്കേണ്ടത്, ആ വാക്കിനെ വേണം അംഗദനോട് പറഞ്ഞയക്കാനായിട്ട്. എന്നാൽ എന്താപ്പോ രാവണന് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാവാനായിട്ട് പറഞ്ഞയക്കേണ്ടത് എന്നാണെങ്കിൽ, താം സീതാം സഹസാ പരിത്യജ്യ, ആ സീതാദേവിയെ വേഗം ഉപേക്ഷിക്കുക. അതാണ് രാവണന് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. താനിവിടെ കൊണ്ടുവന്ന് ഇതിണ്ടല്ലോ രാമന്റെ ധർമ്മപത്നിയായിരിക്കുന്ന സീതാദേവി അശോകവനി ഉദ്യാനത്തിൽ ശിംശാവക്ഷത്തിന്റെ ചോട്ടിൽ അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഇല്ലേ. അവളെ വേഗം ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞാൽ എവിടെ കൊണ്ടാ ഉപേക്ഷിക്കുക രാവണൻ? അതിപ്പോ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, എവിടുന്നാ രാവണൻ പിടിച്ചുകൊണ്ടുവരേണ്ടായത്? കാട്ടിന്ന് അല്ലേ. കാട്ടി തന്നെ കൊണ്ടു ഉപേക്ഷിക്കുക, അതുപോരെ. അതുപോരാ, കാട്ടി കൊണ്ടു ഉപേക്ഷിച്ചാ പോരാ, പിന്നെന്താ വേണ്ടേ? തം രാമം ശരണം ഭജ, ആ രാമനെ ചെന്ന് ശരണം പ്രാപിക്കുക. ആ സീതാദേവിയെ ആ രാമന്റെ കാൽക്കൾ കൊണ്ടു കൊടുത്ത് താൻ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് ആ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുക്കുക. എന്താ അത്? എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും വേണ്ടില്ല, താൻ ചെയ്ത തെറ്റിന് മാപ്പപേക്ഷിച്ച് ആ സീതാദേവിയെ രാമന്റെ കാൽക്കൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ രാമൻ സ്വീകരിക്കും. അതിന് കഴിവുള്ള ആളാ രാമൻ. ആ ഞാൻ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ ചെല്ലുകയും ചെയ്യാം, രാവണനോട് അങ്ങ് പറഞ്ഞ പോലെയൊക്കെ പറയുകയും ചെയ്യാം. ഞാനിത് പറയാൻ പുറപ്പെടുന്ന സമയത്ത് ആഹാ നീ എന്നെ ഉപദേശിക്കാൻ വന്നേക്കല്ലേ, കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് രാവണൻ തന്നെ കഴുത്തു പിടിച്ച് തള്ളി ആണ് ഭാവമെങ്കിലോ. അപ്പോൾ ഇവിടെ ഒന്ന് പറയാം, ഇങ്ങനെയാണ് രാവണൻ പ്രവർത്തിക്കേണ്ടത്, ഇനി എന്താ വേണ്ടത് അല്ലേ? അത് വേണ്ട അംഗദ. അങ്ങനെ രാവണൻ സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഇതും പറയാം. എന്താ അത്? അഹം വിഭീഷണം ദശമുഖസ്ഥാനേ അഭിഷിഷ്യാമി, അല്ലേ രാവണ നീ ഇരിക്കുന്ന സിംഹാസനമുള്ള രാക്ഷസ ചക്രവർത്തിയാനുള്ള സ്ഥാനം, ആ സ്ഥാനത്ത് നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. ഇപ്പൊ നീ ഇരിക്കണല്ലോ ഞെളിഞ്ഞ് രാവൺ രാക്ഷസ ചക്രവർത്തിയാനുള്ള സ്ഥാനത്ത് ഇല്ലേ, നീ വേഗം സീതാദേവിയെ രാമന് കൊണ്ടു കൊടുത്ത് രാമന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പം നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യുന്നു പറയുക. എന്നാൽ രാമൻ അതിനുള്ള കഴിവുണ്ടോ? ഈ രാമൻ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യനായിട്ടുള്ള രാമന് തന്നെ സിംഹാസനം മാറ്റാനും പകരം വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനുള്ള കഴിവുണ്ടോ? അത് നീ സംശയിക്കേണ്ട രാവണ. രാമൻ അതിനുള്ള കഴിവുണ്ട്. രാമൻ ഇതിനു മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്താ ഇതിനു മുമ്പ് ചെയ്തേക്കുന്നത്? ആ ബാലിയെ നിഗ്രഹിച്ച് ബാലിയുടെ അഞ്ചനായിരിക്കുന്ന സുഗ്രീവനെ വാനര രാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്തിട്ടുള്ള ആളാണ് രാമൻ. അങ്ങനെയുള്ള രാമന് നിന്നെ ആ രാഷ്ട്രചക്രവർത്തി സ്ഥാനത്ത് മാറ്റി പകരം നിന്റെ അഞ്ചനായിരിക്കുന്ന ഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അത് രാമൻ ചെയ്യുകയും ചെയ്യും. നൂനം.

തരിഹി, അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് ഇതി ബ്രവീതു അല്ലേ അങ്കദാ. അപ്പൊ ഇതാണ് നീ ലംഘിച്ചെന്ന് ആ രാവണനോട് പറയേണ്ടത് എന്ന് ഭംഗിയായിട്ട് ആ സുഗ്രീവൻ അങ്കൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അങ്കദനും വളരെ സന്തോഷമായി. എന്താ അത്? താൻ വളരെ കാലമായി വിചാരിക്കണു ലങ്കയിലൊന്ന് പോകണം, രാവണനെ ഒന്ന് കാണണം. ഇതേവരെ ലങ്കയിൽ പോകാനോ രാവണനെ കാണാനോ അങ്കദന് സാധിച്ചിട്ടില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവണൻ്റെ പരാക്രമവും കേമത്വങ്ങളൊക്കെ. രാവണൻ 10 തലകൾ, 10 തലകളിലും കിരീടങ്ങൾ, വെൺകറ്റക്കൊട, വെഞ്ചാമരം, രാക്ഷസചക്രവർത്തി, രാക്ഷസരാജാവ്, ലങ്കാധിപതി എന്നൊക്കെ പറഞ്ഞ അനവധി പേര് പറയണ കേട്ടിട്ടുണ്ട്. ഇതേവരെ രാവണനെ നേരിട്ട് കാണാനോ ലങ്കയിൽ പോകാനോ രാവണന് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ലങ്കയിലൊന്ന് പോകാനായിട്ട് സാധിച്ചത്. ഇത്ര അനവധി കുരങ്ങന്മാരുള്ള കൂട്ടത്തിൽ തന്നെയുള്ള ഭഗവാൻ ദൂതനായിട്ട് തന്നെ എടുക്കുകയുണ്ടായത്. വളരെ സന്തോഷമായി അങ്കദന്. ആ സമയത്ത് ഇന്ന് മാത്രമല്ല, ഇപ്പോൾ സിംഹാസനം പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാരാഗ്രഹ കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് രാവണൻ എന്താ വേണ്ടതെന്നൊന്ന് പരിഭ്രമിക്കാതെ കണ്ടിരിക്കില്ലേ. എന്ന് മാത്രമല്ല, ഇത് അങ്ങനെ ഇങ്ങനെയുള്ളൊരു വാക്കല്ല, ആണോ? രാമൻ്റെ വാക്കാണ്. ആ ചതുരുപായങ്ങളുണ്ടോ, ആ ചതുരുപായങ്ങളും കൂട്ടിച്ചേർത്താണ് ഇങ്ങനെയൊരു വാക്ക് രാമൻ അങ്കനോട് പറഞ്ഞേക്കേണ്ടായത്. ഏതൊക്കെയാ ചതുരുപായങ്ങൾ? സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇതാണല്ലോ ചതുരുപായങ്ങൾ. ഈ ചതുരുപായങ്ങളിൽ 3 ഉപായങ്ങളും ഈ അങ്കനോട് പറഞ്ഞയച്ച വാക്കിലുണ്ടായിട്ടുണ്ട്. 4-ാമത്തെ ഉപായം എന്ന് പറഞ്ഞാൽ ദണ്ഡം. ദണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ സമരം തന്നെ. സമരം ചെയ്താൽ ഇരു കൂട്ടർക്കും നാശം ഉണ്ടാവുന്ന കാര്യമാണ് അല്ലേ? ശത്രുവിനും നാശം ഉണ്ടാവും, മിത്രത്തിനും നാശം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 3 ഉപായങ്ങളും കൂട്ടിച്ചേർത്തിട്ട് അങ്ങനെ ഒരു വാക്കാണ് രാമൻ അങ്കനോട് പറഞ്ഞേക്കേണ്ടായത്. 3 ഉപായം പറഞ്ഞിട്ടുണ്ടോ? 3 ഉപായം ചേർത്തിട്ടുണ്ട്. സാമം. സാമം സാമം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ഉപായം നല്ല വാക്ക് പറയാം. രാമൻ നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്കദൻ്റെ അടുത്ത് രാവണനോട് പറയാനായിട്ട്, നല്ല വാക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്താ അത്? അല്ലേ രാവണ, നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ രാവണ. അതാണ് നിനക്ക് ഭാവിയിൽ ശ്രേയസ്സായിട്ടുള്ള കാര്യം. ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത്? ആ രാക്ഷസ ചക്രവർത്തി, രാക്ഷസ രാജാവ്, ലങ്കാധിപതി എന്നുള്ള സ്ഥാനത്തൊക്കെയല്ലേ നീ ഇരിക്കുന്നത്? അതിനുള്ള കാലം മുഴുവൻ ആ സ്ഥാനത്ത് നീ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ. നല്ല വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. നല്ല വാക്ക് പറഞ്ഞാൽ ഇപ്പോൾ ആരും കേട്ടോളൊന്നും നിർബന്ധമൊന്നുമില്ല അല്ലേ? രാവണൻ നല്ല വാക്ക് പറഞ്ഞാൽ കേട്ടോളും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല വാക്ക് പറഞ്ഞിട്ട് സാമം പ്രയോഗിച്ചിട്ട് പറ്റിയില്ല, പിന്നെ എന്താ വേണ്ടത്? അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? അടുത്ത ഉപായം ദാനം. ദാനം, ദാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കൊടുത്ത് കാര്യം സാധിക്കുക, അതാണ്. എന്തെങ്കിലും കൊടുത്താൽ ഇന്നത് കൊടുക്കാം, ഇത്ര കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യവും ലോകത്തിൽ സാധിക്കാണ്ട് വരില്ല. ഇപ്പം എന്തെങ്കിലും കൊടുത്തേക്കുണ്ടായിട്ടുണ്ടോ രാവണിന് കൊടുക്കാനായിട്ട് രാമൻ അങ്കദൻ്റെ കയ്യിൽ? ഈ എന്തെങ്കിലും ഇപ്പോൾ കൊടുത്തേക്കുണ്ടായിട്ടുണ്ടോ? കൊടുത്തേക്കുണ്ടായെന്ന് ചോദിച്ചാൽ താൻ അവിടെ ആ സൈന്യങ്ങളോടുകൂടി ലംഘിച്ചെന്ന് ആ രാവണൻ തമ്മിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ രാവണൻ്റെ സ്ഥാനം പോകുന്നുള്ള ഒരു ഉറപ്പാണ്. രാവണൻ്റെ കഥ കഴിയും. അങ്ങനെ രാവണൻ്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാവണൻ്റെ അനിയനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് രാമൻ അഭിഷേകം ചെയ്യും. ഈ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ രാക്ഷസചക്രവർത്തിയുള്ള സ്ഥാനം തൻ്റെ പോകുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ പോകുന്ന ഉറപ്പായിട്ടുള്ള കാര്യം പോകാതെയേണ്ട ആക്കി തീർത്താൽ മറ്റൊന്ന് കൊടുക്കണേന് തുല്യല്ലേ. അതുകൊണ്ടാണ് ദാനം ആ 2-ാമത്തെ ഉപായവും ആ രാമൻ അങ്കൻ്റെ അടുത്ത് പറഞ്ഞ ചവാക്കിലോ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഉപായം പ്രയോഗിക്കുക. എന്താ അത്? ഭേദം. ഭേദം ഭേദം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭേദിപ്പിച്ച് നോക്കുക, ഒന്ന് പേടിപ്പിച്ച് നോക്കുക, ഭയപ്പെടുത്തി നോക്കുക. അപ്പോൾ രാമൻ അങ്കനോട് ഭയപ്പെടുത്തുണ്ടായിട്ടുണ്ടോ? രാവണനെ ഭയപ്പെടുത്താനായിട്ട് വല്ലതും പറഞ്ഞേക്കുണ്ടായിട്ടുണ്ടോ? എന്താ അത്? രാവണ, നീ വേഗം ആ സീതാദേവിയെ രാമന് കൊണ്ടുകൊടുത്ത് ആ രാമൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കാനല്ല നീ ആഗ്രഹിക്കണമെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനമുള്ള രാക്ഷസ ചക്രവർത്തിയുള്ള സ്ഥാനം അവിടെ നിന്നെ മാറ്റി പകരം നിന്റെ അഞ്ജനായിരിക്കുന്ന വിഭീഷണനെ ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യുന്നു പറയുക. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ്റെ മനസ്സിനൊരു ഇളക്കം ഉണ്ടാവാണ്ടിരിക്കില്ല. എന്താ അത്? ഇരിക്കണ സ്ഥാനം പോകുന്നു. ഈ 3 ഉപായങ്ങളിൽ 4 ഉപായങ്ങളിൽ 3 ഉപായങ്ങളും കൂട്ടിച്ചേർത്താണ് രാമൻ ഇങ്ങനെയൊരു വാക്ക് അങ്കനോട് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഉപായത്തിൽ ഏതെങ്കിലും ഒന്ന് രാവണൻ അനുസരിക്കാണ്ടിരിക്കില്ല എന്നിങ്ങനെ ഭംഗിയായിട്ട് ആ ഭഗവാന്റെ വാക്ക് കേട്ട് സുഗ്രീവൻ അങ്കൻ്റെ അടുത്ത് വന്ന് പറയാണ്ടായത്. ആ സമയത്ത് അങ്കദനും വളരെ സന്തോഷമായി. അങ്ങനെ താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്കദൻ ആദ്യം ചെയ്യേണ്ടായത് എന്താ എന്നാണെങ്കിൽ, നത്വാതസ്യ രഘുത്തമസ്യ ചരണൗ സാഷ്ഠ

ആരാഗ്രഹതാ പ്രചണ്ഡചരിതം പ്രാസാദമധ്യേ സ്ഥിതം പൗലസ്ത്യം

ಅಂಗದ ತಸಿಯರಿ ಕುತ್ತಮಸ್ಯ ಚರಣವು ಆಶು ನತ್ವ ಅಂಗದ ಆರ್ಯ ಹೂತಮಂಡ ಚರಣಗಳೆ വേഗം നമസ്കരിച്ചു. ഹൂതമണ്ഡലം ഹോംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ആ ശ്രീരാമചന്ദ്രന്റെ സമീപത്ത് നിങ്ങൾ വന്ന് ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അതാണ് അംഗദൻ ആദ്യം ചെയ്യേണ്ടത്. താനാണ് ലങ്കയിലേക്ക് പോകാനായിട്ട് ഭഗവാൻ ദൂതനായിട്ട് തിരഞ്ഞെടുത്തേക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒട്ടും താമസം ഉണ്ടായില്ല. വേഗം ഭഗവാന്റെ അടുത്ത് വന്നു, ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അംഗദനറിയാം ആദ്യം വേണ്ട കാര്യം എന്താ, രണ്ടാമത് വേണ്ട കാര്യം എന്താണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് കഴിവും യോഗ്യതയുള്ള ആളാ. അതുകൊണ്ടാണ് അംഗദനെ ദൂതനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. താൻ ഭഗവാന്റെ ഭക്തനായിട്ടാണ് പോണത്, ഭഗവാന്റെ ദൂതനായിട്ടാണ് പോണത് അല്ലേ. അന്ന് മാത്രമല്ല ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആളാ. താൻ പോണ കാര്യം ഭഗവാന്റെ മനസ്സിൽ വിചാരിച്ച പോലെ അവിടെ പോയി രാവണനോട് സഭയിൽ ചെന്ന് പറയാൻ കഴിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. അത് അംഗദന നന്നായിട്ട് അറിയാം. മുട്ടണ്ട അടുത്ത് മുട്ടിയില്ലെങ്കിൽ മുട്ടണ്ടാത്തടുത്ത് മുട്ടണ്ടി വരും. അത് അംഗദന ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം അംഗദൻ അതാണ് ചെയ്യേണ്ടത്, ഭഗവാന്റെ സമീപത്തിങ്ങൾ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ വഴിപോലെ നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? സാഷ്ടാംഗം സാഷ്ടാംഗമാകുമെന്നാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ ആ അംഗദൻ സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കണം കണ്ടപ്പോൾ ഭഗവാനും വളരെ സന്തോഷമായി. ഭഗവാൻ തന്നെ രണ്ട് കൈകളെ കൊണ്ടും ആ അംഗദന്റെ ശിരസ്സുമേലെ ഉയർത്തി വഴിപോലെ അനുഗ്രഹിച്ചു. അംഗദ നന്നായി വേഗം ആ ലങ്കയിൽ ചെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ രാവണനോട് പറഞ്ഞ് മടങ്ങി വരൂ. വിജയീ ഭവ, വിജയീ ഭവ, മംഗളം ഭവന്തു. ഇങ്ങനെ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന അംഗദനോ രാവണാന്തികത്തെ പ്രാപിച്ച് രാമമഹാത്മ്യങ്ങളെ പറഞ്ഞ് രാവണനോട് എന്തെന്നില്ലാതിനുള്ള കോപത്തെ ഉണ്ടാക്കി തീർക്കാനായിക്കൊണ്ട് ഓരോരോ വാക്കുകളെ പറയാനുള്ള ആഗ്രഹത്തോടും കൂടി ആയവിടെ വർത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ.

നാട്ടുചിന്തിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത് രാമൻ ചാക്യാർ. പങ്കെടുത്തത് മാർഗി അഖിൽ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട, അന്തരിച്ച ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:30.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അധ്യായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാസ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495954321, 9495956321, 9495956321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com. ഓർക്കുക, രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. അന്തരിച്ച ചലച്ചിത്ര നടൻ സലീംകുമാറിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആകാശവാണിയുടെ കൊച്ചി നിലയം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി

0: ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുന്നതിനു വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപ്പാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൗത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപ്പാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 കഴിഞ്ഞ് 34 മിനിറ്റ് 52 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റ്.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പ്രിയ നടൻ സലീം കുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അനുസ്മരിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ .vhscportal.kerala.gov.in ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ്,

0: തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ ഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതി വീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 12 പേർക്ക് പരിക്കേറ്റു. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപ്പാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ, സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: 1 runs. Rehmat Shah remained unbeaten on 43 at the end of play. For India, debutant Manav Sutar picked up 3 wickets, while fast bowler Prasidh Krishna claimed 2. Earlier in the day, India declared their first innings at a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Rishabh Pant and Sai Sudarshan contributed 81 runs each, and Washington Sundar remained unbeaten on 52. For Afghanistan, Salim Safi was the standout bowler, taking 6 wickets. In French Open tennis, men's single cycle clashes underway between Germany's Alexander Zverev and Italy's Flavio Cobulli at the Roland Garros Stadium. Second seed Zverev is playing 4th Grand Slam final of his career, while 10th seed Cobulli is featuring in his first Grand Slam final. Both players are chasing their maiden Grand Slam title. The Andhra Pradesh government launched the Yogandhra 2026, a statewide campaign aimed at promoting yoga and healthy living ahead of the International Yoga Day. The 14-day program will culminate on 21st of June with a grand International Yoga Day celebration in Amravati, where thousands of participants are expected to perform yoga together. The campaign seeks to encourage widespread public participation and raise awareness about the benefits of yoga. And now, before we end the bulletin, the headlines once again. India and Indonesia hold joint commission meeting in New Delhi, discuss comprehensive strategic partnership across key sectors, including defense, trade, energy and connectivity. West Bengal government to develop Darjeeling, Mirik, Karsiong, Kalimpong and Siliguri as Himalayan cities to boost tourism and regional economy. Southwest monsoon further advances into west central and an entire northeast Bay of Bengal. Indian wrestlers win 2 gold and 2 bronze in men's freestyle category at Ulaanbaatar Open in Mongolia. And in cricket, Afghanistan trails against India by 451 runs in first innings at stumps on second day of one-off test in New Chandigarh. And that's all in the news at 9. Good night.
1: ആകാശവാണി പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണല്ലോ കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനിടയിൽ പാരീസ് രാജകുമാരനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്രോജൻ യുദ്ധമാകട്ടെ അതിന്റെ അവസാനത്തോടടുക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കൂട്ടുകാർക്കറിയണ്ടേ? നമുക്ക് കേൾക്കാം. ഇന്ന് കൂട്ടുകാർക്ക് കഥ പറഞ്ഞു തരുന്നത് റൂബി ബാബു.
3: അങ്ങനെ വില്ലാളി വീരനും ബുദ്ധിമാനുമായ ഒഡീസിയൂസ് എങ്ങനെയാണ് ട്രോയ് നഗരത്തെ കീഴടക്കുവാൻ കഴിയുന്നതെന്ന ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു മനുഷ്യനെ കണ്ടു. അയാളോടുള്ള സംഭാഷണത്തിൽ നിന്ന് ചില രഹസ്യങ്ങൾ ഒഡീസിയൂസിന് വെളിപ്പെട്ടു. എന്താണെന്നല്ലേ? അഥീനി ദേവിയുടെ ഒരു പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിമ ട്രോയിലുണ്ടായിരിക്കുന്ന കാലമെല്ലാം ട്രോയ് നഗരം സുരക്ഷിതമായിരിക്കുമത്രേ. ഒരു ശത്രുവിനും അതിനെ കീഴടക്കാനാവില്ല. ഇതായിരുന്നു അപരിചിതനിൽ നിന്ന് ഒഡീസിയൂസ് മനസ്സിലാക്കിയ വൃത്താന്തം. പ്രതിമ കൈവശപ്പെടുത്തുവാൻ തന്നെ ഒഡീസിയൂസ് നിശ്ചയിച്ചു. കൂട്ടുകാരനായ ഡയോമീസിനെയും തന്നോടൊപ്പം ചേർത്തു. ഒഡീസിയൂസ് എന്താ ചെയ്തതെന്നറിയാമോ? ഒഡീസിയൂസ് ഒരു യാചകന്റെ വേഷം കെട്ടി. കോട്ടയ്ക്കുള്ളിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് ഡയോമീസിനെ നിർത്തിയിട്ട് രഹസ്യസംഗീതത്തിലേക്ക് ഒഡീസിയൂസ് നടന്നു. ഒഡീസിയൂസ് ഒരു യാചകനാണെന്ന് കരുതി ആരും ശ്രദ്ധിച്ചതുമില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെ അദ്ദേഹം നടന്നു. ഹെലൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. ഹെലൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾ ഒഡീസിയൂസിനെ തിരിച്ചറിഞ്ഞു. അത്ഭുത പരതന്ത്രയായ ഹെലൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒഡീസിയൂസ്, താങ്കൾ എങ്ങനെ ഇവിടെ പ്രവേശിച്ചു? എന്ത് അപകടകരമാണിത്! എങ്ങനെയാണ് ഗ്രീക്കുകാർ ട്രോയ് നഗരം കീഴടക്കാൻ

പോകുന്നതെന്ന് പറയൂ. ഗ്രീക്ക് സൈന്യം കോട്ട കീഴടക്കിയാൽ എന്നെ അവർ കൊല്ലൂ. മെനലാവൂസ് വീണ്ടും എന്നെ സ്വീകരിക്കൂ. ട്രോയിൽ വെച്ച് മരണമടയുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെലൻ പൊട്ടിക്കരയുകയായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒഡീസിയൂസ് പറഞ്ഞു, ഹെലൻ കരയാതിരിക്കൂ. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള അഥീനീ ദേവിയുടെ പ്രതിമ അവിടെ ഉള്ളിടത്തോളം കാലം ഗ്രീക്കുകാർക്ക് കോട്ട കീഴടക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിമയാണത്. ആ പ്രതിമ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ കപടവേഷം ധരിച്ച് എത്തിയിട്ടുള്ളത്. എന്റെ ആത്മസുഹൃത്തായ ഡയോമിസ് വഴിയിൽ കാത്തുനിൽപ്പുണ്ട്. ഗ്രീസിന്റെ അഭിമാനഭാചനമായ ഹെലൻ, നീ സഹായിച്ചാൽ പ്രതിമ ഞങ്ങൾ സമ്പാദിക്കും. എങ്ങനെയും ഈ കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഹെലൻ കണ്ണുനീർ തുടച്ചു. ഒഡീസിയൂസിന്റെ ധൈര്യവും ബുദ്ധിയും ഓർത്ത് അവൾ ഉള്ളിൽ സന്തോഷം പൂണ്ടു. കൂട്ടുകാരെ, നിങ്ങൾക്കും സന്തോഷമായില്ലേ? അല്പനേരം ആലോചനയിൽ മുഴുകിയ ശേഷം അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിവേകശൂന്യമായി പെരുമാറി. ഈ അവസ്ഥയിൽ ഇവിടെ എനിക്ക് വരാൻ ഇടവരാതിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം അജ്ഞേയമായ വിധിയുടെ പ്രേരണ കൊണ്ട് സംഭവിച്ചു. സ്പാർട്ടയിലെ സൗഭാഗ്യപൂർണമായ ദിവസങ്ങളെല്ലാം ഒരു സ്മരണ മാത്രം. പാരീസ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോന്നപ്പോൾ ഞാനൊരു ഭ്രാന്തിയെപ്പോലെയായിരുന്നു. വരും വരായികകളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇനി ഗ്രീക്കുകാർ ട്രോയ് നശിപ്പിക്കുകയാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുകയെന്നത് ഒരു മനുഷ്യനും പറയാനാവില്ല. എന്തു തന്നെയായാലും താങ്കൾ ഒരു ഗ്രീക്കുകാരനാണ്, ഞാൻ ഗ്രീസിന്റെ പുത്രിയാണ്. താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്യേണ്ടത് എന്റെ കടമയായി ഞാൻ കാണുന്നു. ഒഡീസിയൂസ്, താങ്കൾ എന്നോടൊപ്പം വരൂ, പ്രതിമയെടുക്കുവാൻ ഞാൻ സഹായിക്കാം. അങ്ങനെ അന്തപുരത്തിന്റെ പിൻവാതിലിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് ഹെലൻ നടന്നു. പിന്നാലെ ഒഡീസിയൂസും. ഡയോമീസിനെ ആംഗ്യം കാണിച്ചുകൊണ്ട് ഒഡീസിയൂസ് വിളിച്ചു. അദ്ദേഹവും കൂടെ വന്നു. ഹെലൻ അവരെ രണ്ടുപേരെയും ക്ഷേത്രത്തിന്റെ ഉള്ളറയിൽ എത്തിച്ചിട്ട് അതിവേഗം കൊട്ടാരത്തിലേക്ക് പോയി. ഡയോമീസും ഒഡീസിയൂസും ക്ഷേത്രത്തിലെ ഇരുളടഞ്ഞ വഴികളിലൂടെ നടന്നു. അഥീനീ ദേവിയുടെ പ്രതിമയുടെ സമീപത്തെത്തി. അവിടെ കാവൽക്കാരിയായി ഒരു പുരോഹിത നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒഡീസിയൂസ് അവിടെയൊരു കൌശലപ്രയോഗം നടത്തി. അഥീനീ ദേവിയുടെ പ്രതിമ അങ്ങനെ ഒഡീസിയൂസ് കൈവശപ്പെടുത്തി. പകരം ഒരു കളിമൺ പ്രതിമയും തൽസ്ഥാനത്ത് വെച്ചു. ഒഡീസിയൂസും ഡയോമിയൂസും അതിവേഗം പ്രതിമയും കൊണ്ട് ഓടി. കോട്ടയുടെ കവാടം കടന്ന് ഗ്രീക്ക് താവളത്തിലെത്തി. ഗ്രീക്കുകാരുടെ നടുവിലെത്തിയ ഒഡീസിയൂസ് തന്റെ ഭാണ്ഡമഴിച്ചു. ഇതാ, ട്രോജൻകാരുടെ ഭാഗ്യം ഞാൻ അപഹരിച്ചിരിക്കുന്നു. ഗ്രീക്കുകാർ നോക്കി. അഥീനീ ദേവിയുടെ പ്രതിമ! യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന കാരണമായി അവർ കാത്തു സൂക്ഷിച്ച പ്രതിമ! അഥീനി ഇനി മേലിൽ തങ്ങളോടൊപ്പമാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം മതിമറന്നാഹ്ലാദിച്ചു. ട്രോയിയുടെ ഭാഗ്യം അപഹരിച്ച ഒഡീസിയൂസിനെ അവർ ഉള്ളഴിഞ്ഞ് അഭിനന്ദിച്ചു. എന്നാൽ ട്രോജൻകാരോ തങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച പ്രതിമ നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ട്രോജൻകാർ ദുഃഖിതരും നിരാശരുമായിത്തീർന്നു. ഗ്രീക്കു താവളങ്ങളിൽ വിജയാരവം മുഴങ്ങുകയായിരുന്നു അപ്പോൾ. യാചകന്റെ വേഷത്തിൽ കോട്ടയ്ക്കുള്ളിൽ കടന്നത് ഒഡീസിയൂസ് ആയിരുന്നുവെന്ന് ട്രോജൻകാർ ഊഹിച്ചു. പക്ഷേ ഇപ്പോഴത് ഊഹിച്ചിട്ട് എന്ത് കാര്യം? അഥീനീ ദേവിയുടെ പ്രതിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടുമോ? ഫൈലോക്രിട്ടസിന്റെ വിഷശരമേറ്റ് പാരീസ് മരണമടഞ്ഞു. ട്രോയിയുടെ നാശകാരണമായ ആ തീക്കൊള്ളി അപ്രത്യക്ഷമായിട്ടും ചാരത്തിൽ തീ ഉറഞ്ഞുകിടന്നു. ട്രോജന്മാർ കീഴടങ്ങാൻ പക്ഷെ തയ്യാറായില്ല കേട്ടോ. പാരീസിന്റെ സഹോദരനായ ഡിയോഫോബസ് ഹെലനെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. അവശേഷിച്ച ട്രോജന്മാരിൽ കരുത്തനും പരാക്രമശാലിയുമായ ഏക വ്യക്തി ഡിയോഫോബസ് ആയിരുന്നു. ട്രോയി നഗരം തകർക്കുകയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്തതിൽ ഗ്രീക്കുകാർക്ക് കോപവും താപവുമുണ്ടായി. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഗ്രീക്കുകാർ ഉപദേശം തേടുന്നത് കാൽക്കസ് എന്ന പ്രവാചകനോടാണ്. ഇത്തവണയും ഗ്രീക്കുകാർ അദ്ദേഹത്തോട് പോം വഴികൾ അന്വേഷിച്ചു. ദീർഘസമയത്തെ മൗനത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രാപ്പിടിയൻ പ്രാവിനെ പിന്തുടരുകയായിരുന്നു. പ്രാവ് പാറയ്ക്കിടയിലുള്ള ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും പ്രാവ് പുറത്തു വന്നില്ല. പിന്നീട് പ്രാപ്പിടിയൻ മറ്റൊരിടത്തു പോയി ഒളിച്ചിരുന്നു. പ്രാവ് ഗുഹ വിട്ട് പുറത്തിറങ്ങി. പൊടുന്നനെ പ്രാപ്പിടിയൻ ആ പ്രാവിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു. കാൽക്കസ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം ഒഡീസിയൂസ് മനസ്സിലാക്കി. കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ് പ്രവർത്തിക്കേണ്ടത്?

ണ്ടതെന്ന് ഒഡീസിയൂസ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ശുഭശകുനം എന്നോണം കാൽക്കസിന്റെ വലതുഭാഗത്തായി രണ്ടു പക്ഷികൾ പറക്കുന്നത് കണ്ടു. ഗ്രീക്ക് സൈന്യത്തിൽ ഉണർവും പ്രതീക്ഷയും ഉളവായി. നിയോട്ടോളമിസ് പറഞ്ഞു, നമുക്ക് നേരിട്ടൊരു ആക്രമണം കൂടി നടത്താം, ഉപായങ്ങളൊന്നും വേണ്ട. എന്നാൽ ഒഡീസിയൂസ് പറഞ്ഞു, നിങ്ങൾ പറയുന്നതുപോലെയല്ല കാര്യങ്ങൾ. വില്ലാളി വീരനും പുരുഷ സിംഹവുമായ അക്കിലസിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നെ നിർദ്ദേശിക്കാം. എല്ലാവരും എന്നെ അനുസരിച്ചാൽ വേണ്ടത് ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. ഗ്രീക്ക് സമൂഹത്തിലെ ഏറ്റവും നല്ല മരപ്പണിക്കാരനായ APSനെ വിളിച്ച് ചില നിർദ്ദേശങ്ങൾ ഒഡീസിയൂസ് നൽകി. പിറ്റേ ദിവസം ഗ്രീക്ക് പടയാളികൾ ഒരുമിച്ച് ഒഡീസിയൂസിന്റെ നേതൃത്വത്തിൽ ഐഡാമലകളിലേക്ക് പോയി. അവർ നല്ല വൃക്ഷങ്ങൾ മുറിച്ച് തടികൾ താവളത്തിലേക്ക് കൊണ്ടുവന്നു. പണികൾക്ക് സൂത്രധാരത്വം നൽകിയത് ഒഡീസിയൂസ് ആണ്. പലകകൾ അറുത്തുമുറിച്ച് പണികൾ തുടങ്ങി. 3 ദിവസം ഇടതടവില്ലാതെ അവർ പണികളിലേർപ്പെട്ടു. ഐഡാമലയിലെ തടികൾ ഒരു പുതിയ രൂപം കൈക്കൊണ്ടു. ഒരു മരക്കുതിര. കാണാൻ ചന്തവും കൗതുകവും ഇല്ലാത്തതെങ്കിലും ആരും വിസ്മയിക്കുന്ന രൂപം അതിനുണ്ടായിരുന്നു കേട്ടോ. കുതിരയുടെ അകം പൊള്ളയായിരുന്നു. അതിന്റെ ഒരു വശത്തായി ഒരു വാതിലുമുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണെന്ന് ഗ്രീക്ക് സുഹൃത്തുക്കൾക്ക് സംശയം തോന്നിയിരുന്നു. നിങ്ങൾക്കും തോന്നുന്നില്ലേ? എങ്കിലും മഹാബുദ്ധിമാനായ ഒഡീസിയൂസാണ് പണികൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നതുകൊണ്ട് ആരും വിപരീതമായ അഭിപ്രായം പറഞ്ഞില്ല. ഒഡീസിയൂസ് ഗ്രീക്ക് സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ നമുക്കാവശ്യമായ മരക്കുതിരയുടെ പണി 3 ദിവസം കൊണ്ട് നാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കുതിരയുടെ ഉള്ളിൽ കയറാൻ താൽപ്പര്യവും ധൈര്യവുമുള്ളവർ മുന്നോട്ട് വരട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഏത് കഷ്ടപ്പാടും സഹിച്ചിവിടെ തനിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ധീരനെ കൂടി വേണം. ആരാണ് അതിന് തയ്യാറുള്ളത്? രംഗം നിശബ്ദമായി. കഠിനമായ പരീക്ഷണം. ശത്രുക്കളുടെ ഇടയിൽ ഒറ്റയ്ക്ക് കഴിയണം പോലും. ധീരന്മാർ പോലും ചകിതരായി. എന്നാൽ ഒരു യുവാവ് മുന്നോട്ട് വന്നു, ഞാൻ നിന്നുകൊള്ളാം. ട്രോജന്മാർ എന്നെ ജീവനോടെ ചുട്ടെരിച്ചാലും ഞാൻ ധൈര്യസമേതം എന്റെ കർത്തവ്യം ചെയ്യും. എല്ലാവരും വിസ്മയിച്ചു. അന്നുവരെ അയാളെക്കുറിച്ച് ആരും അധികമായി മനസ്സിലാക്കിയിരുന്നില്ല. മിണ്ടാപൂച്ചയും നാണം കുണുങ്ങിയുമായ യുവാവെന്നാണ് അയാളെക്കുറിച്ച് മറ്റുള്ളവർ ധരിച്ചിരുന്നത്. ആ ചെറുപ്പക്കാരന്റെ പേരെന്താണെന്നോ? സീനോൺ. വീരന്മാർ പോലും ശങ്കിച്ചു നിന്ന കാര്യത്തിന് തന്റെ ഇടത്തോടെ മുന്നോട്ട് വന്ന സിനോണെ വിളിച്ചു മാറ്റി നിർത്തി അയാൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒഡീസിയൂസ് വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. വയോവൃദ്ധനായ നെസ്റ്റർ മരക്കുതിരയ്ക്കുള്ളിൽ കയറാൻ മുന്നോട്ട് വന്നു. നിയോട്ടോളമിസ് അദ്ദേഹത്തെ കളിയാക്കിയെങ്കിലും അദ്ദേഹം അത് ഗൗനിച്ചില്ല. എന്നാൽ ഒഡീസിയോസിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മാറി നിന്നു. ട്രോയ നഗരം വിട്ടുപോകുന്നതിനേക്കാൾ നന്ന് മരിക്കുകയാണെന്ന് പറഞ്ഞ വീരശൂരനായ നിയോട്ടോളമിസ് കുതിരയ്ക്കുള്ളിൽ കയറി. യുദ്ധക്കോപ്പുകൾ ഭാണ്ഡത്തിലാക്കി അദ്ദേഹം എടുത്തിരുന്നു. ഫെലോക്രിറ്റസും ഡയോമിസും ത്രേസിമിഡിസും ഇഡോമിനസും പിന്നാലെ മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. കുതിരയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ മെനലാവൂസ് ഒരുങ്ങി. ഒഡീസിയൂസ് അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി. അവർ രണ്ടുപേരും മാത്രമായപ്പോൾ മെനലാവൂസ് പറഞ്ഞു, ബുദ്ധിമാനായ ഒഡീസിയൂസേ, ഗ്രീക്ക് സൈന്യം ട്രോയ് നഗരം പിടിച്ചടക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാ ബഹുമതിയും താങ്കൾക്കുള്ളതാണ്. ഗ്രീസിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു നഗരം തന്നെ ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കും. നമ്മൾ തമ്മിൽ ഒടുങ്ങാത്ത സഖ്യം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. ഒഡീസിയൂസ് പുഞ്ചിരി തൂകിക്കൊണ്ട് മെനലാവൂസിനോട് പറഞ്ഞു, മെനലാവൂസേ, താങ്കൾക്ക് നന്ദി. പക്ഷേ എനിക്ക് ഇഥാക രാജ്യമല്ലാതെ മറ്റൊരു രാജ്യവും വേണ്ട. അവിടെ നിന്ന് ഞാൻ പോകയില്ല. നാം രണ്ടുപേരും ഈ രാത്രിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് യാതൊരു നഷ്ടവും വരാത്തൊരു സമ്മാനം ഞാൻ ചോദിക്കുന്നതാണ്. ആ സമ്മാനം എനിക്ക് നൽകിയാൽ മതിയാകും. ഒഡീസിയൂസും മെനലാവൂസും വികാരപരവശരായി അന്യോന്യം ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആയുധങ്ങളുമായി അവർ മൈതാനിയിൽ നിർത്തിയിട്ടുള്ള മരക്കുതിരയ്ക്കുള്ളിൽ പ്രവേശിച്ചു. ആയുധങ്ങൾ തുണിയുറകളിൽ പൊതിഞ്ഞാണ് ശബ്ദമുണ്ടാകാതിരിക്കാൻ അവർ സൂക്ഷിച്ചത്. ഭീമൻ കുതിരയുടെ ഉദരത്തിൽ അവസാനമായി കയറിയത് ശില്പിയായ APS ആണ്. അദ്ദേഹം കയറിയ ഉടനെ പ്രവേശനദ്വാരം അടഞ്ഞു. വൃദ്ധനായ നെസ്റ്ററും അഗമെംനോണും അവശേഷിച്ച ഗ്രീക്ക് സൈന്യത്തെ നയിക്കാനായി താവളത്തിലെത്തി. സമ്പത്തെല്ലാം കപ്പലിൽ കയറ്റിയ ശേഷം അവർ തങ്ങൾ താമസിച്ചിരുന്ന കുടിലുകൾക്ക് തീ കൊളുത്തി. ഗ്രീക്ക് കപ്പലുകൾ ട്രോയിയുടെ തീരം വിട്ടകന്നു. മൈതാനിയിൽ ഉയർത്തി നിർത്തിയിട്ടുള്ള ഭീമൻ മരക്കുതിരിയുടെ സമീപം സിനോൺ എന്ന ഗ്രീക്കുകാരൻ

0: മാത്രം നിലകൊണ്ടു. ഗ്രീക്ക് ട്രോയ് യുദ്ധത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കൊച്ചുകൂട്ടുകാർക്ക് അറിയണ്ടേ? അപ്പോൾ പണ്ടിന്റെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക. സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന്റെ കഥ കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞു തന്നത് റൂബി ബാബു.
1: പണ്ട്

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തിൽ നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഡിൻഷ മുരളി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി
1: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട.
2: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
3: ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ജാടത്തേണ്ടി ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി.
1: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ചിരിയുടെ ചിന്തയുടെ ആ കുമാരനു വിടാം.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീംകുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീൽ തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.
1: എന്താ
2: ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാള് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്? സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ് സലീം.

0: കുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീം കുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിനു ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീം കുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
1: സലീം കുമാറിനെ അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീം കുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വില്ലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാത്മധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയനാണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിലില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനിയും ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീം കുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീം കുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
0: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
2: സിനിമാ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടുവരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെയായി കല്യാണം കൂടി പാറി. പാർട്ടിയാണെങ്കിൽ അതി ഗംഭീരം.
3: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
2: ചെറു പ്രസാദെ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടെ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുക്ത ഡ്യുവറ്റ് ആയിക്കോട്ടെ.
3: ശില്പിയും നമ്മൾ പാടും
2: എങ്കിൽ താമസിക്കണ്ട, അടിച്ചു പൊളിയടോ ഒരു ദമ്പതി ഗാനം എങ്കിൽ എടുത്തടിയടാ.
0: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറിഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
4: എനിക്ക് എനിക്ക് സലീം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധം അല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നുള്ള അന്ന് എന്റെ ഫാദർ ആയിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയിൽ വരുന്നത്, ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീമായിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മള കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ളൂ. എന്നിട്ട് പോലും സലീം പറഞ്ഞു ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്ക്ഡായി പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിന് വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞ സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത്

0: സ്കൂളിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരണ ഈ ആർട്ടിസ്റ്റ് എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു, സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. അന്ന് ഏഷ്യൻ്റെ തുടക്കമാണ്, അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 years സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്ത രവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്ത രവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റായിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ട ചിന്ത രവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിൽ നമ്മളെ എല്ലാ 1 hour പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതെ ഇരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്തൊരു നമ്മുടെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്തൊരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം ഈ ഡയലോഗിൽ ഇത് ഇടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ 200 times ഇട്ട് കാണും, അത് കാണും. എന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്, അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനെ ഒരു ഇതേ ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇന്ത്യയിലെ റിട്ടയർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളിയെടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണം, ഫാക്കൾട്ടിയാണ്. അപ്പോ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാൻ അപ്പോഴും പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം, എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷേ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല ആ പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ള കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000s തെങ്കാശിപ്പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ടു നന്നായി. കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കായിരുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശ മാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കും ഉണ്ടാവില്ല. ലാലു അലക്സ് സലീം കുമാറിനെ ഓർക്കുന്നു.
4: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലീം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നു.

0: ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാനെത്തു. അദ്ദേഹത്തിന്റെ പല പടങ്ങളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലീം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലീംകുമാറിന് സലീംകുമാറിന്റേതായ ഒരു വ്യക്തിത്വം ഉള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടർ ഉള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിലൊരു വേങ്ങലുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീംകുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച 2-ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിനു പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെന്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
2: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിന് മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളമൊഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
1: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ. സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീംകുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം നൃത്തമാടി. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
3: കന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജുനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാരുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത് പേര് മലയാളം?
1: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീംകുമാർ ജീവിക്കും. വാട്സാപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.

0: ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
1: ചിരിയോടെ വിട. നടൻ സലീംകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: ആകാശവാണി സുഭാഷിതം, അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.
1: അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. മഹാബാഹുവായ അർജുനൻ, എന്റെ മനസ്സ് നിലയ്ക്കു നിൽക്കുന്നില്ല, ഞാൻ പരവശനാണ് കൃഷ്ണ, ഞാനിനി എന്തു ചെയ്യട്ടെ എന്ന് വിഷാദഭരിതനാകുന്ന സന്ദർഭം. ഈ വിഷമാവസ്ഥയിൽ മനോജയത്തിന് എന്താണ് വഴി? വിഷയങ്ങളിൽ അത്യാസക്തി, ഇന്ദ്രിയങ്ങൾ പ്രമാധികൾ, അഭ്യാസം. നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ, അനാസക്തി കൊണ്ട് മാത്രമേ ജഡബുദ്ധി വെടിയാൻ, കാമക്രോധ ലോഭ മോഹങ്ങൾ ത്യജിക്കാൻ, മോചനം നേടാൻ സാധിക്കൂ. കഠിന പ്രയത്നം ചെയ്യണം. ആത്മജ്ഞാനവിഹീനനായവൻ മൂഢനാണ്. ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ ജീവിതഗന്ധിയായ ഈ ഒരു മഹാതത്വം വ്യാഖ്യാനിക്കുന്നു. ശിരസിൽ വിറകെടുക്കുന്നവന് ഭാരം കൊണ്ട് തല നന്നേ വേദനിക്കുമ്പോൾ മറ്റൊരാളിന്റെ സഹായത്താൽ ആ ഭാരം ഇറക്കി വച്ച് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പക്ഷേ വിശപ്പ് വന്നാലോ? മറ്റാരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ലല്ലോ. രോഗം വന്നാൽ അന്യൻ ഔഷധം സേവിച്ചാൽ മാത്രം മതിയോ? പിതാവ് ശ്രദ്ധയില്ലാതെ ജീവിച്ച് കടം കൂട്ടി, കടബാധ്യത കൂടി, പുത്രൻ ആ ബാധ്യത തീർത്തു. ഒരുപക്ഷെ ആ കടം വീട്ടാനായിരിക്കാം ആ അച്ഛന്റെ മകനായി ജനിച്ചത്. ഇതൊക്കെ ശരി. പക്ഷേ പിതാവിന് അജ്ഞാനബാധയുണ്ടായാൽ, അവിവേകമുണ്ടായാൽ എങ്ങനെ തീർക്കും? അത് അച്ഛൻ തന്നെ ജ്ഞാനം നേടി ഇല്ലാതാക്കിയേ കഴിയും. അതിനെ മനസ്സിനെ സ്വസ്ഥമാക്കണം, സമചിത്തത തേടണം. അതല്ലെങ്കിൽ ഗ്രഹത്തിലും പുറം ലോകത്തിലും സ്വൈര്യം കിട്ടിയില്ല, അത്യാവത്താകും. പ്രത്യേകിച്ചും ക്രോധ മനസ്സിനെ ആക്രമിക്കും. ചിരപരിചിതമായ ഒരു രംഗം ഓർമ്മിക്കാം. രാമായണത്തിൽ രാമാഭിഷേക വിഘ്ന മുഹൂർത്തം. ശ്രീരാമചന്ദ്രൻ അചഞ്ചലമായ മനസ്സോടെ നിന്നു, കുലുങ്ങിയില്ല. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് കൈകേകിയോടും. ലക്ഷ്മണനാകട്ടെ അധീരനും ചഞ്ചലചിത്തനുമായി പിതാവിനെ ബന്ധിച്ച് ജ്യേഷ്ഠന് രാജ്യം നൽകാവുന്നവരെ പറഞ്ഞു. ജ്യേഷ്ഠനോടുള്ള സ്നേഹനിമിത്തം മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. മനസ്സിനെ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നാം നിത്യവും കാണുന്നതും കേൾക്കുന്നതും വികലമായ ഈ മാനസിക ജൽപ്പനങ്ങളും ക്രോധം കൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങളുമാണ്. ക്രോധം സർവ്വവിനാശകാരിയാണെന്ന് ആർക്കറിഞ്ഞുകൂടാ? തീവ്രതരവും നിരന്തരവുമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ വിധേയമാക്കണം. മനസ്സ് ലൗകിക ജീവിതത്തോടെ ഭ്രമം പൂണ്ട് നടക്കുന്നു. നാളെ എത്രയായാലും, വയസ്സെത്രയായാലും ജീവിതാസക്തി തീരുന്നില്ല. ഭാരതയുദ്ധം തീർന്ന അവസരം. സർവവും നഷ്ടപ്രായമായി. പുത്രരൊക്കെ കാലഗതി പോകി. യുധിഷ്ഠിരൻ രാജാവാകുകയും ചെയ്തു. എന്നിട്ടും കൗരവ പിതാവിനെ നാട് വെടിയാൻ, നാട്ടാരെ വെടിയാൻ, രാജകീയ ജീവിതം വെടിയാൻ മനസ്സില്ല. പക്ഷേ കാലം കാത്തുനിന്നു. സന്ദർഭമെത്തി. ഒരു മുന്നറിയിപ്പും കൂടാതെ നാട് വെടിയേണ്ടി വന്നു. കൊടുങ്കാട്ടിൽ പോകേണ്ടി വന്നു. കുന്തിദേവിയും അവരോടൊപ്പം പോകാൻ ഇറങ്ങി. യാത്രാമൊഴി പറഞ്ഞു. മൂത്ത പുത്രനായ യുധിഷ്ഠിരനോട് അമ്മ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധി ഈശ്വരനിൽ ഉറക്കട്ടെ, മനസ്സു മഹത്താകട്ടെ, മനസ്സു മഹത്താകട്ടെ എന്നാണ്.
0: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.